0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: വെതർ കണ്ടീഷൻസ് മാറി വരുന്നത് ശബ്ദത്തിൽ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ഡെഫിനറ്റ്ലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ ആ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നിന്നും ചൂടേറിയ അന്തരീക്ഷത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് ഡയറക്ട്ലി ഹിറ്റിംഗ് അവർ ത്രൂട്ട്. ആ ശബ്ദത്തിന്റെ ഒരു വ്യത്യാസം എല്ലാവർക്കും ഫീൽ ചെയ്തേക്കാം. സോറി അബൌട്ട് ദാറ്റ്. എന്തായാലും നല്ലൊരു ദിവസം തുടങ്ങുമ്പോൾ നല്ല ശുഭ വാർത്തകളോടെ ഈ ഒരു ദിവസം ആരംഭിക്കാൻ വേണ്ടി എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. നല്ലൊരു കോട്ടോടുകൂടി ലെറ്റസ് ബിഗിൻ. ഡോണ്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ, ദ വിങ്സ് ആർ യുവേഴ്സ് ആൻഡ് ദ സ്കൈ ബിലോങ്സ് ടു നോ വൺ. വിശാലമായ ഈ ആകാശത്തിലേക്ക്, ഈ വിഹായസിലേക്ക് സ്വന്തം ചിറകുകൾ അടിച്ച് പറന്നു പൊങ്ങുക, ആരും തടസ്സം നിൽക്കാനില്ല. സോ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. La, la, la.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന വാക്കുകൾ, എക്സ്ചേഞ്ച് ചെയ്യുന്ന ചേഷ്ടകൾ, ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടും അല്ലെ? ആ ഒരു നിമിഷം ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് നമ്മൾ പറഞ്ഞതോർത്ത് ഓ ആളെന്തിനാ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയണ്ടായിരുന്നു, അതെനിക്കൊരല്പം ഹേർട്ടായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് മറ്റൊരാൾക്ക് ഹേർട്ടായോ, ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് സ്വാഭാവികമായി വന്നേക്കാം. ഒരിക്കൽ ഒരാൾ തന്നെ അപമാനിച്ചതായി ഒരു ഗ്രൂപ്പിൽ, ഒരു സദസ് ഓഫ് ഡിസ്കഷനിലിരുന്നപ്പോൾ ഒരു വൃദ്ധന് തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ മനോഹരമാണ്. അതായത്, ഇൻസൾട്ട് അല്ലെങ്കിൽ അപമാനം എന്നത് വെറുതെ ഒരു ചീത്തയായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു വിവരമാണ്, ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഒരു മോശം സ്വഭാവമാണെന്നും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലെന്നും അയാൾക്ക് സ്വന്തമായി ആത്മവിശ്വാസം ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലെന്നും അവരെ ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്നും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജസ്റ്റ് എ റിമൈൻഡർ അല്ലെ? സിംഹത്തിന്റെ ഗർജനം കേട്ട് ഒരു ആട് കളിയാക്കിയാൽ സിംഹം ദേഷ്യപ്പെടാറില്ല, അത് അതിന്റെ വഴിക്ക് പോകും. കാരണം സിംഹം എവിടെ നിൽക്കുന്നു, ആട് എവിടെ നിൽക്കുന്നു. നമ്മൾ പറയുമല്ലോ, തോളോട് തോള് ഒപ്പം നിൽക്കുന്നവരോട് മാത്രം നമ്മൾ കോമ്പറ്റീഷൻ ആകാം, നോട്ട് പീപ്പിൾ ബിലോ അസ്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു അപമാനം, ഒരു ഇൻസൾട്ട്, ഒരു മുറിവായി മനസ്സിൽ കൊണ്ടു നടക്കാതെ തെറ്റായ ആളുകളിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ ഒരു വാർണിംഗ് സൈനായി മാത്രം കാണുക. അങ്ങനെ പോസിറ്റീവായി എടുക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് നമുക്കൊരു ഇൻസൾട്ടായി ഫീൽ ചെയ്യാതെ അത് നല്ലതിലേക്ക്, നല്ല പരിവർത്തനത്തിലേക്ക് നിങ്ങളിലെ വ്യക്തിത്വത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വെൽക്കം ബാക്ക് ടു വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. മൂന്ന് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക. മോർണിംഗ് ഈ ഒരു സമയം തിരക്ക് പിടിച്ച് നമ്മൾ ജോലി സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഷോയിലൂടെ നടക്കുക എന്നുള്ളത് സാധ്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നന്ദി എന്ന രണ്ട് വാക്ക് പറയാൻ ചിലപ്പോൾ വിട്ടുപോയേക്കാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഓർമ്മ വയ്ക്കുക. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നൊന്ന് ഫെയ്ത്ത് വിശ്വാസം, പിന്നൊന്ന് പേഷ്യൻസ്. ഇത് മൂന്നും ഓർമ്മപ്പെടുത്തുന്ന എപ്പോഴാണെന്നോ, അതായത് ദൈവത്തോട് നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം നമ്മൾ പരീക്ഷിക്കുന്ന മൂന്ന് വാക്കുകളാണിത്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. അതായത് നമ്മളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ, അത് പെട്ടെന്ന് തന്നെ സാധ്യമാക്കി കിട്ടിയാൽ ആ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കും എന്നുള്ളൊരു പരീക്ഷണമാണത്. എന്നാൽ നമുക്കത് ആവശ്യമുള്ള സമയത്ത് നൽകിയില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ദൈവത്തോടുള്ള വിശ്വാസം എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു പരീക്ഷണമാണത്. എന്നാൽ നമ്മുടെ ക്ഷമയുടെ പരീക്ഷണം എന്ന് പറയല്ലോ, എത്രത്തോളം ക്ഷമ നമുക്ക് ഉണ്ട് എന്ന് ഉള്ളൊരു പരീക്ഷണമാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം കയ്യിൽ വരാതെ ഡിലേ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് തോന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഡിലേ വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ടെസ്റ്റിംഗ് യുവർ പേഷ്യൻസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും മനസ്സിൽ കരുതുക. ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിനായി പോകുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ നന്ദി എന്ന രണ്ടക്ഷരം വിശ്വാസം മുറുകെ പിടിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. മനുഷ്യർ എപ്പോഴും തിരക്കിലാണ്, നെട്ടോട്ടത്തിലാണ്. മനുഷ്യർ തിരക്കിലാകുക എന്നത് സ്വാഭാവികവുമാണ്. തിരക്കിനിടയിലും തിരക്കി വരുന്ന മനുഷ്യരുണ്ടായാൽ എത്ര മനോഹരമല്ലേ. അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ചുറ്റുമുണ്ടാകട്ടെ. സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഇന്നത്തെ ഈ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇന്ത്യയിൽ ഇന്ധനവില കൂട്ടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. 102 MLA പിന്തുണ കത്ത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവർ സത്യപ്രതിജ്ഞയ്ക്കായി എത്തും. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രിയും പങ്കെടുക്കുമെന്നറിയുന്നു. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടന്ന് UDF. ഘടകകക്ഷികൾ തമ്മിലുള്ള ധാരണ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം വൈകിട്ട്. വകുപ്പ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസ് നിർദ്ദേശം UDF നേതൃയോഗത്തിൽ മുന്നോട്ട് വയ്ക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം വിൻസെന്റ്, എൻ ശക്തൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പേരുകൾക്ക് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുണ്ട്. മുഖ്യമന്ത്രി അടക്കം 12 പേരാകും കോൺഗ്രസ് പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളെ സംബന്ധിച്ച് UDFനുള്ളിൽ ആശയക്കുഴപ്പം. മുഖ്യമന്ത്രി പദം കപ്പലും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട KC വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് സൂചന. അതേസമയം CPM വിമതരായി ജയിച്ച G സുധാകരൻ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങിയവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയില്ല. VD സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. UDFൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് നിയുക്ത MLA കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് VD സതീശനെന്ന് വെളിപ്പെടുത്തി കെ മുരളീധരൻ. രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കണ്ണൂരിലെ തിരിച്ചടിയെ ന്യായീകരിച്ച ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കണ്ണൂരിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും തളിപ്പറമ്പ് എല്ലാക്കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ലെന്നും KK രാഗേഷ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെയും രാഗേഷ് ന്യായീകരിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ LDFിൽ നിന്ന് വരെ CPMന് വിമർശനം നേരിടുന്നതിനിടെയാണ് KK രാഗേഷിന്റെ ന്യായീകരണം. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തു. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ അടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ MV ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ പെട്രോൾ വില 100 രൂപയിലേക്കെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. ഇതിനിടെയാണ് വില കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില വർധനവുണ്ടായിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫലം പ്രഖ്യാപിക്കും. 4.17 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേൽക്കും മുൻപ് പ്രഖ്യാപിക്കാൻ KPCC നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തവണ A+കാരുടെ എണ്ണം കുറയാൻ സാധ്യത. പുതുക്കിയ പാഠപുസ്തകവും ചോദ്യപേപ്പറിന്റെ ഘടനയും മാറ്റിയിരുന്നു ഇക്കുറി പരീക്ഷ. അതുകൊണ്ട് തന്നെ A+കാരുടെ എണ്ണം കുറയാനാണ് സാധ്യത. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ക്യൂബൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനത്തിന് പുറപ്പെടും മുൻപായിരുന്നു കൂടിക്കാഴ്ച. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ക്യൂബയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായിരിക്കെയാണ് CIA മേധാവിയുടെ സന്ദർശനം. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ക്യൂബൻ സർക്കാർ ആവർത്തിച്ചാരോപിക്കുന്ന സംഘടനയാണ് CIA. അമേരിക്കയുടെ മേധാവിത്വത്തിനും ഭീഷണികൾക്കുമെതിരെ രാജ്യാന്തര സമൂഹം ഒന്നിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖ്ചി. യുഎസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളേണ്ട സമയമായെന്ന് അറഖ്ചി. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ സമാനമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിടുന്നവരാണ്. ഇതിനെതിരെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ കൂടുതൽ ശക്തമായും കൂട്ടായും പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിനെ തിലക് വർമ്മ നയിക്കും. റയാൻ പരാഗ് വൈസ് ക്യാപ്റ്റനാകുന്ന ടീമിൽ കൌമാരതാരം വൈഭവ് സൂര്യവംശിയും ഇടം പിടിച്ചിട്ടുണ്ട്. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 60%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: Good morning, happy weekend. Welcome back home, 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങളുടെ കൂടെ. ഇതാ നമ്മുടെ പ്രസ് ക്ലബിൽ. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ. നമസ്കാരം.
2: നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു ഗുഡ് മോർണിംഗ് തന്നെ ആവും അല്ലേ, കാരണം ഇന്നത്തെ സംഭവ ബഹുലമായിട്ടുള്ള ദിവസമൊക്കെ അവസാനിച്ച്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെയും കിട്ടിയിരിക്കുന്നു. അങ്ങനെ വി ഡി സതീശൻ, പിണറായി വിജയൻ, നേരത്തെ ഓപ്പോസിറ്റ് ഇരുന്നവർ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും തിങ്കളാഴ്ച വലിയൊരു സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു കേട്ടോ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിയോട് കൂടിയിട്ട് 100,000 പേരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതില് തമിഴ്നാട്ടിലെയും തെലങ്കാന അത് അത്രയും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ 100,000 അത് മാറ്റി, കാരണം വേണം അത്. കാരണം ഒരു വർഷമായിട്ട്, 10 വർഷമായിട്ട് അധികാരത്തിലില്ല. അപ്പൊ വരുമ്പോ എന്താ പറയാ, ഒരു മാസ് എൻട്രി ആയിട്ട് തന്നെ വരണം.
1: തീർച്ചയായിട്ടും എന്താണെങ്കിലും നമ്മുടെ കേരളം കാണാൻ പോകുന്ന വെച്ച് നല്ലൊരു സത്യപ്രതിജ്ഞ ആവട്ടെ. പക്ഷേ ചില പൊട്ടിത്തെറികള് നമുക്ക് ഒട്ടും പിടിക്കാത്ത സംഭവങ്ങളായിട്ട് മാറിയാണ്.
2: പക്ഷെ ആ പൊട്ടിത്തെറികളൊക്കെ ഇന്നത് ആ ഗുരുവായൂർ അമ്പലത്തിലെ ദർശനം കഴിഞ്ഞതോടുകൂടിയിട്ട് രമേശ് ചെന്നിത്തല വളരെ ഐസ് പോലെ അലിഞ്ഞ് നല്ലൊരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിലും ചെന്നിത്തല ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഇല്ല, അതൊന്നും സംഭവിക്കില്ല. ചെന്നിത്തല പറഞ്ഞു വി ഡി സതീശന് എല്ലാ പിന്തുണയും നൽകുന്നു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട്. കത്ത് കൊടുത്തിട്ടാണല്ലോ ചെന്നിത്തല. ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ആ സ്ഥാനം ലഭിക്കേണ്ട, സീനിയോറിറ്റി അനുസരിച്ച് ലഭിക്കേണ്ട വ്യക്തിയാണെങ്കിലും പൊതുവെയുള്ള ആ തെരഞ്ഞെടുപ്പിനെ നയിച്ച വ്യക്തി എന്ന നിലയിൽ അത് വി ഡി സതീശൻ തന്നെ പോയതിൽ ആർക്കും തർക്കമില്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു, പാർട്ടിക്ക് വിധേയനായിട്ട് തന്നെ പോകുമെന്ന്. അത് തന്നെയാണ് ചെന്നിത്തല ചെയ്യുന്നത്. കാരണം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി ഏറ്റവും നല്ല സുപ്രധാന വകുപ്പാണ് ചെന്നിത്തലയെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആഭ്യന്തരം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയാണ് കൈവയ്ക്കാറുള്ളത്. ഇത്തവണ അത് ഒരു നീക്കുപോക്ക് ഫോർമുല എന്ന രീതിയിൽ ചെന്നിത്തലയ്ക്ക് കൊടുത്താലും തെറ്റില്ല. പക്ഷെ വി ഡി സതീശനെപ്പോഴും മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈവയ്ക്കണം. കാരണം എന്നാൽ മാത്രമേ അതൊരു ഭരണത്തിന് നല്ല രീതിയിൽ പോകൂ. തിരുവഞ്ചൂരിന് കൊടുത്ത സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു പലപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു, തിരുവഞ്ചൂരായിരുന്നു. ആരും മോശമെന്നല്ല, പക്ഷെ എപ്പോഴും അത് മുഖ്യമന്ത്രി തന്നെ കൈവയ്ക്കുന്നതാണ് നല്ലത്. കൈവശം വയ്ക്കുകയും ആ വകുപ്പിൽ നല്ല ഇടപെടൽ നടത്തുകയും വേണം. അത് കൈവച്ചാൽ മാത്രം പോരാ, നല്ല ഇടപെടൽ നടത്തുകയും വേണം. അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു വകുപ്പ് രമേശ് ചെന്നിത്തലയെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തിരുവഞ്ചൂരിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടായിരുന്നു ഓഫീസിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആ തിരുവഞ്ചൂരൊക്കെ എത്ര മിതമായിട്ട് എത്ര നല്ല രീതിയിലാണ് കോൺഗ്രസ്സുകാർ പാകപ്പെട്ട് പാകപ്പെട്ട് നല്ല രീതിയിൽ അവർ അധികാര മോഹമൊന്നും പുറത്തേക്ക് കാണിക്കാത്ത രീതിയിൽ ഉണ്ടെങ്കിൽ പോലും അത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ കണ്ടു. നല്ലൊരു ഭരണം കിട്ടിയിട്ടുണ്ട്. ആരും മന്ത്രി ആയിക്കോട്ടെ, ഇപ്പം ഞാൻ മന്ത്രിയാവണം എന്നുള്ളത് ഹൈക്കമാൻഡും പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ, ആ രീതിക്ക് പോട്ടെ എന്നും കെ മുരളീധരനും രാവിലെ പറഞ്ഞു. ചെന്നിത്തലയ്ക്ക് വിഷമമൊന്നുമില്ല, ഞാൻ പിന്നെ വോട്ട് ചെയ്തത് വി ഡി സതീശൻ. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് വി ഡി സതീശന് വോട്ട് ചെയ്തവരുടെ അവർ വെളിപ്പെടുത്തലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. വെളിപ്പെടുത്തണമല്ലോ, മന്ത്രിസ്ഥാനം അവിടെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ മന്ത്രിസഭയിൽ ഇനി ആരൊക്കെ ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും വനിതാ പ്രതിനിധികളായിട്ട് എന്തായാലും ഉണ്ടാവും. പി സി വിഷ്ണുനാഥ് ഉണ്ടാവും, ഒരു പക്ഷേ ചാണ്ടി ഉമ്മനും സാധ്യതയുണ്ട്. എന്നാൽ പാർട്ടി മറ്റു പാർട്ടി വിട്ടിട്ട് വിമതരായിട്ട് മത്സരിച്ച് ജയിച്ചവരെ ഇത്തവണ പരിഗണിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നല്ല കാര്യമാണ്, കാരണം അവരവിടെ മത്സരിച്ച് ജയിച്ചു വിമതരായിട്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതാണ്. ഒരിക്കലും അവർക്ക് ഈ മന്ത്രിസഭയുമായിട്ട് ചേർന്നിട്ട് വലിയ രീതിയിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരവരുടെ എം എൽ എ ആയിട്ട് അവിടെ മാറി നിന്നോട്ടെ. മന്ത്രിമാർ അവൻ കോൺഗ്രസിൽ തന്നെ ഒരുപാട് പേര് കച്ച കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് അത് പോകട്ടെ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം. പിണറായി വിജയൻ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃനിരയിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ നൽകാനും കഴിഞ്ഞ സർക്കാരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും പാപ്പരായ ഒരു സർക്കാരാണ് വന്നിരിക്കുന്നത്, മുണ്ടു മുറുക്കി എടുത്തിട്ട് ഭരണം നടത്തേണ്ടി വന്നു ആന്റണി അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ വലിയ ഒരു പ്രതിസന്ധി കേരളത്തിലുണ്ട് സാമ്പത്തികമായിട്ട്. ഇന്ന് രാവിലെ ഇതാ ഇന്ധനവിലയൊക്കെ കൂട്ടിയ വാർത്തയാണ് വരുന്നത്. 3 രൂപ പെട്രോളിനും ഡീസലിനും കൂട്ടി 100 രൂപയ്ക്ക് മുകളിൽ.
1: പിന്നെ വലിയ രീതിയിലാണ് ഈ ഒരു, നമ്മളൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു ഒരു പക്ഷേ നാട്ടില് പെട്രോളിന്റെ വിലയൊക്കെ 100 മേളി പോകുമെന്നുള്ള കാര്യം. എനിക്ക് 50 ഓർമ്മയുണ്ട്. എനിക്ക് 50 ആ കാലഘട്ടത്തിൽ എന്തൊരു കുതിപ്പാണ് കുതിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പം എക്സ്ചേഞ്ച് റേറ്റ് തന്നെ നോക്കി 25-26 പോയി. ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കും നല്ലതാണ്, പക്ഷെ നല്ലതല്ല. അവിടെ ഒരു ചെറിയ മീൻ മേടിക്കണമെങ്കിൽ പോലും അതിന്റെ വില 50 കയറിയാണ്. അപ്പൊ പിന്നെ നമ്മുടെ 26 ഒരു കാര്യമില്ല, നമ്മൾ പൈസ അയക്കുന്നതിനകത്തുള്ള സന്തോഷത്തിൽ. പക്ഷെ നാട്ടിൽ വൻ രീതിയിലാണ് ഇപ്പോൾ വിലക്കയറ്റം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറവൂരിൽ പടർന്ന ഇലക്ഷൻ എഞ്ചിനീയർ കയറി. കനകോലും തോറ്റു. കൃത്യമായി പ്രവചനങ്ങൾക്ക് പിന്നിൽ രഹസ്യ സംഘം വി ഡി അങ്ങനെ ജെൻസിയായി. എന്താണ് സംഭവം? അത് കനകോലും തോറ്റു എന്ന് പറഞ്ഞത് വേറെ
2: കനകോലും ആയിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ തന്ത്രം മെനഞ്ഞ വ്യക്തി. അപ്പൊ കനകോലുവിന് മേലെ ഒരു തന്ത്രം വി ഡി സതീശൻ മെനഞ്ഞു എന്ന് മാത്രമല്ല, അത് പിന്നെ ജെൻസികളെ വലിയ രീതിയിൽ കയ്യിലെടുക്കാൻ സതീശൻ. നമ്മൾ ആ കാർ ഓൾട്രേഷൻ ഒക്കെ വാഹനങ്ങളുടെ ഓൾട്രേഷൻ ഒക്കെ നമ്മൾ അത് ആ സമയത്ത് കൊടുക്കുന്ന ഒരു മൊമെന്റം ആണ്. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ജെൻസികളിൽ ഉണ്ടാക്കുന്ന ഒരു വൈബ്. നമ്മളിലൊരാള് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അവർക്ക് തോന്നുമ്പോണ്ടാകുന്നൊരു വൈബ് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ വിഭാഗം, ഇപ്പൊ സ്ത്രീകളുടെ വിഷയമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെടുത്ത ഒരു ശക്തമായിട്ടുള്ള നിലപാട്. അപ്പൊ സ്ത്രീകൾക്ക് അവരുടെ പാർട്ടിയിലുള്ള ഒരാളെ സംരക്ഷിക്കുന്നത്, അതൊരു എം എൽ എയെ സംരക്ഷിക്കുന്നില്ല എന്നൊരു സന്ദേശം കൊടുക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ വിഭാഗത്തിന്റെ വോട്ട് കിട്ടി. സ്ത്രീകളിൽ തന്നെ യുവജന വിഭാഗത്തിന്റെ വലിയ വോട്ട് കിട്ടി. ഹരിത എം എൽ എ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരുടെ വലിയൊരു വിഭാഗം വോട്ട് കിട്ടി. അങ്ങനെ പിന്നെ ഈ സമുദായ സംഘടനകളോടൊക്കെ വെറുപ്പും എതിർപ്പും ഉള്ള കുറെ മനുഷ്യരുണ്ട്, അവരുടെ വോട്ട് കിട്ടി. അങ്ങനെ എല്ലാവരും കൂടെ നിന്നു. മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നിന്നു, പി ജെ ജോസഫ് വിഭാഗം ഒരു ഭാഗത്ത് നിന്നു, പ്രകൃതി സ്നേഹികൾ ഒരു ഭാഗത്ത് നിന്നു, ജെൻസികൾ ഒരു ഭാഗത്ത്, സ്ത്രീകൾ, യുവാക്കൾ, അങ്ങനെ എല്ലാ കൂട്ടായ്മയും വന്നപ്പോ വോട്ട് ബാങ്കുകൾ അങ്ങനെ ഒഴുകി ഒഴുകി പോയി. അതാണ് സത്യം.
1: അല്ല, ഇപ്പൊ മനസ്സിലാക്കണം, പണ്ട് നമ്മൾ പറയുന്നത് ഈ പിള്ളേർ വിചാരിച്ച് എന്ത് നടക്കാനാണ്, പക്ഷെ പിള്ളേർ വിചാരിച്ച് ഇപ്പൊ കാണിച്ചു കൊടുത്തേക്കുന്നത്.
2: നമ്മുടെ നാട്ടില് പിള്ളേരോടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പിള്ളേരെ നമ്മൾ വെറുതെ വിട്ട് കളയരുത്. ജെൻസികളൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധം ഉണ്ട് കേട്ടോ. നമ്മൾ ജെൻസി ജെൻസി എന്ന് പറഞ്ഞിട്ട് അവരെ കളയണ്ട. എന്തായാലും പാർട്ടിക്ക് പുറത്ത് പൊതുസമൂഹത്തിൽ വലിയ പിന്തുണയും പാർട്ടി നേതാക്കൾക്കിടയിൽ തീരെ കുറവുമെന്ന അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യം നേരിട്ടിട്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയതിന് ഏതാണ്ട് സമാനമായ സാഹചര്യം എന്ന് പറയാം. വി എസിനെ പാർട്ടി വലിയ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച പോലെ വി ഡി സതീശന്റെ നിർത്തുമോ എന്ന് കണ്ടറിയണം. ലക്ഷ്മണ രേഖ വരച്ചാലും വി ഡി സതീശൻ അതിന് പുറത്ത് കടന്നേക്കും. 63 കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ 47 പേരും കെ സി വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. സതീശനും ചെന്നിത്തലയ്ക്കും 10 താഴെ മാത്രം പിന്തുണ. വ്യക്തിബന്ധം വളർത്തിയും ഭരണ നടപടികളുടെ മികവും കൊണ്ട് ഈ അക്കങ്ങൾ കൂട്ടിയെടുക്കുകയാണ് സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പ്രതിപക്ഷ ആക്രമണങ്ങളെ നേരിടാൻ പടനായകന് വിശ്വസിക്കാവുന്ന ഒരു പട വേണം. താൻ ഗ്രൂപ്പ് ഉണ്ടാക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞാണ് സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത്. എം എൽ എ മാരുടെ പിന്തുണ കുറഞ്ഞു തന്നെയാണ് ഈ വാക്കിന്റെ വില. 5 ഒരുമിച്ച് പോരാടിയിട്ടും എന്തുകൊണ്ട് സ്വന്തം ആളുകൾ തന്നെ പിന്തുണയ്ക്കുന്നില്ലെന്നത് സതീശന് ആത്മപരിശോധനയ്ക്കുള്ള ചോദ്യമാണ്. ഘടകകക്ഷികളുടെ പിന്തുണ ഇപ്പോഴുണ്ടെങ്കിലും തങ്ങൾ സൃഷ്ടിച്ച മുഖ്യമന്ത്രി എന്ന് ഘടകകക്ഷികൾക്ക് തോന്നിയാൽ അത് സതീശന് മറികടക്കേണ്ടി വന്നേക്കും. ഭരണത്തിൽ നിലപാടുകളുടെ ഭാരം ഉണ്ടാവുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയായിരിക്കും. സാമുദായിക സംഘടനകളോടും വർഗീയതയോടും പുലർത്തിയ കർക്കശ നിലപാട് ഭരണം ആവശ്യപ്പെടുന്ന പ്രായോഗികതയിൽ എത്തുമ്പോൾ വെള്ളം ചേർക്കേണ്ടി വന്നേക്കില്ലേ? സുകുമാരൻ നായരോടൊക്കെയും ഇത്തരം ഓരോ ഘട്ടത്തിലും സതീശൻ എന്ത് നിലപാടെടുക്കുമെന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലെന്ന വിമർശനം സതീശനെതിരെ നിലവിലുണ്ട്. നേരിട്ട് മുഖ്യമന്ത്രിയാകുന്നത് ഭരണത്തെ ബാധിക്കുമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എ കെ ആന്റണിയും ഇ കെ നായരാരും വി എസ് അച്യുതാനന്ദനുമൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി ആയതല്ലേ എന്നാണ് സതീശന്റെ മറുചോദ്യം. സാമ്പത്തിക വിദഗ്ധനായിട്ട് അറിയപ്പെടാൻ താല്പര്യപ്പെട്ടിരുന്ന സതീശന് ഈ മേഖലയിലും ഉണ്ട്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ നേരത്തെ മന്ത്രി ആവണം, എന്നാലേ മുഖ്യമന്ത്രി ആയി നല്ല ഭരണം കാഴ്ചവെക്കൂ എന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. ഒരുപക്ഷെ ഏറ്റവും നല്ല കേരളം കണ്ട മുഖ്യമന്ത്രിയാകാനും വി ഡി സതീശന് സാധിച്ചേക്കും. ഈ മുൻധാരണ അല്ലെങ്കിൽ മുൻപരിചയമൊക്കെ വലിയ രീതിയിൽ വേണ്ട. കാരണം എത്രയോ വർഷമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. എങ്ങനെ ഭരണം നടത്തണം, എങ്ങനെ ഭരണം നടത്താൻ പാടില്ല എന്ന്
1: തീർച്ചയായിട്ടും. മറ്റൊരു തലക്കെട്ട് നമ്മുടെ മനോരമയിൽ വന്നിരിക്കുന്നത്, കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ സന്തോഷിച്ച് ഇടതുപക്ഷം. സേനാനായകൻ പരാജയപ്പെട്ടിട്ടും സി പി എമ്മിൽ പുതിയ മുദ്രാവാക്യം മറ്റാരുണ്ട്? പിണറായി അല്ലാതെ
2: ആ മുദ്രാവാക്യം മാറ്റാൻ ഇടതുപക്ഷത്തിനായില്ല.
1: നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് കൊടുമുട്ടിയിൽ കയറ്റിയ ഒരു മുദ്രാവാക്യം ആയി
2: പോയത്.
1: ഒരു വ്യക്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ പാർട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ എൽ ഡി എഫ് വരും, എല്ലാം ശരിയാവും. ഇറ്റ്സ് നല്ല ക്യാമ്പയിൻ, അതൊരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ഇത് ഭയങ്കര നെഗറ്റീവ് ആയി.
2: ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് ആ മുദ്രാവാക്യത്തോട് കൂടി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ആദ്യം വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും പിണറായി വിജയൻ നിയമസഭയിൽ. അത് ആദ്യമായിട്ടാണ് കേട്ടോ പ്രതിപക്ഷ നേതാവാകുന്നത്. ഇതുവരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടില്ല. വൈദ്യുതി മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, എം എൽ എ ആയിട്ടിരുന്നിട്ടുണ്ട്, 10 തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് സഭയിലിരുന്നു.
1: എനിക്ക് ഞാനിങ്ങനെ ചിന്തിക്കാറില്ല, എപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ വളരെ ഈ സൗമ്യതയോടെ എണീറ്റ് വന്ന് പിയെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ആയിരുന്നല്ലോ ഒരു മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ കണ്ടേ. പക്ഷെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയിരിക്കണം അല്ലേ? അപ്പൊ അതിലെങ്ങനെ പിണറായി വിജയൻ മോഡ് മാറ്റുമോ എന്നുള്ളതാണ്
2: പിണറായി വിജയനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ആ സമയമാകുമ്പോൾ സ്വിച്ചിട്ട പോലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹം പലപ്പോഴും പാർട്ടി സെക്രട്ടറിയെ പോലെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര അഗ്രസീവ് ആവാറുണ്ട് ചില ഘട്ടങ്ങളിൽ. ആ ഇനിയിപ്പോ പാർട്ടി സെക്രട്ടറി ആവാൻ വേണ്ടി പോവാണ് നിയമസഭയ്ക്കായത്. അത് കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ശരിക്കും വി ഡി ഡി സതീശൻ, പിണറായി വിജയൻ, വാഗ്പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരും ഒരാള് 10 വർഷം ഭരിച്ച ആളോടാണ് ചോദിക്കുന്നത്. അടുത്തത് പുതിയതായിട്ട് വന്ന മുഖ്യമന്ത്രി, അവർ തമ്മിലുള്ള ഒരു ആശയ പോരാട്ടം, വികസന കാര്യത്തിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എതിർപ്പ്, വാഗ്പോര്, ഇതൊക്കെ ആയിരിക്കും നിയമസഭ സാക്ഷ്യം വെക്കും. പിന്നെ 132-35 ശുഷ്കമാണ്, ബാക്കി 3 പേരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് പാമ്പും കോണിയൊക്കെ കളിച്ചിട്ട് ഇരിക്കാൻ തോന്നുന്നു.
1: എന്താണേലും നമുക്ക് ആദ്യത്തെ നിയമസഭ കാണാനും നമുക്ക് ആക്ച്വലി നല്ല ആശ്ചര്യമാണ് എന്താണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ തന്നെ നാട്ടിൽ നല്ല മഴ ഉണ്ടെന്നുള്ള ഒരു വാർത്ത, എല്ലായിടത്തും കനത്ത മഴയിൽ കേരളം പോകുന്നുള്ളൊരു വാർത്തയും കൂടെ നമ്മുടെ ചൂടിന് കുറച്ച് ശമനമായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
2: ഡി ഡി സതീഷിന്റെ വിജയം വരുമ്പോഴേ നമുക്ക് തരുന്ന ഒരു പാഠവും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ മത്സരത്തിൽ തന്നെ തോറ്റു തുടങ്ങിയ ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ. ആദ്യം പറവൂരിൽ മത്സരിച്ചപ്പോൾ തോൽക്കുന്നു, പിന്നീട് അങ്ങോട്ട് കാൽ നൂറ്റാണ്ടോളം ആ മണ്ഡലം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വി ഡി സതീശനെ തോൽപ്പിച്ച ഒരു ആലപ്പുഴക്കാരനെ കുറിച്ച് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്നും ആ തോൽപ്പിച്ച വ്യക്തിയോട് നല്ല കൗതുകമാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നതെന്നാണ് പറയുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഒരാളുണ്ട് ആലപ്പുഴയിൽ. എം ജി സർവകലാശാലയിലെ ആദ്യത്തെ യൂണിയൻ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സതീശനെ പരാജയപ്പെടുത്തിയ കൈതവന മംഗലത്ത് ആന്റണി എം ജോണാണ്. 85 സംഭവം. അന്ന് 1 March തെരഞ്ഞെടുപ്പ് നടന്നു. തേവര SH കോളേജിൽ സതീശൻ ബിരുദ വിദ്യാർത്ഥി, KSU പ്രതിനിധാനം ചെയ്ത് ചെയർമാനാകാൻ മത്സരം. ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി SP കോളേജിലെ PG വിദ്യാർത്ഥിയായിരുന്നു. KSU SFI സഖ്യം സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. സർവകലാശാലയ്ക്ക് കീഴിലെ 58 കോളേജുകളിലെ 115 കൗൺസിലർമാരായിരുന്നു വോട്ടർമാർ. സതീശനായിട്ട് KSU നേതാക്കളായിട്ടുള്ള ജോസഫ് വാഴക്കൻ, CK ജീവൻ, അജയ് തറയിൽ എന്നിവരാണ് പ്രവർത്തിച്ചത്. ആന്റണി എം ജോണിനായിട്ട് അന്നത്തെ KSU പ്രസിഡന്റ് ഡിജോ കാപ്പൻ, SFI സംസ്ഥാന പ്രസിഡന്റ് V ശിവൻകുട്ടി എന്നിവരാണ് രംഗത്തിറങ്ങിയത്. ആന്റണി എം ജോണിന് 62 വോട്ട് കിട്ടി, സതീശൻ 53 വോട്ടും. കട്ടക്കിള മത്സരമായിരുന്നു. 9 ഭൂരിപക്ഷത്തിൽ ആന്റണി യൂണിയൻ ചെയർമാനായി, ജനറൽ കൌൺസിൽ സതീശൻ പ്രതിപക്ഷ നേതാവുമായി. അന്ന് തുടങ്ങിയ സൗഹൃദം ഇരുവരും കാത്തു സൂക്ഷിക്കുന്നു. പൊതുപരിപാടികളിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ആളാണെന്ന് സതീശൻ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇരുവരും അവസാനമായി കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തലേന്ന് ഡിജോ കാപ്പന്റെ സംസ്കാര ചടങ്ങിലായിരുന്നു. മുൻപ് ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. അങ്ങനെ വി ഡി സതീശൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ സ്റ്റുഡന്റ് യൂണിയൻ ആ സമയത്ത് തോൽപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ചും അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പക്ഷെ അന്ന് ഒന്ന് ആലോചിച്ചോക്ക്, അജയ് തറയിൽ, V ശിവൻകുട്ടി, ആ പേര് 85 മുതൽ, പിന്നെ 95 വന്നു, 2005 വന്നു, 2015 വന്നു, 2025 വരുമ്പോഴും കേരളീയ രാഷ്ട്രീയത്തിൽ ഇവരുടെയൊക്കെ പേരുകൾ മാത്രമാണ് ഉള്ളത്. ഒരു വലിയ തലമുറ മാറ്റത്തിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയം പോകേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ഈ വി ഡി സതീശനെ കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ സന്തോഷം കൂടെ പറയുന്നുണ്ട് കേട്ടോ. മകൾ ഉണ്ണിമായ എന്നെ തലക്കെട്ട് ഇങ്ങനെയാണ്, മുഖ്യമന്ത്രി ആയെന്ന് അറിഞ്ഞത് കൊല്ലത്തെത്തിയപ്പോഴാണ്, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വീട്ടിൽ ചിൽ ആണ് അച്ഛൻ എന്നുള്ളൊരു കാര്യം.
2: ഞാൻ അദ്ദേഹത്തിന് അനന്തരവളുടെയും മരുമക്കളുടെ ഒക്കെ ഒരു ട്വീറ്റും ഫോട്ടോസും അല്ലെങ്കിൽ ഇൻസ്റ്റാ റീൽസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വി ഡി സതീശൻ എന്ന കർക്കശനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെയും പരിസ്ഥിതി സ്നേഹിയും അങ്ങനെ എല്ലാ വിഷയത്തിൽ ഇടപെടുന്ന വ്യക്തി കാണുമ്പോഴും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി മാൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും കൊച്ചച്ഛനാണ്, വല്യച്ഛനാണ്. ആ രീതിയിൽ ഓരോരുത്തരോടും കമന്റ് കാണുമ്പോൾ ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് സമയം കുടുംബത്തിൽ കിട്ടൂല, നമുക്ക് കിട്ടാറില്ല. പക്ഷേ വി ഡി സതീശൻ ഒരേ സമയം ഈ വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട്
1: കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒരു നല്ലൊരു തറവാടി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പദത്തിന്റെ പല ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല മതഗ്രന്ഥങ്ങളും നല്ല തറവായിട്ട് പഠിച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല പ്രസംഗങ്ങളിലും അദ്ദേഹം പല സെന്റൻസുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ന്യൂജെന്നിന്റെ എല്ലാ വിഭാഗങ്ങളും നമുക്ക് അദ്ദേഹം കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു സ്മാർട്ട് വാച്ച് ആണ് അദ്ദേഹം കിട്ടിയത്. നമ്മൾ ദുബായിൽ വന്നിരുന്നല്ലോ, ഗൾഫിൽ UAE വന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വേഷവിധാനം പോലും വളരെ ജെൻസി ആയിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്.
2: ആ രീതിക്ക് തന്നെ പോകണം. എന്താ നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിക്ക് പോട്ടെ. നമ്മളൊരാളുടെ വസ്ത്രവിധാനത്തിൽ ഇപ്പൊ നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ എടുത്തിട്ട് സഭയിൽ പോയിട്ട് നേരെ പഴഞ്ചൻ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുപോലെ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് പുതിയ ആശയങ്ങൾ പറയുന്നതിലും തെറ്റില്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും വേഷത്തിലല്ല കാര്യം, പക്ഷെ വേഷത്തിലും ചിലപ്പോൾ കാര്യമുണ്ട്. കാരണം ഈ ജെൻസികൾക്കൊപ്പം അവരുടെ വൈബ് പിടിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ സ്മാർട്ട് വാച്ചും ഷൂസും ഒക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യനവർ പൊളിറ്റീഷ്യൻസ് ഒക്കെ ചെയ്തത് ഇപ്പം നമ്മൾ ലോക്സഭയിൽ കാണാറുണ്ട്. ഷാഫി പറമ്പിലായാലും ഹൈബി ഈഡൻ ആയാലും ആ പുതു തലമുറ നേതാക്കളൊക്കെ ഫാഷനബിൾ ആയിട്ടാണ് കാണുന്നത്.
1: തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ ആ ദിവസം തന്നെ അദ്ദേഹം കതറിടാതെ മറ്റൊരു നേതാവ് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയി കണ്ടില്ലേ, ഒരു പിങ്ക് ഷർട്ട് ഇട്ടിട്ടാണ് പോയത്. അതൊക്കെ സി ഇതൊക്കെ ഭയങ്കര രീതിയിൽ വെളിയിൽ നമ്മളൊക്കെ നോട്ടീസ് ചെയ്യണമെന്നുണ്ടതേ.
2: എന്നാലും വി ഡി സതീശന് ആശംസ നേർന്നിട്ട് മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവായിട്ടുള്ള MM മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഉണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവിനെ വൈകിയാണെങ്കിലും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചല്ലോ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ആശംസകൾ നേരുന്നു. തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് കാണാൻ കട്ട വെയിറ്റിംഗ് എന്നാണ് എം എം മണി പറയുന്നത്. അങ്ങനെ എം എം മണി കട്ട വെയിറ്റിംഗിലൊന്നും ഇരിക്കണ്ട, കുറച്ച് സമയം കൊടുക്ക അവർക്ക്. ഇതിപ്പോ ഹണിമൂൺ പീരീഡാണ്, ഒരു ഒരു വർഷമെങ്കിലും കാത്തിരുന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ തിരുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാം. പടനയിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവിനെ എന്ന് തുടങ്ങുന്ന വരിയിലെ പടനയിച്ചെന്ന വാക്ക് ഒടുവിൽ ഒഴിവാക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ കാലതാമസത്തെ പരിഹസിച്ചുകൊണ്ട് ചൊവ്വാഴ്ച മണി രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇടതുപക്ഷക്കാരിപ്പോ തൽക്കാലം മാറിയിരുന്ന് മറ്റുള്ളവർ പറഞ്ഞ പോലെ കരയുകയെ ഇപ്പൊ നിവൃത്തിയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഭരണമില്ല എന്നത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സീറ്റുകൾ 99 നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ 35 മാത്രം ഒതുങ്ങി എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. പിണറായിക്ക് മാത്രമല്ല മന്ത്രിമാർക്കും ധാർഷ്ട്യമായിരുന്നു. എൻ സി പിയിൽ ചർച്ച തെറ്റുപറ്റിയെന്ന് ശശീന്ദ്രൻ പറഞ്ഞ കാര്യം, അങ്ങനെ പിണറായി വിജയന് വലിയ ധാർഷ്ട്യമുണ്ടായിരുന്നു എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് മാത്രമല്ല ഇടത് ഭരണത്തിലെ മന്ത്രിമാർക്കും ധാർഷ്ട്യമായിരുന്നു എന്ന് പറയുന്നത് എൻ സി പി. സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ഈ കുറ്റപ്പെടുത്തൽ. പല മന്ത്രിമാരും ധാർഷ്ട്യത്തോടെയാണ് ജനങ്ങളോട് ഇടപെട്ടത്. പാർട്ടിയുടെ മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനോട് വീണ്ടും മത്സരിക്കരുതെന്ന് കോഴിക്കോട്ടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം സ്വയം മാറി നിൽക്കേണ്ടതായിരുന്നു എന്നും കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തോറ്റവരെ ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കുറേ ചീത്തയില്ലേ, അന്നേ ഞാൻ പറഞ്ഞു അവൻ്റെ കൂടെ നടക്കും, അന്നേ ഞാൻ പറഞ്ഞു രാത്രി 10 കഴിഞ്ഞ് കിടന്നുറങ്ങണം, രാവിലെ നീട്ടിട്ട് വായിക്കണം, അന്നേ ഞാൻ പറഞ്ഞു ആ ഹോംവർക്ക് ദിവസവും ചെയ്തിരുന്നെങ്കിൽ. ഇങ്ങനെ നമ്മൾ പഴികേട്ട് പഴികേട്ട് നമ്മൾ കുറ്റബോധം കൊണ്ട് നീറി നീറി ഇരിക്കും. ഞാനൊക്കെ മിക്കവാറും കേൾക്കുന്നത് അത്
1: മൂന്ന് മണിക്ക് ഉച്ച കഴിഞ്ഞ് 3 ഇത്രയും ടെൻഷൻ അടിക്കുന്ന ഒരു പരിപാടിയിലാണ് ഈ ഇവര് വന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമ്മള്, ഞാൻ ആ കാലഘട്ടം ഇപ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സിലും പരീക്ഷ ഫലം എന്ന് പറയുന്നത് ശരിക്കും പേടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് മന്ത്രിയല്ല എന്നുള്ള ഒരു കാര്യം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അത് പ്രഖ്യാപിക്കാൻ പോകുന്നത്.
2: നമുക്കൊരു മന്ത്രിയില്ല, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് എനിക്കൊന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ, അദ്ദേഹം ആയിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവാണ്, പ്രൊഫസറാണ്. കഴിഞ്ഞ സർക്കാർ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആവേണ്ട വ്യക്തിയാണ്. അപ്പോൾ ആബിദ് ഹുസൈൻ തങ്ങളൊക്കെ ഒരു പ്രഖ്യാപനം ഫലപ്രഖ്യാപനത്തിലൊക്കെ ഇരിക്കേണ്ട സ്ഥലത്ത് കുറച്ചൊന്ന് വൈകിപ്പോയി. സാരമില്ല, ഇനി 4 ഉണ്ട്, ഇനിയും ഫലപ്രഖ്യാപനത്തിന് അവസരമുണ്ട്. എന്തായാലും എസ് എസ് എൽ സി എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിൽ പക്ഷേ പറഞ്ഞ പോലെ ഒരു ഒരു ഒരു നെഞ്ചിടിപ്പ് തന്നെയാണ്. എനിക്കും ഭയങ്കര നെഞ്ചിടിപ്പ് തന്നെയാണ്. ഇത് എന്താവും എന്നുള്ളത് അന്നൊക്കെ സമയം ഇത് അറിയാൻ വേണ്ടിയിട്ട് വലിയ പാടായിരുന്നു. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പത്രം വരണം, പിറ്റേ പത്രത്തില് കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളായിട്ട്. എന്നാൽ ഇത് നോക്കും, ആദ്യം നമ്മൾ നോക്കുന്നത് അടിയിലാണ്, തോറ്റോ ഇല്ലേ ജയിച്ചോ എന്നുള്ളത്. അവിടുന്ന് 3rd class കഴിയും, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മേലെ 1st class വരെ അവിടെയൊന്നും കാണാനില്ല. അപ്പൊ ചിലപ്പോ തോറ്റോ, കാരണം തോറ്റവരില്ലല്ലോ, ഇതിൽ ജയിച്ചവരാണല്ലോ. അപ്പൊ 3rd class ഇല്ല, 1st class അതാണ് പ്രതീക്ഷ. അടുത്തത് 3rd class ഉണ്ടാവില്ല, അവിടെ നോക്കുമ്പോഴും ഇല്ല, അടിച്ചു പോലെ ഡിസ്റ്റിങ്ഷൻ പോയി. അപ്പാ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ നമുക്ക് തോന്നൊരു മൊമെന്റ്. അത് നമ്മൾ നോക്കില്ല, ബ്രദറിന്റെ എന്റെ ഏട്ടനുണ്ട്, അവനിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു കണ്ണ് സൈഡിലിട്ടിട്ട് നോക്കും, നമ്പർ ഉണ്ടോ നമ്പർ. ധൈര്യത്തിൽ നമ്മൾ സച്ചിനൊക്കെ പുറത്താവുന്ന സമയത്ത് അല്ലെങ്കിൽ ഔട്ട് ആവാൻ 99 നിൽക്കുമ്പോൾ നമ്മുടെ ഒരു നെഞ്ചിരിപ്പില്ലേ, അങ്ങനെ ഇരുന്നെടുത്തുനിന്ന് എണീക്കാൻ ഒരു പേടി. കാരണം ഈ നമ്മുടെ എണീക്കിൽ ഇങ്ങോട്ട് ഔട്ടാവുമെന്നുള്ള ഒരു സംശയം. അതുപോലെ നോക്കിയാലെങ്ങാനും നമ്മൾ തോറ്റാന്ന് വിചാരിച്ചിട്ട് ഒരു ഇടം കണ്ടിട്ടിട്ട് മാത്രം നോക്കും.
1: അത് മാത്രല്ല, ഈ നമ്മുടെ പത്രസമ്മേളനത്തിന് ഇവർ പറയലോ ഈ വട്ടം 95% പാസ് പെർസെന്റേജ്, അത് പറയുമ്പോൾ ഞെട്ടിപ്പോയി. 85 പറയാൻ ദൈവമേ, 15 പെടരുതേ എന്നുള്ളതാണ്. എന്നാണേലും ഇന്ന് വൈകിട്ട് 3 എസ് എസ് എൽ സി പരീക്ഷയുടെ പ്രഖ്യാപനം എന്നുണ്ടാവുന്നത്. ഇനിയിപ്പോ നാളെ മുതല് +1 പരീക്ഷ അല്ല ആരംഭത്തിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റിന്റെ കാര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പരക്കെ പാച്ചിലായിരിക്കും നമ്മുടെ നാട്ടിലെ കുട്ടികൾ.
2: നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളൊക്കെ മാർക്ക് കുറഞ്ഞോ നിങ്ങൾ പരാജയപ്പെട്ടോ ഒരു കാരണവശാലും നിങ്ങൾ ഒരു രീതിയിലേക്കും പോകരുത്. ചില്ലായിട്ട് എടുക്കുക, തോറ്റവരൊക്കെ ഈ ലോകത്തിന്റെ എവിടെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റവരിന്ന് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ നല്ല സ്ഥലങ്ങൾ അലങ്കരിക്കുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തോറ്റതിന് ഡസ്പടിക്കോ വേറെ രീതിയിലൊന്നും ചിന്തിക്കൊന്നും വേണ്ട. കമോൺ, നമ്മളെല്ലാം കീഴടക്കും
1: അല്ലേ. തോൽവി ഇതൊന്ന് ഒരു കുട്ടികളുടെ മനസ്സിനകത്ത് ഒരു സംഘർഷം ഉണ്ടാക്കാതിരിക്കുക, അവർക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കുക, അവരെ ചില്ലാക്കി വിടുക. പരീക്ഷ ഇന്ന് വരും, നാളെ പോവും, മറ്റന്നാൾ വരും, പിന്നെയും പോവും. അത് അപ്പൊ നമുക്കത് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് എഴുതിയെടുക്കാവുന്ന കാര്യമുള്ളൂ.
2: അക്ഷയ് ടമാർ പഠാറും സി ഐ ഡി മൂസയും അതൊക്കെ കേട്ടിട്ടുണ്ട്, അതിന്റെ ഒക്കെ സൃഷ്ടാവുണ്ട്. അതിന്റെ പേര് ചിത്രകഥാകാരൻ കണ്ണാടി വിശ്വനാഥൻ. അദ്ദേഹം അന്തരിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. 1960s-70s ജനപ്രിയമായിട്ടുള്ള ഇരുമ്പുക്കൈ മായാവി, CID മോസ, CID മഹേഷ്, ബോയിങ് തുടങ്ങിയിട്ട് 123 ചിത്രകഥകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പലർക്കും ഓർമ്മയിലുണ്ടാവും അല്ലെ ഇത്. കണ്ണാടി വിശ്വനാഥൻ എന്ന തൂലികാ നാമത്തിലായിരുന്നു രചന. കുറ്റാന്വേഷണ ചിത്രകഥകളാണ് കൂടുതലും പുറത്തു വന്നത്. തമിഴിൽ മൊഴിമാറ്റം നടത്തിയ ഇരുമ്പുക്കൈ മായാവി, അതൊരു പ്രയോഗമായിട്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. സർപ്പദ്വീപ്, മഞ്ഞുകെട്ട രഹസ്യം തുടങ്ങിയവയാണ് തുടക്കാല രചനകൾ. 83 ശൂന്യാകാശത്തിലെ ക്ഷുദ്രജീവികളാണ് അവസാനമായിട്ട് പ്രസിദ്ധീകരിച്ചത്. CID മൂസയുടെ സൃഷ്ടാവ് കൂടിയാണ് ഇദ്ദേഹം. കണ്ണാടി വിശ്വനാഥന്റെ മരണത്തോടെ നഷ്ടമാകുന്നത് 1960s-70s ആസ്വാദകരെ ത്രസിപ്പിച്ച ഒട്ടേറെ തുടർ ചിത്രകഥകളുടെ സൃഷ്ടാവിനെയാണ്. ചുങ്കമന്ദം UP സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്ന അച്യുതൻ നായരുടെയും ദേവകി അമ്മയുടെയും മകനാണ്. 32 ചെന്നൈയിൽ നിന്ന് തിരികെ നാട്ടിലെത്തിയിട്ടാണ് ഇങ്ങനെ കഥ എഴുതാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. CID മൂസയാണ് ഏറെ ആസ്വാദക പ്രശംസ നേടിയ കഥാപാത്രം. സ്വിച്ച് ഇടുമ്പോൾ ഉണ്ടല്ലോ കീഴ്മേൽ മറിയുന്ന കെട്ടിടം, മനുഷ്യരെ പോലെ പ്രവർത്തിക്കുന്ന യന്ത്രന്മാർ, അങ്ങനെ ഒട്ടേറെ അത്ഭുതങ്ങൾ അന്നത്തെ കാലത്ത് 1960s-70s ഈ സ്വിച്ച് ഇടുമ്പ് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ. അതിന്റെ പേര് CID മൂസ. അതെന്നാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അവസാനം CID മൂസ സിനിമ വരെ എത്തിയത് അല്ലേ. അത്ഭുതമാണ്. എന്നാൽ അദ്ദേഹം വിടവാങ്ങി എന്ന് പറഞ്ഞ വാർത്തയാണുള്ളത്.
1: തീർച്ചയായിട്ടും നമ്മുടെ ടിവിക്കയുടെ വിജയം മാജിക് സുനാമി എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. DMK അഴിച്ചുപണി മാറ്റം നിർദ്ദേശിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ.
2: സുനാമി തന്നെയല്ലേ, കാരണം അധികാരത്തിലിരുന്ന ഇല്ലാത്തൊരു പാർട്ടി, കേവലം 2 മാത്രം പ്രായമുള്ള ഒരു പാർട്ടി, ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ 100+ സീറ്റുകൾ വാങ്ങിയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കേവലം ഭൂരിപക്ഷത്തിന് വളരെ ചെറിയ സീറ്റുകൾ താഴെ നിൽക്കുന്നു. എന്നാലും എല്ലാവരെയും കൂട്ടിയിട്ട് സർക്കാർ രൂപീകരിക്കുന്നു. അതും ഒരു നായകൻ, ഒരു നടൻ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്നു. ഒരു പരിചയമില്ല. ഇപ്പൊ VD സതീശൻ നേരത്തെ മന്ത്രിയായില്ല, മുഖ്യമന്ത്രി ആവും, എന്താവും, ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഇതിപ്പോ അവിടെ മറുപടി. ഒരു ദിവസം കൊണ്ട് തന്നെ എത്രയോ മദ്യ ഷോപ്പുകൾ അടപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജ്യോതിഷിയെ നിയമിച്ചു, അറിവില്ലായ്മയാണ്. ഉടനെ ഒരാൾ ചോദ്യം ചെയ്തു നിയമസഭയിൽ, അത് കട്ടാക്കി. ആ രീതിയിൽ നല്ല രീതിയിൽ ഭരണം നടത്തുമ്പോൾ സുനാമി തന്നെയാണ്. ചില സുനാമികളെ ആക്സെപ്റ്റ് ചെയ്യുക സ്റ്റാലിൻ.
1: ഈ അദ്ദേഹത്തിന്റെ അവിടുത്തെ മദ്യ ഷോപ്പിന്റെ നിരോധനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അവിടുത്തെ അടുത്ത് താമസിക്കുന്ന റെസിഡൻസ് വിജയ്ക്ക് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, ഈ വീഡിയോ പറയാനായിട്ട് എടുത്തൊന്നുമല്ല, ഒരു പ്രായമുള്ള ഒരു ഒരു അന്നേരം ആരോ വീഡിയോ എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം, മുക്കിനും മുക്കിനും വൈൻ ഷോപ്സ് എഴുതിയിട്ടുണ്ടാവും
2: റോഡ് സൈഡിൽ നിന്നിട്ട് ഈ നിൽപ്പന. അതൊരു ഒരു സംസ്കാരമില്ലായ്മ മാത്രമല്ല, അത് ആളുകളിലേക്ക് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതരായിട്ട് നടക്കാൻ പറ്റുന്നത് ഇതെല്ലാം കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിർത്തലൊക്കെ നല്ല തീരുമാനം. 700+ ഒറ്റ ദിവസം കൊണ്ട്
1: എന്റെ അത് ഭയങ്കര ഒരു എന്താ പറയുന്ന ചങ്കൂറ്റത്തോടെ എടുത്തേക്കുന്ന തീരുമാനമായി പോയി.
2: പണ്ട് ചാരായ നിരോധനം AK ആന്റണി കൊണ്ടുവന്നിരുന്നു, അതിനദ്ദേഹം വലിയ പിഴ കൊടുക്കേണ്ടി വന്നു.
1: കേരളത്തിൽ അങ്ങനെ ഒരു നിരോധനത്തിന് വലിയ ഇതല്ല, നെഗറ്റീവ് ആണ് കാണുന്നത്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നപ്പോഴും ബാറിന്റെ വിഷയങ്ങൾ വന്നു, AK ആന്റണി സർക്കാരിന്റെ ഇതും വന്നിരുന്നു. പക്ഷെ ഇതൊക്കെ ജനങ്ങളിലെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്.
2: മദ്യം ലോട്ടറിയും കൊണ്ട് മാത്രം പിന്നെ ഭരിക്കുന്ന അല്ലെങ്കിൽ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പൊ അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നതാണ്.
1: തീർച്ചയായിട്ടും
2: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന പ്രക്രിയയിൽ സർക്കാർ അമിതമായിട്ട് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയുടെ ഒരു പരാമർശം വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും, അതായത് നിയമനം, സേവന വ്യവസ്ഥ, കാലാവധി തുടങ്ങിയ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ നിരീക്ഷണം നടത്തിയത്. എന്തിനാണ് സർക്കാർ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന പ്രക്രിയയിൽ അമിതമായിട്ട് ഇടപെടൽ നടത്തുന്നു? അത് ഒരു പക്ഷേ ദുരുപയോഗം ചെയ്യില്ല. ഇപ്പോൾ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഫലപ്രഖ്യാപനം വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വൺ സൈഡ് ആയിട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ കളിച്ചു എന്നാണ്. EVM മെഷീൻ അടക്കമുള്ള കാര്യങ്ങളിലെ ഒരു സംശയം അവിടെയാണ് വരുന്നത്. അപ്പോൾ അവരെ ഒരു പ്രത്യേക ബോഡിയായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാതെ മാറ്റി നിർത്തണമെന്നാണ് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ ആരൊക്കെയാണ് മന്ത്രിമാരാകാൻ പോകുന്നത്, ഈ സത്യപ്രതിജ്ഞയുടെ അന്ന് തന്നെ ആയിരിക്കത്തില്ല ഇവരെല്ലാവരും മന്ത്രിമാരെ.
2: അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഈ മന്ത്രിസഭാ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ചർച്ച UDFന്റെ ചർച്ച നടത്തിയപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ വേദിയായതുകൊണ്ട് അന്ന് തന്നെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യണമെന്നില്ല.
1: ഇല്ല,
2: ഏതാണ്ട് ഘടകകക്ഷികൾക്കൂടെ ഇടയിൽ ഒരു തീരുമാനമാകും. പിന്നീട് അങ്ങോട്ട് മാത്രമേ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരമേൽക്കും. പിന്നെ അതാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പോൾ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു, പക്ഷെ ഇപ്പോഴും വകുപ്പായിട്ടില്ല. പലർക്കും പോർട്ട്ഫോളിയോ നിശ്ചയിച്ചിട്ടില്ല. എല്ലാവരും വന്നിട്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിരിക്കില്ല. വകുപ്പ് ഉൾപ്പെടെ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കും. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ യോഗം ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. UDFന്റെ നേതൃയോഗം നടക്കാൻ പോകുന്നത്. അപ്പൊ ഘടകകക്ഷികളൊക്കെ അവരിൽ ആരും മന്ത്രിയാവും, അവർക്ക് ഏത് വകുപ്പുകളാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ചോദിക്കും. അത് കോൺഗ്രസിൽ അവതരിപ്പിക്കും. UDF നേതൃയോഗം ചേരും. അപ്പൊ UDF എന്ന് പറയും കോൺഗ്രസ് പറയും ഇന്ന വകുപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ. ചില ചില വകുപ്പുകൾ നിർണായകമാണല്ലോ, ഈ പണം വരുന്ന വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിർണായകമായിട്ട് നമ്മൾ അധികാരത്തിലുള്ള മുന്നണി തന്നെ ഭരിക്കണം എന്ന് പറയുന്ന ചില വകുപ്പുകളുണ്ട്, അത് ഞങ്ങൾ കൈവശം വയ്ക്കും എന്ന് പറയും. അപ്പൊ ചിലപ്പോൾ വിട്ടുകൊടുക്കും, കാരണം ഇവർക്ക് 63 ലീഗിന് 22 ജോസഫിന് 7 ഒക്കെ ഉള്ളൂ. അപ്പൊ കൂടുതൽ ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ല എങ്കിൽ കൂടിയും കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യും. കോൺഗ്രസിൽ തന്നെ സീനിയോറിറ്റി വെച്ചിട്ട് ചെന്നിത്തലയ്ക്ക് എന്ത് കൊടുക്കണം, തിരുവഞ്ചൂരിന് എന്ത് കൊടുക്കണം, കെ മുരളീധരന് എന്ത് കൊടുക്കണം, വിഷ്ണുനാഥിന് എന്ത് കൊടുക്കണം, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദുകൃഷ്ണ ഇവർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം എന്ന കാര്യത്തിലൊക്കെ അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടാവും. എന്തായാലും ഒരു സിനിമാ മന്ത്രിയൊക്കെ ആയിട്ട് ആര് വരാൻ പോകുന്നു, ടൂറിസം മന്ത്രിയായിട്ട്, വ്യവസായ മന്ത്രിയായിട്ട് പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലാതെ ആര് എന്ന ചോദ്യം അവിടെ ഒന്നും പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മന്ത്രി ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ ആ കാര്യത്തിൽ ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് ഒരു സൂചനയുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ചെന്നിത്തല കൂടി വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നീക്കുപോക്ക് എന്ന രീതിയിൽ ആഭ്യന്തരം കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെ താഴെയായിട്ട് വകുപ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വരും. വിദ്യാഭ്യാസ മന്ത്രി ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ ആ കാര്യത്തിൽ ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് ഒരു സൂചനയുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ചെന്നിത്തല കൂടി വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നീക്കുപോക്ക് എന്ന രീതിയിൽ ആഭ്യന്തരം

0: നമുക്ക് കണ്ടറിയണോ? എന്നാലും രണ്ട് വനിതകൾ എന്തായാലും ഉണ്ടാകും. ഇനി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് ഫാത്തിമ തഹ്ലിയെ കൊണ്ടുവരുമെന്നറിയില്ല. കാരണം പാറക്കൽ അബ്ദുള്ള നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലീഗിന്റെ പ്രതിനിധികളായിട്ട് കാസർഗോഡ് മഞ്ചേശ്വരം നല്ല മാർജിനിൽ ജയിച്ച ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ, അതായത് സീനിയേഴ്സ് ഇരിക്കുമ്പോൾ, താരതമ്യേന ഒറ്റ മത്സരത്തിലൂടെ ജയിച്ചു വന്ന ഒരു വനിതാ പ്രതിനിധി എന്ന നിലയിൽ ലീഗ് കൊടുക്കുമെന്ന് ലീഗിനെ നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം പുതിയതായിട്ട് വന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ ജെൻസി മുഖം വേണമെന്ന് ഒരു പക്ഷേ ബി ഡി സതീശൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലീഗ് നിന്ന് ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ചയുണ്ടായിട്ട് ഫാത്തിമ തെഹ്ലി, അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് വനിതാ മുഖങ്ങളെ നമുക്ക് മന്ത്രിസഭയിൽ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ഊഹാപോഹങ്ങളാണ്. ഇന്ന് വൈകിട്ടോടുകൂടി, ശനിയാഴ്ച ഞായറാഴ്ചയും കൂടിയാണ്, എനിക്ക് ശനിയാഴ്ച വൈകിട്ടോടുകൂടി മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. ഞായറാഴ്ച എല്ലാവർക്കും റിലാക്സേഷൻ ഡേ ആയിരിക്കും, എല്ലാവരും റിലാക്സ് ചെയ്യും. തിങ്കളാഴ്ച രാവിലെ സത്യപ്രതിജ്ഞാകുമ്പോഴത്തേക്കും വകുപ്പുകളൊക്കെ ആകും, വലിയ അടിപിടി ബഹളം ഉണ്ടാവില്ല. ആകെ നമ്മൾ പേടിച്ചിരുന്നത് രമേശ് ചെന്നിത്തല പിണങ്ങി പോകുമെന്നാണ്. പിണങ്ങി പോയിരുന്നു, പക്ഷേ ഗുരുവായൂരപ്പനെ കണ്ട് തിരിച്ചു വന്നതോടുകൂടിയിട്ട് അദ്ദേഹം വളരെ ഒരു സമാധാന പ്രിയനായിട്ട് എല്ലാത്തിലും ഉണ്ടാവുമെന്ന് പറയുന്നു.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും കേരള രാഷ്ട്രീയം വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമുക്ക് മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള പരാതി എല്ലാം മാറിക്കിട്ടി. ഇനി മന്ത്രി വകുപ്പുകൾ ആരെ, ഇനി കേരളം ഭരിച്ചു തുടങ്ങട്ടെ. ഒരുപാട് സമയം കളയാതെ നമുക്ക് കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ
0: പ്രതീക്ഷയാണ്. പ്രതീക്ഷകളുടെ അമിത ഭാരമുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് വി ഡി സതീശൻ വരുന്നത്. അതിന് അദ്ദേഹം കഴിയട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് തബുവിന്റെ ഒരു പരാമർശം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് എല്ലാ ദിവസവും അനുഭവിക്കുന്നു. പ്രായത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തിനെതിരെ നടി തബുവിന്റെ ഒരു പ്രസ്താവന. അക്ഷയ്കുമാറിനെ നായകനാക്കിയിട്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത് അടുത്തിടെ പുറത്തിറങ്ങിയ ഭൂത് ബംഗ്ല എന്ന ചിത്രം തിയേറ്ററിൽ വലിയ വിജയം നേടി. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ താരമാണ് തബു. താൻ ഉൾപ്പെടെയുള്ള വനിതാ താരങ്ങൾ പ്രായത്തിന്റെ പേരിൽ നേരിടുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയാണ് അവർ തുറന്ന് പ്രതികരിക്കുന്നത്. സ്ത്രീകളുടെ ജോലിക്ക് പകരം അവരുടെ പ്രായത്തെക്കുറിച്ചാണ് ആളുകളുടെ ആശങ്കയെന്ന തബു. അവർക്ക് നിങ്ങൾക്ക് മുന്നിൽ ഒരു കണ്ണാടി കാണിക്കണം, നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി ഇല്ല എന്നാണ് അവരുടെ വിചാരം. ഇത്തരം ചോദ്യങ്ങൾ നേരിടുന്നയാൾക്ക് പ്രായമായത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴല്ല, ഞങ്ങൾ ഓരോ ദിവസവും ഇത് അനുഭവിക്കുന്നു. 20 വയസ്സുള്ള ഒരാൾ അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ 45 വയസ്സുള്ള ആളാകില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും വനിതാ പിന്നെ പുരുഷ നടന്മാരോ അല്ലെങ്കിൽ താരങ്ങൾ നേരിടുമ്പോൾ അതിലെപ്പോഴും വനിതാ പിന്നെ നടിമാർ നേരിടുന്ന ഒരു പ്രശ്നം, നടികൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അവരുടെ പ്രായം സംബന്ധിച്ചിട്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രായമാകുന്നു. സ്ത്രീകളുടെ ശാരീരിക അവസ്ഥ, അവരുടെ കുട്ടികൾ ഉണ്ടാവുന്ന അവസ്ഥ, അവർ കടന്നു പോകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇതൊന്നും പരിഗണിക്കാതെയാണ് പുരുഷ താരന്മാരുടെ അതേ ഇതിൽ നിങ്ങൾ നടിമാരെയും തട്ടിച്ച് നോക്കുന്നത്. പിന്നെ നമ്മൾ പ്രായമായി എന്ന് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ വീട്ടിലും കണ്ണാടിയുണ്ട്, നമ്മൾ രാവിലെ എണീക്കുമ്പോഴും കാണുന്നുണ്ട്, നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ പല്ലുതേക്കുമ്പോഴും നമ്മൾ ഒരുങ്ങുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുകയും നമ്മുടെ മുഖത്തിലുള്ള ചുളിവുകളും നമ്മുടെ മുടിയിൽ വരുന്ന നരകളെയൊക്കെ നമ്മൾ സ്ത്രീകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പലരുടെയും വിചാരം, അയ്യോ നരച്ചല്ലോ, അയ്യോ നെറ്റിയിലും മുഖത്തും ചുളിവ് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നു. അങ്ങനെയല്ല സുഹൃത്തുക്കളാകാം, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. 40 കഴിയുന്നതിന് മുമ്പേ തന്നെ നരക്കാൻ എത്രയോ ആൾക്കാരുണ്ട്. 50 വയസ്സെത്തിയിട്ടും മുടി നരക്കാത്തൊരു, അതൊക്കെ ഒരു ജനറ്റിക്കൽ കാര്യങ്ങളായിട്ടാണ് മാറാറുള്ളത്. പല പിന്നെ ജീവിതശൈലി, പിന്നെ ഇപ്പോഴത്തെ ആധുനിക കോസ്മെറ്റിക് രീതികൾ ഉപയോഗിച്ചിട്ട് പലരും അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ തബു പറഞ്ഞത് നിങ്ങൾ അവരുടെ ജോലി നോക്കുക, തബുവിൻ്റെ അഭിനയം നിങ്ങൾ നോക്കുക, അതിലപ്പുറത്ത് അവരുടെ പ്രായത്തിലേക്ക് കടന്നു കയറേണ്ട എന്നാണ് ചോദിച്ചത്. നല്ല കാര്യമാണ്.
1: തീർച്ചയായിട്ടും. നമ്മൾ മുന്നേ വി ഡി സതീശനെ തറവാടി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
0: അല്ല, അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഫ്യൂഡൽ ആശയങ്ങളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. നമ്മൾ തറവാടിത്തം, ആഢ്യത്വം, ഫ്യൂ അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ സവർണതയെ അല്ലെങ്കിൽ ഫ്യൂഡലിസത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് മാറിയ കാലത്ത്, പുതിയ കാലത്ത്. ഒരു ജെൻസി കുട്ടിയാണ് അക്ഷയ്,
1: ആ
0: രീതിക്ക് മാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മളിങ്ങനെ കാലാകാലങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന കുറെ പ്രയോഗങ്ങൾ ആ രീതിക്ക് മാത്രം എടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും അതിൽ എതിരഭിപ്രായങ്ങളും എന്നോടും അക്ഷയോടൊക്കെയുള്ള അഭിപ്രായം, അഭിപ്രായ വ്യത്യാസമൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോഴേ ഞങ്ങൾക്കും തീർച്ചയായിട്ട് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട മനുഷ്യരായിട്ട്
1: പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഈ രാവിലത്തെ പത്രവാർത്തനയാണ് ഇത്, ഒരിക്കലും ഒരു പൊളിറ്റിക്കലി ഉള്ള അവലോകനങ്ങൾ പോലെയല്ല നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും പത്രങ്ങളിൽ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളുമാണ്
0: നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോകുന്നു, നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്ത് ഇരിക്കുന്നു, കുടുംബമായിട്ട് പോകുന്നു, ഓഫീസിലേക്ക് പോകുന്നു, മെട്രോയിലും ബസ്സിലൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ നടന്നു എന്ന കാര്യങ്ങൾ ഒരു ഒരു നട്ഷൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. മസ്കറ്റിൽ നിന്ന് വന്ന ഒരു വാർത്ത ഉണ്ടല്ലോ, സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു കുടുംബത്തിന് കൈത്താങ്ങായിട്ട് അവിടുത്തെ ഒരു മലയാളി അസോസിയേഷൻ രംഗത്തെത്തി. അമ്മയും 6 വയസ്സുകാരനായ മകനും മസ്കറ്റിൽ ഒറ്റപ്പെട്ടു പോയി. കുട്ടി സന്ദർശക വിസയിലായതുകൊണ്ട് വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഓവർസ്റ്റേ ഫൈൻ ബാധകമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ ആ നാട്ടുകാർ മുഴുവൻ മസ്കറ്റിലെ മലയാളികളൊക്കെ ചേർന്നിട്ട് അവന്റെ ഓവർസ്റ്റേ ഫൈൻ ഒക്കെ അടിച്ച് അമ്മയും കുട്ടിയേയും നാട്ടിലേക്ക് അയച്ചു എന്ന് പറഞ്ഞ വാർത്ത. നമ്മൾ പ്രവാസികൾ എന്തെങ്കിലും ഇവിടെ ഒരു മലയാളികൾക്ക്, മലയാളിയിൽ നിന്ന് വേണ്ട അല്ലേ, വേറെ ഏത് രാജ്യക്കാരോട് പോലും നമ്മളത് കാണിക്കാറുണ്ട്. ഇപ്പൊ അതൊരു പാകിസ്ഥാനിയാണോ, ബംഗ്ലാദേശിയാണോ, ശ്രീലങ്കനാണോ, ഒന്നും നമ്മൾ നോക്കാറില്ല. ഷാർജ ഇന്ത്യൻ അസോസിയേഷനൊക്കെ എപ്പോഴും കാണിക്കുന്ന മാതൃകഥയാണ്, അവർ

0: മുന്നിൽ വരുന്നത് മനുഷ്യനാണ്. അതിന് അവര് മതം കാണാറില്ല, ജാതി കാണാറില്ല, ദേശം കാണാറില്ല, കളർ കാണാറില്ല. അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കാൻ.
1: തീർച്ചയായിട്ടും നമ്മുടെ യുഎയില് പ്രത്യേകിച്ച് ദുബായില് പാർക്കിങ്ങിന്റെ ഏരിയകൾ കൂടുന്നു, പാർക്കിങ്ങിന്റെ കോസ്റ്റുകൾ പലയിടങ്ങളിലും. ഇപ്പൊ നമുക്ക് പാർക്കിംഗ് പല രീതികളിലും, ഇപ്പം നമുക്ക് വണ്ടി പോകുന്ന ഏരിയ മാത്രമല്ല, കർബ് സൈഡ് ക്യാമറാസ് പോലും കഴിഞ്ഞ ദിവസം 500 കർബ് സൈഡ് ക്യാമറാസ് ആണ് വെച്ചിരിക്കുന്നത്. സോ അതിനകത്ത് ഇനി ഓട്ടോമാറ്റിക് പേയ്മെന്റ് മെത്തേഡ് കൂടെ വരുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വണ്ടി കൊണ്ടിടുന്നു, നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി കയറുന്ന സമയം ഇന്നാണ്, പോകുന്ന സമയം ഔട്ടാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പാർക്കിംഗ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഇനി പാർക്കിങ്ങിന്റെ ആപ്ലിക്കേഷനകത്ത് നിന്ന് കഴിഞ്ഞ് ഓട്ടോ പേയ്മെന്റ് മെത്തേഡ്, ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത് പൈസ എടുത്തോളൂ. അതാണ് ഏറ്റവും ബെറ്റർ.
0: പൈസ
1: ഉണ്ടാവണം, അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ നമ്മുടെ അക്കൗണ്ടിൽ കയറും, നമ്മുടെ റിന്യൂ ചെയ്യേണ്ട സമയത്ത് ഒരു വലിയ തുക
0: വന്നിട്ട് നമ്മളിത് അറിയാതെ പോയാലല്ലേ. ഇത്തരം ഈ ആർ ടി സംബന്ധമായിട്ടുള്ള റോഡ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സംഭവമാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഈ പാർക്കിന്റെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പലരുടെയും അയ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടുക്കമുള്ള ഒരു സംഭവം.
1: ഈ നമ്മൾ പലപ്പോഴും നമ്മൾ ദുബായ്ക്കാർ അറിയാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ, പാർക്കിന്റെ വണ്ടി മാത്രമല്ല ഫൈൻ
0: അടിക്കുന്നത്,
1: നാല് മേഖലയിലായിട്ടാണ് ഫൈൻ ഉള്ളത്. പോൾ സൈഡ് ക്യാമറാസ് ഉണ്ട് ആർ ടിയുടെ, ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ സ്കാനിങ് പാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഓരോ മോളിൽ കയറുന്ന സമയത്ത് കാണത്തില്ല ഫ്രണ്ടില്, അവിടെ ബാരിയർ പോലും ഇല്ല. അപ്പൊ അതിൽ കൂടെ പാസ്സായി പോയി നിങ്ങൾ സ്കാൻഡാണ്. അപ്പൊ അങ്ങനെ നാല് രീതിയിൽ ഇവിടെ പാർക്കിങ്ങിന് ഫൈൻ അടിക്കാനുള്ള സംവിധാനം ഉണ്ട്.
0: അപ്പൊ നമ്മുടെ കയ്യിൽ പാർക്കിംഗ് കിട്ടില്ല അല്ലെങ്കിൽ പാർക്കിന്റെ വണ്ടി പോയാൽ മാത്രം ഞെട്ടിയാ പോരാ അല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാല് തരത്തിൽ ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഒരു കായിക വാർത്ത കൂടി നമുക്ക് പറയാം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം വീറും വാശിയേറുമായ ഫൈനലായിരുന്നു 2002 ഖത്തർ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചതെന്ന് പറഞ്ഞിട്ട്. ബ്രസീൽ എത്ര തവണ ചാമ്പ്യന്മാരായി, ഇപ്പൊ ഫ്രാൻസിൽ എംബാപ്പെ നയിക്കുമെന്ന വാർത്ത വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തി 3rd കിരീടം നേടിയപ്പോൾ അത് ചരിത്ര നിമിഷമായി. അർജന്റീന 2026 ലോകകപ്പിലും കിരീട മോഹികളായിട്ട് എത്തുമ്പോൾ ഇതാ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് കളിക്കാൻ വരുന്നത്. എനിക്ക് എംബാപ്പിനെ വലിയ ഇഷ്ടമാണ്. ആ കളിയും കളി മികവും അവസാന ഘട്ടത്തിലുള്ള ആ ഒരു തോൽവിയൊക്കെ ആയിട്ട് വലിയ ഇഷ്ടമാണ്. എന്തായാലും എംബാപ്പെ ഒരു കിരീടം നേടുന്നതിനെ കുറിച്ച് ഞാൻ കുറേശ്ശെ സ്വപ്നം കാണുന്നു. അർജന്റീനയും പോർച്ചുഗലും ഇറ്റലിക്കാരും ഇംഗ്ലണ്ടുകാരും സ്പെയിൻകാരും ഒക്കെ എന്നോട് ക്ഷമിക്കുക തൽക്കാലത്തേക്ക്, ഇത്തവണ ഫ്രാൻസ് കൊണ്ടുപോകട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും ഇനി കളിയുടെ
0: ഫ്രാൻസ് അല്ലെങ്കിൽ മറ്റാരും എംബാപ്പെ അല്ലാതെ
1: അല്ല. ഈ ഞാൻ പലപ്പോഴും വിചാരിക്കും നമുക്ക് ഈ നമ്മുടെ ഒരു 5 ഒരു ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തരും. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഗ്യാപ്പ് അറിയാത്തത്. നമ്മൾ വിചാരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി 5 കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഫുട്ബോൾ വരും, അത് കഴിഞ്ഞ് ക്രിക്കറ്റ് വരും, അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങളും, പിന്നെ ഒളിമ്പിക്സ് വരും. അങ്ങനെ നമ്മളിങ്ങനെ
0: വേഗത്തിലുള്ള ഒഴുക്കാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ 5 പോകുന്നത് എത്ര പെട്ടെന്ന് കണ്ടോ. ഒരു 3 ഉദ്ദേശം 3 ഉപരിക്കുന്ന ആയിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ എത്തും. നമ്മുടെ ഇന്ന് കലി ടൈംസിലെ വാർത്തകൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. യു എ വർക്ക് ടു അവോയ്ഡ് ഇറാൻ വോർ എന്ന് പറഞ്ഞിട്ട് ഗർഗാഷ് പറഞ്ഞ വാർത്ത. യു എ വളരെ കാര്യമായിട്ട് തന്നെ ഈ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് യു എ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള അൻവർ ഗർഗാഷ് പറഞ്ഞത്. മോദീസ് യു എ വിസിറ്റ് സിഗ്നൽ സ്ട്രാറ്റജിക് എനർജി ആൻഡ് ഡിഫൻസ് പൈവറ്റ് എന്ന് പറഞ്ഞ വാർത്ത. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു സന്തോഷ വാർത്തയെന്ന് നമ്മൾ തുടക്കത്തിൽ പറയേണ്ട വാർത്തയാണ്, മറന്നുപോയതൊന്നല്ല കേട്ടോ. പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ ആ വാർത്ത വന്നിട്ടുണ്ട്. അതുപോലെ ബീജിംഗിൽ ഷിജിൻ പിങ്ങും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഷിജിൻ പിങ് പറഞ്ഞേക്കുന്നത് ഓഫേർഡ് ഹെൽപ് ടു ഓപ്പൺ ഹോർമൂസ് നോട്ട് ടു ആം ഇറാൻ എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് കൊടുക്കുന്നത്. അപ്പൊ മോദിയുടെ ഇന്നത്തെ വിസിറ്റ് ഏറ്റവും ഹൈ ലെവൽ ടോക്സിലേക്ക് തന്നെ ആയിരിക്കും പോകുന്ന എന്നുള്ള കാര്യം കൂടെ കലീസ് ടൈംസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രധാന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ടൊക്കെ തന്നെ മിനി പത്മ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ഹോം 92.2 FM ൽ പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: Alright, good morning once again. Dubai traffic situation എന്താണ്? നല്ല രൂക്ഷമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ ട്രാഫിക് കാണാൻ വഴിയില്ല എന്നുള്ളതാണ് എന്റെ മനസ്സിലെ ഫസ്റ്റ് ഇന്റൻഷൻ. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. ബമ്പർ ടു ബമ്പർ കഞ്ചഷൻ അങ്ങനെ അധികം പറയാനില്ല. പക്ഷേ എമിറേറ്റ്സ് റോഡിൽ വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് നമ്മുടെ ഷാർജ, നമ്മുടെ ഗ്രാൻഡ് മോസ്കിന്റെ ഭാഗത്തും, ഒന്ന് നമ്മുടെ അജ്മാൻ നമ്മുടെ ഭാഗത്തുമായിട്ടും, എനിക്കൊന്ന് നമ്മുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിന്റെ ഒക്കെ ആ ഒരു മേഖലയിലാണെന്ന് തോന്നുന്നു. അജ്മാനിൽ ഒരു ആക്സിഡന്റ്, നാല് ആക്സിഡൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണ്, ആരെങ്കിലും അവിടുന്ന് ആ വഴി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അജ്മാനിലെ ഒരു സൈഡിലൊരു KFC പെട്രോൾ പമ്പൊക്കെ ഉള്ള ഒരു സൈഡിലാണെന്ന് തോന്നുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്ന് പറയാം കേട്ടോ. അവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ എമിറേറ്റ്സ് റോഡിൽ കാണുന്നുണ്ട്. കമ്മിങ് ടു ദുബായ്, അലിത്തിയ ടോൾ റോഡ് നല്ല രീതിയിലുള്ള ജാം ബാക്ക് സിറ്റുവേഷൻ ഉണ്ട്. അവിടെ നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ആണ് പോകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഇൻഫിനിറ്റി റോഡ്, നമ്മുടെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിന്റെ അതുവഴി പോകുന്ന റോഡ് കുറച്ച് കൺജഷൻ ആണ്. ഇൻഫിനിറ്റി റോഡിൽ കുഴപ്പമില്ല. കമ്മിങ് ടു ദുബായ്, ദുബായിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റോഡുകളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ആ കണക്ടിംഗ് ഡോ ടുവേർഡ്സ് അൽ കിൽ റോഡ്, അവിടെ ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ലോ മൂവിംഗ് കൺജഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ദുബായ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് അബുദാബിയോ ജബൽ അലിയോ ഒക്കെ പോകാനായിട്ട് വളരെ വേഗത്തിൽ തന്നെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഈ പ്രത്യേകിച്ച് അജ്മാനിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒന്ന് ആരെങ്കിലും അതുവഴി പോവാണെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഞാൻ ഇവിടെ ഉണ്ട് അൺടിൽ 11 o'clock. ആൻഡ് ദിസ് ഇസ് യുവർ ഓൺ അക്ഷയ്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയായി ഇനി മന്ത്രിമാർ. പ്രധാനമന്ത്രി ഇന്ന് UAE. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം UAE യാത്ര തിരിച്ചു. UAE അടക്കം 5 രാജ്യങ്ങളുടെ സന്ദർശനത്തിനായാണ് അദ്ദേഹം പുറപ്പെട്ടത്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും UAE തമ്മിൽ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ പെട്രോൾ വില 100 രൂപയിലേക്കെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. ഇതിനിടെയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില വർധനവുണ്ടായിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന് കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. 102 MLA പിന്തുണ കത്ത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തും. കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുമെന്നറിയുന്നു. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തിയുള്ള സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് സൂചന. മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടന്ന് UDF. ഘടകകക്ഷികൾ തമ്മിലുള്ള ധാരണ ചർച്ച ചെയ്യാൻ UDFന്റെ നേതൃയോഗം വൈകിട്ട്. വകുപ്പ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസ് നിർദ്ദേശം UDF നേതൃയോഗത്തിൽ മുന്നോട്ട് വയ്ക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N ശക്തൻ, M വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പേരുകൾക്ക് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുണ്ട്. VT ബൽറാമിന്റെ പേരുമുണ്ട്. മുഖ്യമന്ത്രി അടക്കം 12 പേരാകും കോൺഗ്രസ് പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളെ സംബന്ധിച്ച UDFനുള്ളിൽ ആശയക്കുഴപ്പം തുടരുന്നു. മുഖ്യമന്ത്രി പദം കപ്പനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട KC വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് സൂചന. അതേസമയം CPM വിമതരായി ജയിച്ച ജി സുധാകരൻ, വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങിയവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഇടയില്ല. VD സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെ ആകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. UDFൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് നിയുക്ത MLA കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നതാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് VD സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി. രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കണ്ണൂരിലെ തിരിച്ചടിയെ ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കണ്ണൂരിൽ പാർട്ടിക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും തളിപ്പറമ്പ് എല്ലാ കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ലെന്നും KK രാഗേഷ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെയും KK രാഗേഷ് ന്യായീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ LDFിൽ നിന്ന് വരെ CPMന് വിമർശനം നേരിടുന്നതിനിടെയാണ് KK രാഗേഷിന്റെ ന്യായീകരണം. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്ന് വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ MV ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ P ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുക. 4.17 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേൽക്കും മുൻപ് പ്രഖ്യാപിക്കാൻ KPCC നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തവണ A+കാരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. പുതുക്കിയ പാഠപുസ്തകവും ചോദ്യപേപ്പറിന്റെ ഘടനയും മാറ്റിയായിരുന്നു ഇക്കുറി പരീക്ഷ. അതുകൊണ്ട് തന്നെ A+കാരുടെ എണ്ണം കുറയാനാണ് സാധ്യത. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ക്യൂബൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ക്യൂബയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായിരിക്കെയാണ് CIA മേധാവിയുടെ സന്ദർശനം. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ക്യൂബൻ സർക്കാർ ആവർത്തിച്ച് ആരോപിക്കുന്ന സംഘടനയാണ് CIA. അമേരിക്കയുടെ മേധാവിത്വത്തിനും ഭീഷണികൾക്കുമെതിരെ രാജ്യാന്തര സമൂഹം ഒന്നിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖ്ചി. US സമ്മർദ്ദ തന്ത്രങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളേണ്ട സമയമായെന്നും അറഖ്ചി. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ സമാനമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിടുന്നവരാണ്. ഇതിനെതിരെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ കൂടുതൽ ശക്തമായും കൂട്ടായും പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമോസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ US ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. IPLൽ ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത മുംബൈ ഇന്ത്യൻസ് സീസണിലെ 4 ജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനായി അരങ്ങേറിയ മത്സരത്തിൽ ഒരു പന്ത് ബാക്കി നിർത്തി 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യം കണ്ടു. 33 പന്തിൽ 75 റൺസുമായി പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ ഇന്നിംഗ്സാണ് മുംബൈക്ക് അവിശ്വസനീയ ജയം സമ്മാനിച്ചത്. 10 പന്തിൽ 25 റൺസുമായി പുറത്താകാതെ നിന്ന വിൽ ജാക്സും 23 പന്തിൽ 48 റൺസ് അടിച്ച റിയാൻ റിക്കിൾട്ടണും മുംബൈ ജയത്തിൽ നിർണായകമായി. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിനെ തിലക് വർമ്മ നയിക്കും. റയൻ പരാഗ് വൈസ് ക്യാപ്റ്റനാകുന്ന ടീമിൽ കൌമാരതാരം വൈഭവ് സൂര്യവംശിയും ഇടം പിടിച്ചു. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം UAEയിലേക്ക് യാത്ര പുറപ്പെട്ടു. UAE അടക്കം 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും UAEയും ചർച്ച ചെയ്യും. നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിടാനും സാധ്യത. അടുത്ത വാർത്ത 9 മണിക്ക്.
4: News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Studio Clockil. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 60%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.ac.

0: ആർ ലിസണിംഗ് ടു സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: നിങ്ങളിപ്പോ വിചാരിക്കുക ഇത് ഏതാണ് ഈ പാട്ടെന്നല്ലേ. ഡാൻ ഡീം എന്ന് പറഞ്ഞിട്ടുള്ള മോഹിനിയാട്ട സിനിമയിലെ സോങ് ആണ്. വെൽക്കം ബാക്ക്. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ്. ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 8:15 വെള്ളിയാഴ്ച, ഇറ്റ്സ് എ വീക്കെൻഡ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ദുബായിലെ പാർക്കിങ്ങിന്റെ എണ്ണത്തിൽ, അതായത് പാർക്കിങ്ങിന്റെ സിസ്റ്റത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എ പവേഡ് ആയിട്ടുണ്ടെന്ന്. ഇന്ന് പാർക്കിംഗ് പല സെന്റേഴ്സിലും പാർക്കിങ്ങിന്റെ എണ്ണങ്ങൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇനിയും വയലേഷൻ ചെയ്യുന്നവരെ ഈസി ആയിട്ട് അവർക്ക് ഡിറ്റക്ട് ചെയ്യാനും ഫൈൻ വരാനും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ അഡീഷണലി പറഞ്ഞേക്കുള്ള, ചില സ്ഥലങ്ങളിൽ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീ ഡിറ്റക്ട് ചെയ്യുന്നത് നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സാലിക് അക്കൗണ്ടിൽ നിന്നായിരിക്കും സ്കാൻ ഡിറ്റക്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. വിച്ച് മീൻസ് സാലിക് ഇല്ലാതെയും നിങ്ങൾ വണ്ടി വെളിയിലേക്ക് ഇറക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. പണ്ട് എനിക്കറിയാം ഒരുപാട് പേര് സാലിക് റൂട്ട് എടുക്കാതെ പോകുന്നവരും ഒരുപാട് പേരുണ്ട്. അവർ സാലിക് അക്കൗണ്ട് പോലും എടുക്കാതെ പോകുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ ആ ഒരു വെറുതെ ഒരു ഫൈനിലേക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് നമ്മളൊരു സാലിക് അക്കൗണ്ട് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം പല ഏരിയകളിലും സമയം ഡിറ്റക്ട് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഇൻ ചെയ്യുന്ന സമയം സ്കാൻ ചെയ്യുക, ഔട്ട് ഇറങ്ങുന്ന സമയം സ്കാൻ ചെയ്യുക, അതനുസരിച്ചായിരിക്കും നമുക്ക് പൈസ ഈടാക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്കിപ്പം പോൾ സിസ്റ്റം ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിലാണെങ്കിലും ഇനി അതല്ല കേർബ് സൈഡ് ക്യാമറാസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഫൈൻ വരാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇനിയും ചില സ്ഥലങ്ങളിൽ ഇതുണ്ടെങ്കിൽ പോലും അതിന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ചക്രം വരുമെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പാർക്കിംഗ് വളരെയധികം കർശനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ പലപ്പോഴും ഈ ഷാർജയിൽ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് ഞാൻ 10 മണിയെന്നാണ് വിചാരിച്ചത് പാർക്കിംഗ് തീരുന്ന സമയം. അപ്പോൾ ഞാൻ ഒരു 9:30 ആയപ്പോഴാണ് അവിടെ നിന്ന് പാർക്ക് ചെയ്തത്. മൂവേല സൈഡിലാണ്. ഷാർജക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു 15 മിനിറ്റ് കാര്യമുള്ളൂ, എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിച്ച സമയത്താണ് ഈ 9:30 ഇട്ടത്. 10:30 വരെയാണെന്നുള്ളത് കാണിച്ചിരിക്കും. വിച്ച് മീൻസ് ഷാർജയിൽ എനിക്കൊന്ന് 12 മണി വരെയാണ് ട്രാഫിക്കിൻ്റെ ഇത് പാർക്കിംഗ്. നമ്മൾ എപ്പോഴും ചില സ്ഥലങ്ങളിൽ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലങ്ങളല്ലായിരിക്കും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പാർക്കിംഗിൻ്റെ രീതികൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്തായാലും ദുബായ് കുറച്ചുകൂടെ സ്മാർട്ടാവാണ്. AI ക്യാമറയൊക്കെ വന്നിട്ട് ഈ സ്മാർട്ട് കൂടി നമ്മുടെ വാലറ്റിലും കുറച്ചുകൂടെ സ്മാർട്ടായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. നമ്മൾ സ്മാർട്ടായി ചിന്തിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് നമ്മുടെ കാശ് പോകും. 150 ദിർഹംസ് ഫൈൻ വരുമെന്നുള്ള ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ഇപ്പം എന്താണെങ്കിലും പല ഏരിയസ്, നമ്മൾ മുന്നേ പാർക്കിംഗ് ഇടണ്ടാത്ത പല ദുബായിലെ ഏരിയാസും ഇപ്പോൾ പാർക്കിംഗ് ആയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും എങ്ങും തന്നെ ക്യാമറ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കർബ് സൈഡിൽ ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്കാൻഡ് ആയിരിക്കും. ഇപ്പം എന്താണെങ്കിലും വാലറ്റിൽ പൈസ വേണം അല്ലെങ്കിൽ ദിർഹംസ് വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. നല്ല നമുക്കൊരു അടിപൊളി പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വരാൻ സിറ്റ് ബാക്ക് എനർജി. ഹോം 92.2 എഫ് എം ലക്ഷ്യയാണ്. പാർക്കിംഗ് ട്രാഫിക്കിൻ്റെ അപ്ഡേറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മളെ അറിയിക്കുക. 0585829220. എനിക്ക് 1-2 അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും. അപ്പം എന്താണേലും നമുക്ക് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. എന്തൊരു പാട്ട് കേട്ടിട്ടേ നമുക്ക് ഓടി തിരിച്ചു വരാം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Global exposure ഓട് കൂടി ഒരു ഡോക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബേ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
2: ആദ്യ 3 വർഷം UAE-യിൽ GMU-യിൽ പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
5: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ ചെയ്യൂ. അഡ്മിഷൻസ് ആർ നൌ ഓപ്പൺ. വിസിറ്റ് GMU.ac.ae ഓർ കോൾ 056-549-5755. Gulf Medical University, where the world comes to learn.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: தமிழ் சாமர்த்தியார் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വെള്ളിയാഴ്ച എനിക്ക് വന്നേക്കുന്ന മെസ്സേജുകളിൽ ഒന്ന് ടോണി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദുബായിൽ വലിയ പ്രശ്നമില്ല, വെള്ളിയാഴ്ച പൊതുവെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ആദ്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡാണ് നോക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ട്രാഫിക് ഉണ്ടെങ്കിൽ ആ ട്രാഫിക്കിലായിരിക്കും മറ്റേ ട്രാഫിക്കുകളെല്ലാം രൂപപ്പെടുന്നത്. അപ്പോൾ അവിടെ വലിയ വിഷയമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ എമിറേറ്റ്സ് റോഡും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കമ്പയറിംഗ് ടു കഴിഞ്ഞ 4 ദിവസത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വിഷയമില്ല. നമ്മുടെ ഊദ് മേത്ത റോഡ്, ഊദ് മേത്തയിൽ നോക്കുകയാണെങ്കിൽ 2 ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ട്രാഫിക് കൺജഷൻ ഊദ് മേത്തയിൽ ഇപ്പം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലിത്തേറ്റ് ഓൾഡ് റോഡ് നോക്കുകയാണെങ്കിൽ രാവിലത്തെ പോലെ തന്നെ, എല്ലാ ദിവസത്തെ പോലെ തന്നെ ട്രാഫിക് സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ബേറൂത്ത് സ്ട്രീറ്റിലും കുറച്ച് കൺജഷൻ കാണുന്നുണ്ട്. മറ്റേ ദെയ്ദ് റോഡും അതുപോലെ തന്നെ മലിയാ സ്ട്രീറ്റും ഒക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. ദുബായിൽ നിന്ന് ജബലലി ആയിക്കോട്ടെ, ഏത് ഡയറക്ഷനിലും നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് നിങ്ങളിങ്ങനെ പോകുക, അതിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല കഥകളുമായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585 529 220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്ക് എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കാണ്. മിനി പത്മ, എന്താണ് ഇന്നത്തെ എന്താ സംഭവം?
2: എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു വിഷയം, കാരണം നമ്മൾ പെട്രോൾ ഡോളറിനെ കുറിച്ച് സംസാരിക്കാന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും കാണുന്നവരോടും ഒക്കെ പറഞ്ഞിരുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾ അത് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം മെസ്സേജ് ആയിട്ടൊക്കെ എത്തിയതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ആ വിഷയം എടുക്കുക. കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് എത്തുന്നുണ്ട്. ഊർജ്ജവുമായി ബന്ധപ്പെട്ടിട്ട് ചില കരാറുകളും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യമൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് പെട്രോൾ ഡോളറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പെട്രോ കറൻസി, ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്താൻ ഏത് കറൻസിയാണ് ഉപയോഗിക്കുന്നത്, അതാണ് ഈ പെട്രോ കറൻസി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ലോകവ്യാപകമായിട്ട് ഡോളറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോൾ വാങ്ങാനുള്ള പൈസ കൊടുക്കുന്നതിന് പെട്രോ ഡോളർ എന്നറിയപ്പെടുന്നു. ക്രൂഡ് ഓയിൽ ട്രേഡിന് ഉപയോഗിക്കുന്നത് US ഡോളറാണ് ലോകവ്യാപകമായിട്ട്. അപ്പോൾ US ഡോളർ പെട്രോ ഡോളർ എന്ന നിലയിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് വേൾഡ് റിസർവ് കറൻസി, ഒരു ആഗോള കറൻസി എന്ന നിലയിൽ US ഡോളറിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കാനും കാരണം ഇതാണ്. 1973 ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ബ്രിട്ടൻ വുഡ്സ് എഗ്രിമെന്റ്. അത് റദ്ദായി പോകുന്നു. അതിനെ തുടർന്ന് US ഡോളറുമായിട്ട് പെഗ് ചെയ്ത എല്ലാ കറൻസികളും എന്താണോ ഭീതിയിലാകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? US ഡോളർ അപകടത്തിലായി, മറ്റ് രാജ്യങ്ങൾ US ഡോളറുമായിട്ടുള്ള പെഗ് മാറ്റിയിട്ട് പുതിയ കറൻസിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പൊ പുതിയ കറൻസി വരുമെന്ന പേടി അമേരിക്കയ്ക്ക് കലശലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ അമേരിക്കൻ ഡോളർ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നു. പെട്ടെന്ന് പുതിയ കറൻസി വരുന്നു എന്ന് പറയുന്നത് USനെ സംബന്ധിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ US സാമ്പത്തിക വിദഗ്ധർ എന്ത് ചെയ്തു? അവർ കൂടി ആലോചിച്ചു. അപ്പൊ അവരുടെ മുന്നിൽ വന്നത് സ്വർണമായിരുന്നു. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും അടിയന്തരമായിട്ട് അത്യാവശ്യമായിട്ട് എല്ലാ കാലത്തും വേണ്ടത് എന്താണെന്ന് US ആലോചിച്ചപ്പോഴാണ് ക്രൂഡ് ഓയിൽ അല്ലേ എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഡോളറിലാക്കി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഡോളറിൽ തന്നെ ട്രേഡ് നടത്തുമല്ലോ എന്ന അമേരിക്കയുടെ ഒരു സാമ്പത്തിക ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സൗദി ആയിരുന്നു എണ്ണയുടെ ആസ്ഥാനം. അന്ന് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ എന്ത് ചെയ്തു? നേരെ സൗദിയിലേക്ക് വിമാനം പറത്തിയെത്തി സൗദി രാജാവിനെ കാണുന്നു. അങ്ങനെ 1974 സൗദിയിൽ ഒരു വലിയ എഗ്രിമെന്റ് നടക്കുകയാണ്. അമേരിക്ക എന്ത് ചെയ്യും? സൗദിക്ക് പ്രതിരോധം നൽകും. അതായത് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അപകടത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ഒക്കെ വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കും. എണ്ണ സംഭരണശാലകളെ സംരക്ഷിച്ച് നിർത്തും. ഓയിൽ റിസർവിന് സംരക്ഷണം നൽകുമെന്നും പറഞ്ഞു. ഇറാഖ് യുദ്ധകാലം കൂടി ആയിരുന്നു അന്നെന്ന് ഓർക്കണം. അതായത് ഗൾഫ് യുദ്ധകാലം നടക്കുന്ന ഒരു സമയം. പകരം സൗദി എന്ത് ചെയ്യണം? ആരുമായിട്ടും ട്രേഡ് ചെയ്താൽ അത് US ഡോളറിലാകണം എന്ന ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുകയാണ്. അതാണ് ഈ പെട്രോ ഡോളറിലേക്ക് എത്തുന്നത്. US ആ സൂപ്പർ പവർ ഉണ്ടായിരുന്ന കാലമാണ് അന്നും അതെ, ഇന്നും അതെ. അതിനു മുന്നിൽ സൗദി അറേബ്യ സമ്മതം അറിയിക്കുകയായിരുന്നു. നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമേരിക്കയുടെ ഒരു ഭീഷണി ഉണ്ടാകുമെന്ന് കൂടി അറിയാം. അങ്ങനെ സൗദി എഗ്രിമെന്റ് ഒപ്പുവയ്ക്കുന്നു. ഇത് കൂടാതെ ഒപെക് രാജ്യങ്ങളുമായിട്ടും US കരാർ ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ എല്ലാ ക്രൂഡ് ഓയിലും, സൗദി അറേബ്യ, ഒപെക് അടക്കം എല്ലാ ക്രൂഡ് ഓയിൽ വിൽക്കുന്ന രാജ്യങ്ങളുമായിട്ടും US ഒരു കരാറിലെത്തുന്നു. ഡോളറിൽ മാത്രമേ വ്യാപാരം നടത്താൻ പാടുള്ളൂ എന്ന്. അതിനെയാണ് പിന്നീട് പെട്രോ ഡോളർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ ഡോളർ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു കരുതൽ റിസർവ് എന്ന രീതിയിൽ ഡോളർ ഇങ്ങനെ ലോകരാജ്യങ്ങൾ വാങ്ങിക്കൂട്ടും. എന്തായി? ഡോളറിന്റെ മൂല്യം വലിയ രീതിയിൽ ഉയർന്നു. എല്ലാ ലോകരാജ്യങ്ങൾക്കും അവരുടെ റിസർവ് ആയിട്ട് ഒരുപാട് ഡോളർ വാങ്ങിക്കൂട്ടേണ്ടതായിട്ട് വന്നു. കാരണം ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ടു ദിവസം അല്ല, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അമേരിക്കയുടെ ഇഷ്ടത്തിന് മുന്നിൽ സൗദി അറേബ്യ അന്ന് വഴങ്ങുന്നു. അങ്ങനെ ഈ കരാറിലേക്ക് എത്തുന്നു, പെട്രോ ഡോളറിലതാകുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ചൈനയുടെ ഭാഗത്തുനിന്ന് പെട്രോ യുവാൻ എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നു. എന്തിനാണ് പെട്രോ ഡോളർ? അപ്പോൾ അത് മാത്രം പോരാ, ഒരു പിന്നെ അമേരിക്കയുടെ അപ്രമാദിത്വം ഉണ്ടാകുന്നു, അതൊക്കെ മാറണമെന്ന രീതിയിൽ യുവാൻ കൊടുത്തിട്ട് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. ഇപ്പോൾ 1970 മുതൽ നിലനിൽക്കുന്ന ഈ പെട്രോ ഡോളർ സമ്പ്രദായം ഏതാണ്ട് തകരുന്നതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിലൂടെ ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇറാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ചൈനീസ് യുവാൻ കൊടുത്തിട്ട് കടന്നു പോകണമെന്ന് ഇറാൻ പറയുന്നതും ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇന്ധനത്തിന്റെ

0: ആവശ്യകത കുറയുന്നു, അങ്ങനെ പെട്രോൾ ഡോളറിന്റെ ആവശ്യകത കുറയുന്നു, പെട്രോൾ വാങ്ങിക്കൂട്ടുന്നത് കുറച്ച് കുറയുന്ന രീതിയിലേക്ക് ഇനി കാലങ്ങൾ പോകും. അങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രബല കറൻസി ആയിട്ടുള്ള US ഡോളറിന്റെ മൂല്യം അങ്ങനെ പതുക്കെ പതുക്കെ ഇടിച്ചുകൊണ്ട് വരിക എന്ന് തന്നെയാണ് US ഉമായിട്ട് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ ഈ പെട്രോൾ ഡോളർ എന്ന് പറയുന്ന ഒരു ആശയം റിച്ചാർഡ് നിക്സന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. അമേരിക്കൻ ഡോളറുമായിട്ട് പെഗ് ചെയ്ത പല കറൻസികളും അതിൽ നിന്ന് വിട്ടുപോയിട്ട് ഡോളറിന് മൂല്യമില്ലാതിരിക്കുകയും ലോകരാജ്യങ്ങൾക്കിടയിൽ US ന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഒരു സമയത്ത് US ലെ സാമ്പത്തിക വിദഗ്ധർ എടുത്ത ഒരു ഒരു ഒരു ഒരു തന്ത്രപരമായിട്ടുള്ള തീരുമാനമാണ് ലോകത്തിൽ ആര് പിന്നെ പെട്രോൾ വാങ്ങിയാലും ക്രൂഡ് ഓയിൽ വാങ്ങിയാലും അത് പെട്രോൾ ഡോളറിലായിരിക്കണം, US ഡോളറിലായിരിക്കണം. അങ്ങനെയാണ് ആ ടേം പെട്രോൾ ഡോളർ വന്നത്. സൗദി അറേബ്യയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഗൾഫിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം യുദ്ധം നടക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ഗൾഫിന് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന രീതിയിലാണ് US. അതെല്ലാം ഈ എണ്ണ വ്യാപാരത്തിന്റെ ആയിട്ട് പിന്നെ ഇടപെട്ട് കിടക്കുന്നു, ഇടപഴകി കിടക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അത്രത്തോളം രണ്ടും ഒന്നാണ്, ഒരു മാലയിൽ കോർത്ത മുത്തുപോലെയാണ് ഇതിനെ അവിടെ കാണേണ്ടത്. എണ്ണ തരുന്നു, അത് പെട്രോൾ ഡോളറിൽ വിൽക്കുന്നു, അതേസമയം നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് അമേരിക്കയുടെ. അതൊരു തരത്തിൽ ഒരു കാലത്ത് ഭീഷണിയായിരുന്നു, പിന്നീട് നല്ല ബന്ധമായിട്ട് വന്നു, പിന്നീട് അവരവരുടെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിച്ചു. അപ്പോൾ പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, പെട്രോൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന കറൻസി. അത് ലോകവ്യാപകമായിട്ട് US ഡോളറിലാണ് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്രോൾ ഡോളർ എന്ന പേരിൽ അറിയപ്പെടുന്നു.
1: ഇനിയിപ്പം എന്താ പറയണേ, നമ്മുടെ ഈ പെട്രോളിന്റെ ഇതിന്റെ കുറഞ്ഞ് EV ചാർജിങ്ങുകളും കൂടി ഇപ്പുറത്ത് ബ്രിക് രാജ്യങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് വന്നാൽ ഒരു പക്ഷേ ഈ US ഡോളർ എന്നുള്ള പേര് മാറി
0: മറ്റേതെങ്കിലും ഒരു കറൻസി വരാൻ സാധ്യത. ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതാ UAE യിലേക്ക് അല്പസമയത്തിനകം എത്താൻ പോകും. ഊർജ്ജം സംബന്ധിച്ചിട്ട്, പശ്ചിമേഷ്യയിലെ വിഷയം സംബന്ധിച്ചിട്ട്, എണ്ണ വ്യാപാരം സംബന്ധിച്ചിട്ട്, ഹോർമോസിലെ പ്രതിസന്ധിയിൽ എങ്ങനെ എണ്ണ എണ്ണയാണ് പ്രധാന വാർത്തയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് പെട്രോൾ ഡോളറിനെ കുറിച്ച് സംസാരിക്കുന്നത്.
1: കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോൾ ഡോളർ തന്നെയായിരിക്കും ഇന്ന് സംസാരിക്കുന്നുള്ളത്. അപ്പൊ ഒരുപക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള, അല്ലെ എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു ചരിത്രം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞിരുന്നത്.
2: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
3: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
2: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
4: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
2: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
5: സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
2: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
5: ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 800 6624.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
6: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
7: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
6: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
7: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
6: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

കഴിഞ്ഞ ആഴ്ച നമ്മള് ഡ്രൈവ് ഓട്ടോ ഡ്രൈവ് ഷോയിൽ നമ്മൾ പറഞ്ഞപ്പോ കുറേയധികം എന്റെ അടുത്ത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ ഏതൊക്കെയാണ് നമുക്കിപ്പം നാട്ടിലുള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ റിവ്യൂ സമയത്ത് നമ്മൾ പലപ്പോഴും പല കാറുകളും ഞാൻ നോക്കാറുണ്ട്. ഈവൻ 25 to 50 lakhs നാട്ടിലുള്ള കാറുകളും മോസ്റ്റ്ലി ഒരു ലക്ഷറി സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ സെമി ലക്ഷറി സെഗ്മെന്റിലേക്ക് വരുന്ന കാറുകൾ നോക്കാറുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു കാർ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക, നാട്ടിലിപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ഇപ്പം ടാറ്റ പുറത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു നമ്മുടെ ഓട്ടോ റിവ്യൂ ഷോയിലേക്ക് നമുക്കൊന്ന് ഓടിപ്പോവാം. ഓൾറൈറ്റ്, അപ്പോൾ ടാറ്റയുടെ അൾട്രോസ് എന്ന് പറയുന്ന വാഹനമാണ് ഇപ്പോൾ ഏറ്റവും സി എൻ ജി ആണ് ഈ വാഹനം വരുന്നത്. അപ്പം ഏറ്റവും പുതിയതായിട്ട് അവർ ഇറക്കി നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഉള്ള ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് അവർ ഈ വാഹനം കൊണ്ടുവരുന്നിരിക്കുന്നത്. ഒരു നമ്മൾ പഴയ വോൾക്സ്വാഗൻ്റെ ഇതുണ്ടല്ലോ, പോളോ ഉണ്ടല്ലോ, അപ്പോൾ ആ പോളോയുടെ ആ ഒരു ഏകദേശം എനിക്കൊരു ഷേപ്പ് ഇങ്ങനെ അവരുടെ പെട്ടെന്നൊരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അങ്ങനെ അല്ല, എന്നാലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇത് ഈ സി എൻ ജി വരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് മോഡിഫിക്കേഷൻസ് എൻജിൻ രീതിയിൽ അല്ലെങ്കിൽ സി എൻ ജി എൻജിൻ രീതിയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ടാറ്റയുടെ നോക്കുകയാണെങ്കിൽ ടിയാഗോ അല്ലെങ്കിൽ ടിഗോർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഇവർ അല്ലെങ്കിൽ ഒരു മോഡലായിട്ടാണ് ആൾട്രോസിനെ ഇവർ പറയുന്നത്. ഇതിൻ്റെ വില ഭാഗമാണ് ഏറ്റവും അഫോർഡബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. 8.69 lakhs to 10.79 lakhs ആണ് ഇതിൻ്റെ മൂന്നാല് വേരിയൻസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. 1.2 കപ്പാസിറ്റി എൻജിൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഒപ്പം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൻ്റെ ഇൻസൈഡ് ലക്ഷറി ഐറ്റംസ് ഒക്കെ തന്നെ. ഇപ്പോൾ നമ്മൾ മഹേന്ദ്രയുടെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിരുന്നു അവരുടെ നമ്മൾ ഏതൊരു ചൈനീസ് വാഹനത്തിൽ കിട്ടുന്ന ലക്ഷറി ഫീച്ചേഴ്സ് ഏറ്റവും നല്ല ബ്രാൻഡ് വാല്യൂ കൂടെ ഒരു ഇന്ത്യൻ വാഹനത്തിൽ കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 5-star റേറ്റിംഗ് സിസ്റ്റം, എയർ ബാഗ് ആണെങ്കിലും A6 എയർ ബാഗ്സ്, റിവേഴ്സ് ക്യാമറ, 360° ക്യാമറ സിസ്റ്റം, അതുപോലെ തന്നെ ടയർ പഞ്ചർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ്, LED ഫോഗ് ലാമ്പ്സ് തുടങ്ങി അങ്ങനെ എല്ലാവിധ ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയോട് കൂടിയാണ് ഈ ആൾട്രോസ് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ ടാറ്റ മുന്നിലേക്ക് കൊണ്ടുവന്നേക്കും. ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല, ഫ്രണ്ടൊക്കെ നല്ല സ്ലീക്കായിട്ട് നല്ല ബോഡിയോട് ചേർന്ന് പോകുന്ന ഡിസൈനിലാണ് എല്ലാം കംപ്ലീറ്റ്. ഹെഡ്ലാമ്പ് ആണെങ്കിലും ഫോഗ് ലാമ്പ് ആണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽസിനൊക്കെ തന്നെ ഒരിക്കലും ഒരു ബൾജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഫ്ലൂയിഡിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് പലപ്പോഴും കൊണ്ടുപോകുന്നത്. 103 NM ടോർക്കും 73 BHP ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും എനിക്കതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 10 lakhs താഴെ ഉള്ള ഒരു വാഹനമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ഫാമിലി കാർ കൂടെയാണ്. ഒരു 5-seat കപ്പാസിറ്റി നിങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ാണ്. അലോയി ഉണ്ടെന്ന് തോന്നുന്നു, ഇതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ ആ പടം കണ്ടതിൽ നിന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയാണ് അലോയി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ സൈഡ് മിറർ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനാണ്. ഞാൻ കണ്ടിരുന്ന ഒരു റെഡ് കളറാണ് കേട്ടോ അവരുടെ മോഡൽ ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ടാറ്റ ആൾട്രോസ് ഇനിയിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഞാൻ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞാൻ മഹീന്ദ്ര പറഞ്ഞു, ഈ ആഴ്ച ഞാൻ ടാറ്റയാണ് നിങ്ങൾക്ക് തരുന്ന റെക്കമെൻഡേഷൻ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞെന്ന് കേട്ടില്ല, നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷനായിട്ട് വെക്കുക. നിങ്ങൾ ഓടിച്ച് നോക്കുക, എപ്പോഴും വാഹനം നിങ്ങൾ ഓടിച്ച്, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലായിരിക്കും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എപ്പോഴും വാഹനം ഓടിച്ച് നോക്കിയിട്ട് മാത്രം ഒരു വാഹനം കൺഫേം ചെയ്യുക.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: NEET UG പരീക്ഷ തീയതി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി യുഎയിലേക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് യു ജി പരീക്ഷ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21 പരീക്ഷ നടക്കുക. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3 നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് യു ജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുഎയിൽ. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യുഎയ്ക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. യുഎ അടക്കം 5 രാജ്യങ്ങളുടെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി പുറപ്പെട്ടത്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎയും ചർച്ച ചെയ്യും. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില വർദ്ധിപ്പിച്ചതെന്നാണ് കേന്ദ്രം പറയുന്നത്. സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. 102 MLA പിന്തുണ കത്ത് ഗവർണർക്ക് കൈമാറി. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാഹുൽഗാന്ധി, പ്രിയങ്ക, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തും. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് അറിയുന്നത്. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തരവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങളുണ്ടാകുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, ബിന്ദുകൃഷ്ണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M വിൻസെന്റ്, N ശക്തൻ, ചാണ്ടിയുമ്മൻ, VT ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്ക് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുണ്ട്. മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് കോൺഗ്രസ് പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. VD സതീശൻ എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെ ആകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തലസ്ഥാനത്തെത്തി. ഗുരുവായൂർ ദർശനത്തിന് ശേഷം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെത്തിയ ചെന്നിത്തലയെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അതേസമയം വീട്ടിലെത്തിയ അധിക സമയം കഴിയും മുൻപ് സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞ് ചെന്നിത്തല വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ചെന്നിത്തലയെ കാണാൻ VD സതീശൻ എത്തുമെന്ന വിവരങ്ങൾ വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണിപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിയ വാർത്ത പുറത്തുവരുന്നത്. UDF എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് നിയുക്ത MLA കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് VD സതീശനെന്ന് കെ മുരളീധരൻ വെളിപ്പെടുത്തി. രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിസഭയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്ന് വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ അടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ P ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയതാണ് തിരിച്ചടിക്ക് കാരണമായതെന്നും വിമർശനമുണ്ട്. കണ്ണൂരിലെ തിരിച്ചടി ന്യായീകരിച്ച് പാർട്ടി സെക്രട്ടറി KK രാഗേഷ്. കണ്ണൂരിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. തളിപ്പറമ്പ് എല്ലാ കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ല. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെയും KK രാഗേഷ് ന്യായീകരിക്കുന്നുണ്ട്. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുക. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ക്യൂബൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നേട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമോസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വാഗ്ദാനം ചെയ്തതായും ട്രംപ്. അടുത്ത വാർത്ത 10 മണിക്ക്.
2: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 53%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning once again. Welcome back home. 92.2 of Milk. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ് ആൻഡ് ഇറ്റ്സ് എ വീക്കെൻഡ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ അറിഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നീറ്റ് പരീക്ഷ നമ്മൾ റദ്ദാക്കിയത്, ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയിട്ടുള്ള പല ക്രമക്കേടുകളും കാരണം നമ്മൾ വിദ്യാർത്ഥികളുടെയൊക്കെ എങ്ങനെയാണ് ഇനി അവരുടെ അഡ്മിഷനും അവരുടെ കരിയറിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഈ ജൂൺ 21 വീണ്ടും നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നു. നീറ്റ് പരീക്ഷ ജൂൺ 21 എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നുള്ളത്. നമ്മുടെ യുദ്ധാടിസ്ഥാനത്തിലാണ് ഈ ഏറ്റവും വേഗതയായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് ഈ ഒരു പരീക്ഷ നടത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തവർ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, നേരത്തെ അടച്ച ഫീസ് തിരിച്ചു നൽകുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി അധിക ഫീസ് ഒന്നും തന്നെ ഈടാക്കുകയില്ല എന്നുള്ളൊരു കാര്യം തന്നെ അവർ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ പല ഫേക്ക് ന്യൂസുകളും വിദ്യാർത്ഥികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും വിശ്വസിക്കരുത്. പ്രോപ്പർ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ വിവരം തന്നെ പുറത്തുവിട്ടത്. അപ്പം നമുക്കറിയാം ഒരു ഏജൻസി തന്നെയാണ് നമ്മുടെ ഈ പരീക്ഷയുടെ എല്ലാ ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ കറക്ഷൻ ആണെങ്കിലും എല്ലാം നടത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണെങ്കിലും ചിലപ്പോൾ കേന്ദ്രങ്ങൾ ഈ സെൻറ്റേഴ്സ് മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് പക്ഷേ അതാത് സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുമ്പോൾ ട്രിവാൻഡ്രം ആണ് നിങ്ങൾ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. പാരൻസ് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് നാട്ടിലേക്ക് പോയി ഈ വെക്കേഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത കുറേയധികം ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും കുറച്ച് ഒന്നുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത മാസത്തിലേക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അക്കാഡമിക് ഇയറിൽ ഒന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. എനിക്കൊന്നും റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ലെറ്റ്സ് സീ എങ്ങനെയാണ് ഇനി ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഈ പരീക്ഷയ്ക്ക് ഇനി എനിക്ക് ആകെപ്പാടൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓ ഹാവും നമ്മൾ നല്ല രീതിയിൽ എഴുതി അല്ലെങ്കിൽ ഇനിയും കുഴപ്പമില്ല നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും അതിനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നാമത് വർഷങ്ങളെടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ഒന്നും രണ്ടും വർഷം എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, കണ്ടിന്യൂസ് ഒരു ഷോർട്ട് ക്രാഷ് കോഴ്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവരെയൊക്കെ സംബന്ധിച്ച് വീണ്ടും എന്താ പറയുന്നത് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ എന്നുള്ളവർക്കുമ്പോൾ ആ ഒരു സങ്കടമാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്താണേലും ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷകൾ കാണേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ രീതികൾ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് കണക്കാക്കാം. അപ്പോൾ വൺസ് അഗെയിൻ ബെസ്റ്റ് വിഷസ് എല്ലാ നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Neural Sama Medical Center avadhirippikkunnu free GP consultation camp. Visit visa holders, joli nashtapettalum insurance illengilum May 9th theyadi Alkharamayilum May 16th Alnadayilum ravile 10 mani mudal vaigitta 6 mani vare free medical service. Mattu divasangalil GP consultation verum 30 dirhams. Aarogyathinte aadi chuvadu vekku Neural Samayil ninnum. For more details call 052 535 2084.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. നമ്മള് ചില ആഗ്രഹങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ നമ്മളെ കളിയാക്കും. ആ കളിയാക്കലിനെ തുടർന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുണ്ടോ? എന്നാൽ ആ ആഗ്രഹങ്ങളുടെ പുറയിൽ ചേസ് ചെയ്ത് പോയി അതിന്റെ കൊടുമുടിയിൽ എത്തുന്ന കുറേ പേരുണ്ട്. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഭയങ്കര വൈറലായേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആസ്റ്റൺ ഹാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അറിയാമായിരിക്കും. പലർക്കും ഇദ്ദേഹത്തെ ഫിറ്റ്നസ് ഫ്രീക്കാണ്, ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. യു എസിലുള്ള ഈ ഒരു വ്യക്തി എന്താ പറയണേ, ഇദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഒരു ചെസ്റ്റിൽ വെസ്റ്റൊക്കെ ധരിച്ച് ഓടുന്ന വീഡിയോ, ഭയങ്കര മസിൽമാനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാം. അപ്പം ഇദ്ദേഹത്തിന് യൂഷ്വലി ലൈഫ് സ്റ്റൈൽ വീഡിയോസും അതുപോലെ തന്നെ ഫിറ്റ്നസ് വീഡിയോസും ഇദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പം അദ്ദേഹം രാവിലെ എണീക്കുന്നു, മറ്റേ ഐസ് ബൗൾ വാട്ടർ ഇല്ലേ, അതിനകത്ത് ഫേസ് മുക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം മസാജ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇദ്ദേഹത്തിൻ്റെ വണ്ടികൾ ഇതൊക്കെ തന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിനോടുള്ള ആഗ്രഹം മുതിർന്ന് ഒരു ഇന്ത്യൻ ആസ്റ്റൺ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ യോഗേന്ദ്ര കുഷ്പ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയാണ് ആ ഒരു അക്കൗണ്ട്. അപ്പോൾ യോഗേന്ദ്ര കുഷ്പ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങി. അദ്ദേഹം എന്തെടുത്തു, ഇദ്ദേഹം നമ്മുടെ ആസ്റ്റൺ ഹാൾ കാണിക്കുന്ന പോലെ തന്നെ സെയിം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ബോഡിയൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റൊട്ടീനും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പിന്തുടർന്നും കഴിഞ്ഞ ദിവസം ഒറിജിനൽ ആസ്റ്റൺ ഹാൾ ഇദ്ദേഹത്തെ കാണാൻ ഇന്ത്യയിൽ വന്ന ഒരു കാഴ്ചയാണ് ഇത്. ആക്ച്വലി നാച്ചുറൽ അത്ലറ്റ് എന്നുള്ളൊരു വിഭാഗത്തിലാണ് ഇത് പെടുന്നത്, ഇവരുടെ ഈ ഒരു സ്പോട്ട് പെടുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്ത് കാര്യം, എൻ്റെ അങ്ങനെയല്ല. നമ്മൾ ആ ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇന്ന് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു മേഖല, അങ്ങനെ ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിനെ നമ്മളിങ്ങനെ വേറെ ബ്രാഞ്ചസായിട്ട് ഇങ്ങനെ വിടണം. കാരണം ഇദ്ദേഹത്തെ ആസ്റ്റൺ ഹാളിനെ ഫോളോ ചെയ്യുന്നത് ഏകദേശം 18 മില്യണോളം ആളുകളുണ്ട്. ഇവരുടെ ഈ വീഡിയോ, അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത വീഡിയോ 88 മില്യൺ ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നിൽ 49 മില്യൺ, എല്ലാ മില്യൺ കണക്സാണ് ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ യോഗേന്ദ്ര എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു. കാരണം ആ സാഹചര്യം ഒന്നുമില്ലാത്ത രീതിയിൽ, കാരണം ഈ എന്താ പറയുന്നത്, ആസ്റ്റൺ ഹാൾ എന്ന് പറയുന്ന അത്രയും വലിയ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യോഗേന്ദ്രനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഒരു സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലി പാടെ വ്യത്യാസമാണ്. നമ്മൾ പറയും നല്ലൊരു ഡ്രസ്സ് ഇടാനില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ എടുക്കാൻ മടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ യോഗേന്ദ്ര കുഷ്വാഹയുടെ ഈ വീഡിയോ ഒന്ന് കാണുക. ഇന്ത്യൻ ആസ്റ്റൺ ഹാൾ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് 603K ഫോളോവേഴ്സ് നമ്മുടെ യോഗേന്ദ്രയ്ക്ക് ഉണ്ട്. ഇന്ത്യൻ ആസ്റ്റൺ ഹാൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് യു ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണാമെന്നാണ് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നമ്മുടെ സാഹചര്യമല്ല, നമ്മുടെ മനസ്സുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ സക്സസ് എന്ന് പറയുന്ന കാര്യം 100% ഉറപ്പാണ്. സമയം നോക്കരുത്, ചെയ്തുകൊണ്ടേ ഇരിക്കുക, 100% ഉറപ്പാണെന്നുള്ളതാണ് ഈ പല സ്റ്റോറീസിലൂടെ നമുക്ക് കാണാൻ
1: സാധിക്കുന്നത്. ആയുർവേദ ആരസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക് എനിക്കൊന്നും വലിയ പ്രശ്നമില്ല അല്ലേ. ഇന്ന് ശരി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക് കുറവാണ് കാണുന്നത്. ശരിക്കും മുഹമ്മദ് ബിൻ സാർ റോഡിലും എമിറേറ്റ്സ് റോഡിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള അയവ് ഈ സമയത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ല. ദുബായിലായിട്ട് വരുവാണെങ്കിലും ദുബായിലും വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ നല്ല സമാധാനപരമായിട്ട് പോകുന്നു. അപ്പം നല്ല എല്ലാവരും ഡ്രൈവ് സേഫ്. നല്ല പാട്ടുകളൊക്കെ കേട്ട് ഹോം 90.2 FM ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. എവിടെയെങ്കിലും കഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് അപ്ഡേറ്റ് തരാനാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. Good bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
1: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
0: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
1: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: നമ്മുടെ റോഡിലെ ആക്സിഡൻസ് ഈ കൂടുന്നതിന്റെ പെർസെന്റേജ് നമുക്ക് എത്രയാണെന്നറിയോ? 2024, 2025, ഇപ്പൊ ഇതാ 2026, എത്ര ആക്സിഡൻസ് കൂടുന്നുണ്ട്? അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? ഇനിയും എത്ര പേര് പുതിയ ലൈസൻസ് ദുബായിൽ വരുന്നുണ്ട്? എത്ര വണ്ടികൾ ഒരു വർഷം ദുബായിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഭയങ്കര നമുക്ക് ക്യൂരിയസ് ആകുന്ന കണക്കുകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ 2025 കണക്ക്, ലാസ്റ്റ് ഇയറിലെ കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 500,000 പുതിയ ലൈസൻസ് ആണ് യു എയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് 500,000 ആളുകളാണ് പുതിയ ഡ്രൈവർമാരായിട്ട് യു എയിലെ റോഡുകളിലേക്ക് വന്നിരിക്കുന്നത്. അതൊന്ന് തന്നെ പോരെ നമ്മുടെ ട്രാഫിക് ഇൻക്രീസ് ആവാൻ. ഇനി കഴിഞ്ഞ വർഷം മാത്രം 800,000 വെഹിക്കിൾസ് ആണ് ഇവിടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിക്കും ഞാൻ, സി 500,000 ഡ്രൈവർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് കുഴപ്പമില്ലാത്ത വിഷയമാണ്, അവർ എല്ലാവരും വണ്ടി ഓടിക്കുന്നില്ലെന്ന് വിചാരിക്കാം. പക്ഷേ അതിലും മേലെ വന്ന് 800,000 വണ്ടികൾ റോഡിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ട്രാഫിക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ ആക്സിഡൻറ് റേറ്റ്സിനും ഒക്കെ പ്രോബബിലിറ്റി കൂടുതലാണ്. അവർ ആക്സിഡൻറ് ഉണ്ടാക്കുന്നില്ല, പക്ഷേ പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പം അങ്ങനെ വന്നിട്ട് ഇപ്പം എന്താ മോർ ദാൻ 10% ആണ് ഓരോ വർഷത്തെയും ഈ ആക്സിഡൻറ് റേറ്റ്സ് ഇൻക്രീസ് ആയിക്കെന്നുള്ളൊരു കണക്കാണ്. 23% 2004 അപേക്ഷിച്ച് 2024 അപേക്ഷിച്ച് 2025 കൂടിയിട്ടുള്ളത്. ഇതിനകത്ത് 4 വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസിൻ്റെ റേറ്റിംഗ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. സഡൻ സ്വേറിംഗ്, അതായത് നമ്മുടെ ലെയിനിൽ നിന്ന് പെട്ടെന്ന് ലെയിനിലെടുത്ത് അപ്പുറത്തെ ലെയിനിലേക്ക് എടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്, 18% ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനത്തെ അത് ലെയിൻ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ആ ഒരു സഡൻ സ്വേർവിംഗ് ആണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. രണ്ടാമത്തേതാണ് ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിംഗ്. നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തോ, നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കൊണ്ട് തിരിയുന്നതോ, അപ്പുറത്ത് സംസാരിച്ച് പോകുന്നതോ ഒക്കെ, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നോക്കി പോകുന്നതും ഒക്കെ ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിംഗ്. പിന്നെ ടെയിൽ ഗേറ്റിംഗ്, 14% ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിംഗ്, 16%, ടെയിൽ ഗേറ്റിംഗ് 14%. പിന്നെ നെഗ്ലിജൻസ് ആണ്, ഇൻഅറ്റൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 11% കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിങ്ങനെ തുടരുവാണെങ്കിൽ, നമ്മളിങ്ങനെ തന്നെയാണ് ഓടിക്കുന്നതെങ്കിൽ ഫൈൻ്റെ എമൗണ്ട് കൂട്ടാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. കാരണം യു എ അങ്ങനെയാണ്, നമ്മൾ നല്ലതായിട്ട് പോവാണെങ്കിൽ ഒരു വിഷയമില്ല, ഒരു നമ്മളെ എന്താ പറയുന്നത് ഒരു നിയമം പോലും അതിനകത്ത് വരത്തില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വഴിവിട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് നിയമവും കർശനമായി തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണേലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ദുബായ് റോഡ്സ് ഒരുപാട് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹൈസ്പീഡ് റോഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 800,000, 800,000 അടുത്ത വർഷമാകുമ്പോൾ 16,000 പുതിയ ഡ്രൈവർ വണ്ടികൾ ഇങ്ങോട്ട് വരും. ഏകദേശം 1,000,000 ഡ്രൈവർ പുതിയ ഡ്രൈവർമാർ വരും. അപ്പോൾ ഇവരോടൊക്കെ തന്നെയാണ് നമ്മൾ റോഡും പങ്കിടേണ്ട വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ സേഫായിട്ട് തന്നെ റോഡിൽ വണ്ടി ഓടിക്കണം, വളരെ വെൽ മാനേഡായിട്ട് തന്നെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: എന്റെ വണ്ടിയുടെ കാര്യം.
10: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
11: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രധാനമന്ത്രി ഇന്ന് യുഎഇ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുഎഇ. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യുഎഇക്ക് തിരിച്ചു. യുഎഇ അടക്കം 5 രാജ്യങ്ങളുടെ സന്ദർശനത്തിനാണ് ഇതോടെ തുടക്കമായത്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎഇയും ചർച്ച ചെയ്യും. നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിടുമെന്നാണ് സൂചന. സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. 102 എംഎൽഎമാരുടെ പിന്തുണക്കത്ത് ഗവർണർക്ക് കൈമാറി. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തിയുള്ള സത്യപ്രതിജ്ഞ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തം വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്കാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രിയടക്കം 12 പേരാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. കെ സി വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് സൂചന. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 എംഎൽഎമാരാണ് പാർട്ടിക്കുള്ളത്. യു ഡി എഫിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് വി ഡി സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി. രമേശ് ചെന്നിത്തല പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ എം പി ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. കണ്ണൂരിലെ തിരിച്ചടിയെ ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. കണ്ണൂരിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. തളിപ്പറമ്പ് എല്ലാക്കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ല. പി കെ ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വത്തെയും കെ കെ രാഗേഷ് ന്യായീകരിച്ചു. നീറ്റ് യുജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21 പരീക്ഷ. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3 നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് യുജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിലവർദ്ധന ഉണ്ടായതെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ US ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ക്യൂബൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിരുന്നു കൂടിക്കാഴ്ച. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ക്യൂബയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായിരിക്കെയാണ് CIA മേധാവിയുടെ സന്ദർശനം. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ക്യൂബൻ സർക്കാർ ആവർത്തിച്ച് ആരോപിക്കുന്ന സംഘടനയാണ് CIA. IPLൽ ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ് സീസണിലെ 4th ജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനായി അരങ്ങേറിയ മത്സരത്തിൽ ഒരു പന്ത് ബാക്കി നിർത്തി 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യം കണ്ടു.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. The Wiley Bus സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai le ipozhathe temperature 36 degree Celsius aanu rekhapeduthirikkunnu.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Sand Dunes with Akshay and Vidya.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എലിക്ക്. സ്വാഗതം, അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഓൾറൈറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബിസിനസ് സ്റ്റോറീസ് ഒക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പല മോട്ടിവേഷണൽ കാര്യങ്ങളും നമ്മൾ ചില സമയത്ത് ഞാൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. പനമ്പള്ളി നഗറിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഒരു ആളുടെ ടെസ്റ്റിമോണിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും നാട്ടിൽ നമുക്ക് പല ജോലികൾ ചെയ്യാനായിട്ട് മടി തോന്നും. കാരണം നമുക്കല്ല മടി, നമ്മുടെ അയൽവക്കക്കാരോ നമ്മുടെ ബന്ധുക്കാരോ നമ്മളെയൊക്കെ കളിയാക്കുന്ന ഒരു ചില ഇതായിരിക്കുമല്ലോ. നമ്മൾ ഇതാണ്ട് ഇന്നടത്ത് കണ്ടില്ല, അവർ ആ ജോലിയാണ് ചെയ്യുന്നത്, ഈ ജോലിയാണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ യൂറോപ്പിലോ കാനഡയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ വന്നിട്ട് ഗൾഫിലോ വന്നിട്ട് ചെയ്യാൻ നമുക്കൊരു മടിയില്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആളോടൊരു എക്സ്പെൻസും ഒരു ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പ്രോഫിറ്റുമാണ് ചോദിച്ചത്. അപ്പോൾ ബിസിനസ് എന്താണെന്നറിയോ, ബ്രെഡും ബീഫ് സ്റ്റൂവും മാത്രം കൊടുക്കുന്ന ഒരു കടയാണ്. ആകെ അവർക്ക് വന്നേക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 300,000 രൂപയാണ്. അതായത് നമ്മുടെ റോഡ് സൈഡിൽ ഒരു ചെറിയൊരു ട്രക്ക്, ആ ട്രക്കിൽ നടത്തുന്ന ബിസിനസ്സാണ്. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇതിനൊക്കെ എന്തോരം ചിലവാണ്, ഈ ട്രക്ക് മേടിക്കണം, ഈ ട്രക്ക് പണിയണം, ഇത് മോഡിഫൈ ചെയ്യണം, അതിനകത്ത് ബിസിനസ് നടത്തണം, ഇതൊന്നും വേണ്ട. ഈ സത്യം പറഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഈ ട്രക്ക് വാടകയ്ക്ക് എടുക്കുന്നതാണ്, ഈ വാടകയ്ക്ക് എടുത്ത് ജസ്റ്റ് അവിടെ കൊണ്ടിട്ടിട്ട് കച്ചവടം ചെയ്താൽ മാത്രം മതി. 300,000 രൂപയാണ് ഇവർക്ക് മൊത്തത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു 12,000 to 30,000 രൂപ വരെയാണ് ഒരു ദിവസത്തെ ചിലവ് വരുന്നത്. അപ്പോൾ ഇവർ ചിലവും എന്ന് പറയുന്നത് ഇതിൻ്റെ റെൻ്റ് ഉണ്ടാവും, ട്രക്കിൻ്റെ റെൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സാലറി ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക സാധനങ്ങൾ മേടിക്കുന്ന റെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയാണ് റെൻറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ റെൻറ്റ്, അപ്പോൾ ഒറ്റ ചോദ്യം ലാസ്റ്റിൽ, എത്രയാണ് ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്? ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പെർ ഡേ 6,000 rupees ആണ്. അത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം 1.5 lakh rupees അടുത്ത് ഇവർക്ക് ഇതിൽ നിന്ന് വരുമാനം വരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ ബ്രേക്ക് ഈവൻ ആയോ ചോദിച്ചാൽ ഇവർ പറഞ്ഞ് സ്റ്റിൽ ബ്രേക്ക് ഈവൻ ആയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം വീണ്ടും വീണ്ടും ഇവർ ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? വേറെ ബിസിനസ് ഉണ്ട്. ആൾക്ക് വേറെ ഒരുപാട്, ആ ഒരു ലേഡിക്ക് ഒരുപാട് വേറെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇവർ മറ്റും ഇതും ചെയ്യുന്നുണ്ട്. ഇതൊരു സൈഡ് ബിസിനസ് മാത്രമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ, ഞാൻ വായിച്ച സമയത്ത് ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മനസ്സിലാത്ത ഈ വേണ്ടാത്ത ഈഗോ, നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ഈ എന്താ പറയണേ സോക്കോൾ ഇതുണ്ടല്ലോ സ്റ്റേറ്റസ് സിംബിൾസ്, ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ആംഗിളുണ്ടല്ലോ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ വേറെ ലെവലിലാവും. ഞാൻ പലപ്പോഴും പറയും ഈ പാട്ട് പാടാൻ കഴിവുള്ള എത്രയോ പേരുണ്ട്, എന്നാൽ ചെറിയ വേദി കിട്ടുമ്പോൾ ഇവർ പാടില്ല. ഇവർ വലിയ വലിയ വലിയ വേദികൾ കിട്ടുമ്പോൾ മാത്രമേ പാടുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ ചെറിയ വേദികളിൽ നമ്മൾ പാടി തുടങ്ങുമ്പോൾ അവിടെ കിട്ടും, അവിടെ നിന്ന് കിട്ടുന്ന ഈ എന്നാ പറയണേ ഇതുണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഈ ഞാനിത് പെട്ടെന്ന് പറയാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഞാൻ പണ്ട് ഡാൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് വരും. അപ്പോൾ ഈ പ്രോഗ്രാംസ് എന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ പ്രോഗ്രാംസ് ഉണ്ടാവും, ചെറിയ പ്രോഗ്രാംസ് ഉണ്ടാവും, അങ്ങനെ പല പല പല രീതിയിൽ നമുക്ക് പ്രോഗ്രാംസിൻ്റെ എണ്ണങ്ങൾ വരും. അപ്പോൾ ഒരു വട്ടം ഞങ്ങൾ അടുത്തുള്ളൊരു ചെറിയൊരു ക്ലബ്ബാണ്, അപ്പോൾ ആ ക്ലബ്ബിൽ ഇതുപോലൊരു ഡാൻസ് പരിപാടി വന്നു. അപ്പോൾ ആ ഡാൻസ് പരിപാടി വന്നപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനാണ് ഇതിനകത്ത് ഏറ്റവും യങ്, അപ്പോൾ രാത്രിയിലാണ് പരിപാടി. അപ്പോൾ അവിടെ ചെന്നുമ്പോൾ സമയത്ത് എന്ന് വെച്ചാൽ പക്ക ഒരു നാട്ടുപുറം സ്ഥലം, അവിടെ ഒരു സ്റ്റേജ്, അതും ഈ പലക ഇട്ടിട്ടുള്ള സ്റ്റേജ് അറിയാം. അത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓരോ ചാട്ടത്തിനും പലക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനങ്ങുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് എത്ര പേര് ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ രാത്രിയിലാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2-3 ഡാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആ എനിക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക ആഹാരമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്താണെന്നറിയോ, ഈ സ്റ്റേജിൽ ഡാൻസിൽ കയറുന്ന സമയത്ത് ക്ലോസ് റേഞ്ചിൽ ആൾക്കാർ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റായിട്ടുള്ളൊരു സ്റ്റേജ്, ഞാൻ ഒരു പക്ഷേ ആ സ്റ്റേജ് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലോ, എനിക്കൊന്നുമില്ല, എനിക്ക് കിട്ടേണ്ട എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഓളത്തിന് പോയതാണ്. പക്ഷേ എന്നെ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലോസ് റേഞ്ച്. അതായത് നമ്മുടെ സ്റ്റേജ് ഇവിടെയാണ്, തൊട്ടടുത്താണ് ഇങ്ങനെ ഈ ആളുകളെല്ലാം കൂടെ നിന്ന് നമ്മൾ ഡാൻസ് കളിക്കേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ഈ പലകയിട്ട സ്റ്റേജിൽ കളിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ വട്ടവും നമുക്കൊരു നല്ല സർഫേസ് കിട്ടണമെന്ന് പറ്റുന്നില്ല. അപ്പോൾ ഈ പലകയിട്ട സ്റ്റേജിൽ നമ്മുടെ താളം മാറിയിട്ടുണ്ടെങ്കിൽ പലക രണ്ട് വട്ടം അടിക്കും, അതായത് ഒരു ബീറ്റിൽ രണ്ട് വട്ടം നമ്മുടെ ഒരാടെ താളം മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ താളത്തിൽ പോകാനുള്ള ഒരു കോൺഫിഡൻസും എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇതിനുശേഷം എനിക്ക് കിട്ടുന്ന മറ്റൊരു സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്കിൾ ജാക്സൺ മരിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, പഠിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ പല ഇടങ്ങളിൽ ഡാൻസ് അസോസിയേഷൻസ് ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇതിനൊരു ട്രിബ്യൂട്ടായിട്ട്. അപ്പം ഞങ്ങളവിടെ ഈ ഏഷ്യാനെറ്റ് വന്ന് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, കാരണം റോഡിൻ്റെ സൈഡിലൊരു ചെറിയ വേദിയിലാണ് ആ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷേ എനിക്ക് ഞാൻ അന്ന് ഞങ്ങളുടെ ഇതേ സെയിം ട്രൂപ്പ് ഞങ്ങളന്ന് അവിടെ ഡാൻസ് കളിച്ചു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ, എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ്, പിന്നീട് സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ അക്ഷയൊക്കെ കഴിഞ്ഞ ദിവസം മൈക്കിൾ ജാക്സൻ്റെ ഇതിന് ട്രിബ്യൂട്ടായിട്ട് ഡാൻസ് കളിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ആ സംഭവങ്ങളുണ്ടല്ലോ, ഞാൻ ആ താഴേന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ടുള്ളതിന് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുന്നതല്ല, നമുക്ക് ഓരോ ജോലിക്കും ഇതിന് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ശരിയാണ് ഇത് ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനാണ്. അപ്പോൾ എന്താണെങ്കിലും ഏത് ജോലി എന്നല്ല, ഞാൻ പറഞ്ഞ ഈ പരവള്ളി നഗറിലെ ബീഫും ബ്രെഡും ബീഫ് സ്റ്റൂവും നടത്തുന്ന ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സ്റ്റോറിയാണ്. ഒന്നുമില്ല, അവരുടെ ചെറിയ അവരുടെ ഒരു അപമാനക്കേടോ അവരൊന്നും നോക്കാതെ കച്ചവടം ചെയ്യുന്നു. മാസം ദിവസം 6000 രൂപ, മാസം 1.25 ലക്ഷം രൂപ, കറക്റ്റ് പറഞ്ഞാൽ 180,000 രൂപയാണ് അവർക്ക് ഇവർക്ക് പ്രോഫിറ്റായിട്ട് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, traffic in the city. Namde Sheikh Mohammed bin Zayed Road, Ali Tayar Road. Traffic illa pakshe avadu veendum rendu accident ippom pudidaayittu rekhapeduthittund. Velli congestion illa nu thonnu. Enikku onnu ippom korchu nere aayittullam thonnu ketto. Oru crash report cheyidittu yes, namde Algises industrial area 5 അതുപോലെ തന്നെ സെക്കൻഡ് ക്രാഷ് വന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ 13 ഷാർജ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ അലിത്തേറ്റ് ഓൾ റോഡിലുണ്ട്. വേറെ എങ്ങും തന്നെ വലിയ വിഷയമില്ല. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എങ്കിൽ മെസ്സേജ് കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയക്കാം.
1: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തിലേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ഗുഡ് ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: സ്വാഗതം. എന്റെ കൂടെ നിത്യയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിത്യയുടെ മൈക്ക് എത്രയാണ്? 3 ആണല്ലേ. ഓക്കെ, ഇവിടെ ഒരുപാട് മൈക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് ഇവര് വന്നിട്ട് മിനിപ്പത്മയാവാം എനിക്കറിയാം കറക്റ്റ് ഏത് മൈക്കാണ് എടുക്കണെന്നുള്ളത്. അപ്പോ നമ്മൾ ആക്ച്വലി ഇനി വരാൻ പോകുന്ന ലോങ് വീക്കെൻഡ്സ് ആണ്. ലോങ് വീക്കെൻഡിന് മുന്നേ തന്നെ മിനിപത്മ പറയായിരുന്നു, നമുക്ക് ദുബായില് പോകാൻ പറ്റുന്ന, ഓഫ് റോഡ് പോകാൻ പറ്റുന്ന കുറെ അധികം ഡെസ്റ്റിനേഷൻസ് എത്രയൊക്കെയാണ്, എവിടെയൊക്കെയാണത്?
1: ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് റിവീൽ ചെയ്യാനുള്ളത്. ആക്ച്വലി മെയ് 18th എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. അപ്പൊ 18th ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ് എന്ന് പറയുമ്പോ അതിന് എന്താ നമുക്കൊരു സ്പെഷ്യാലിറ്റി എന്നല്ലേ നമ്മൾ ചിന്തിക്കാം. അല്ല, അത് അന്ന് പറഞ്ഞ പോലെ എന്നല്ലേ. പക്ഷെ അങ്ങനല്ല. ഇന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നാളെ ശനിയാഴ്ച ആണല്ലേ. ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസം, 16, 17, 18 ദിവസങ്ങളിൽ ഇന്റർനാഷണൽ മ്യൂസിയം ഡേയോട് അനുബന്ധിച്ച് കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ള അവസരമുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ യു എയിൽ ആണെങ്കിലും ഈ മ്യൂസിയംസ് കാണാൻ പോവാന്ന് പറഞ്ഞാൽ അറിയാലോ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്.
0: നല്ല കോസ്റ്റ്ലിയാണ്. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി കാണേണ്ടതാണ് ഈ മ്യൂസിയംസ് എന്ന് പറയുന്നത്. അപ്പം എല്ലായിടത്തും, അതുപോലെ തന്നെ യു എയിൽ ആണെങ്കിലും നമുക്കറിയാം പല ലൂവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഓപ്പയർ ഹൗസസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ ചില സമയത്ത് തുറന്നു കൊടുക്കും.
1: സംതിങ് സ്പെഷ്യൽ അല്ലേ അവിടെ പോകുമ്പോൾ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ വലിയൊരു ഫീ വരുമ്പോൾ നമ്മൾ ഒന്ന് മാറി നിൽക്കാറാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അയ്യോ അവരുടെ ഒരു സന്തോഷവും അവരുടെ ഒരു ഹാപ്പിനെസ്സും ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. എസ് എന്തായാലും നിങ്ങളെ കാത്തിരിക്കുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ലൂവർ അബുദാബിയാണ്, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കസ്റൽ ഹൗസൻ, പിന്നെ അലൈനിലെ മനോഹരമായിട്ടുള്ള അലൈൻ പാലസ് മ്യൂസിയം, കസ്റൽ മുവാജി, ഇതെല്ലാം ഇതിൽ
0: ഉൾപ്പെടുന്നുണ്ട്.
1: യെസ്, അത് എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ലൂവർ അബുദാബി.
0: ഓഫറുള്ള
1: എവിടെയാണോ നിങ്ങൾ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സൈറ്റിൽ ഒന്ന് കയറി നോക്കുക.
0: 16th, 17th, 18th
1: ഈ ദിവസത്തിൽ ഏതിലാണോ നിങ്ങൾ അവിടെ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സൈറ്റിൽ കയറി നോക്കുക. അപ്പോ ഏത് ദിവസമാണ് അവിടെ ചെല്ലാൻ പറ്റുക എന്നുള്ളത് അറിയാൻ പറ്റും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എൻട്രി ഫീ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല എക്സിബിഷൻസും ഗൈഡഡ് ടൂർസും പിന്നെ ഒരുപാട് ഇന്ററാക്റ്റീവ് സെഷൻസ് ഒക്കെ അവർ ഒരുക്കുന്നുണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കസറൽ ഹുസൻ. പിന്നെ അതുപോലെ അലൈനിലെ ബ്യൂട്ടിഫുൾ അലൈൻ പാലസ്.
0: അലൈൻ പാലസ്, ഓക്കെ.
1: പിന്നെ ഈ പറഞ്ഞ ഖസർ അൽ മുവാജി, ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും.
0: ഓ ശരി, മെയിനായിട്ട് അപ്പൊ പ്രധാനപ്പെട്ട 4 മ്യൂസിയങ്ങളിലാണ് ഈ വരുന്ന 3 ദിവസങ്ങളിൽ ഓഫർ നമുക്ക് കേറാൻ പറ്റും.
1: ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി.
0: ശരി, ശരി. പലപ്പോഴും നമ്മള് ഞാൻ ഹത്തയിലാണ് തോന്നുന്നു ഒരു വട്ടം പോയപ്പോ അവിടുത്തെ ഒരു മ്യൂസിയം, അതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ അജ്മാൻ എങ്ങനെ ഫോം ആയെന്ന് വരെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഫോം ആയിട്ടുള്ളതൊക്കെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്.
1: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നമ്മുടെ എന്താ പറയാ, അക്ഷയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണല്ലോ. അപ്പൊ ഒരുപാട് നല്ല ഫ്രെയിംസ് കിട്ടും
0: എന്നുള്ളതാണ്.
1: ആരും നിരാശരാകേണ്ടി വരില്ല,
0: തീർച്ചയായിട്ടും. അല്ല, എന്തായാലും ലോങ് വീക്കെൻഡിനോട് അനുബന്ധിച്ച് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം തിരക്കില്ല, നമുക്ക് പോകാൻ പറ്റുന്ന കുറെ അധികം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ പറഞ്ഞ 4 സ്ഥലങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഓഫ് റോഡ് കൂടിയിട്ട് മ്യൂസിയം, ഇന്റർനാഷണൽ മ്യൂസിയം ഡേയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്.
1: യെസ്, അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പോയിട്ട് വാ, വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം.
2: You are listening to Sand Dunes with Akshay and Vidya. Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പിണറായി വിജയനെ കണ്ട വി ഡി സതീശൻ. പ്രധാനമന്ത്രി ഇന്ന് യു എ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മീനി പത്മ. നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ മാസം 7-ന് ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചതായി എൻ ടി എ വിവരം ലഭിച്ചു. സമൂഹമാധ്യമങ്ങൾ ചോദ്യപേപ്പർ ചോർത്താൻ വേണ്ടി ശ്രമിച്ചു. സി ബി ഐ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന മാഫിയെ കണ്ടെത്തുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. നീറ്റ് യു ജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21-ന് പരീക്ഷ. ഈ മാസം 3-ന് നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് സി ബി ഐ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ മാസം 3-ന് നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃക ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് യു ജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു എയിൽ. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യു എയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. യു എ അടക്കം 5 രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ത്യ യു എ ഉഭയകക്ഷി കരാറിലും പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കും. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില വർധനവുണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെയൊക്കെ കാണുകയാണ്, കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ ജി കാർത്തികേയന്റെ വീട്ടിലും വി ഡി സതീശൻ എത്തിയിരുന്നു. സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. 102 എംഎൽഎമാരുടെ പിന്തുണ കത്ത് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ പ്രിയങ്ക എന്നിവരും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തും. കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തരവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ വഹിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തൻ ചാണ്ടി ഉമ്മൻ തുടങ്ങിയവരുടെ പേരുകൾക്ക് സാധ്യത കൂടുതലാണ്. മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. യു ഡി എഫിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് നിയുക്ത എംഎൽഎ കെ മുരളീധരനും. ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. ക്യാബിനറ്റിൽ അദ്ദേഹം വരണമെന്നാണ് തന്റെ അതിയായ ആഗ്രഹം. താൻ വോട്ട് ചെയ്തത് വി ഡി സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി. രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പെട്രോൾ വില വർധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകുമെന്ന് നിയുക്ത മന്ത്രി. നല്ല ടീം വരും. ടീമിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടാകണമെന്നാണ് തന്റെ ആഗ്രഹം. പെട്രോൾ വില വർധനവിൽ ജനത്തിനുള്ള ആഘാതം കുറയ്ക്കാൻ ശ്രമം നടത്തും. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയതാണ് തിരിച്ചടിക്ക് കാരണമെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തതായും ട്രംപ്. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Good morning, ഇപ്പോൾ സമയം 11:08.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai, 32 degrees Celsius, humidity 54%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. സ്വാഗതം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പോൾ 3 മണിക്കൂർ എല്ലാവരും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എൻ്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ടിട്ട് വെറുതെ ഇങ്ങനെ തലയാട്ടി പോകേണ്ട. എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയാനുണ്ടെങ്കിൽ വഴക്ക് പറയരുത്, മെസ്സേജ് അയയ്ക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഇന്ന് വീക്കെൻഡാണ്. എല്ലാവരും വീക്കെൻഡ് ദിവസങ്ങളിൽ ഒരുപാട് ആശങ്കകളിലായിരിക്കും, ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് പോകണമെന്നുള്ളത് അല്ലേ. പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ജോലിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് കാണപ്പെടുന്നു ഇവിടെ പല ആൾക്കാരിലും. എനിവേ, എന്തായാലും ഇന്ന് മെയ് 15 കറക്റ്റ്. മെയ് മാസം 15 ദിവസം അല്ലെങ്കിൽ നേർ പകുതിയിലെത്തിയിരിക്കുന്നു. നമ്മൾ എന്നും പറയും ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിവേ, രാഷ്ട്രീയത്തിലും കേരളത്തിലും ഇന്ത്യയിലും UAE ഒക്കെ നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷനിൽ നോക്കിയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലേക്കൊക്കെ നോക്കിയാലും ശരി, നിയുക്ത മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞപോലെ എല്ലാവരെയും ഇപ്പം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വി ഡി സതീശൻ ഓരോരുത്തരെയും പോയി കാണുകയും ആരുടെയെങ്കിലും മനസ്സിൽ ചെറിയ മഞ്ഞുരുകാനുണ്ടെങ്കിൽ അതൊക്കെ ഒരുക്കി മുന്നേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും അദ്ദേഹം ഒന്ന് ചെറുതായിട്ടൊന്ന് വിഷമിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. ആ ഒരു മഞ്ഞുരുക്കാനായിട്ട് പുള്ളി അവിടേക്കും പോകുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമാണ് അല്ലേ. ആരും ശത്രുക്കളില്ലാതെ പുതിയൊരു ഭരണം കാഴ്ചവെക്കാൻ ഒരു ഒരു നിയുക്ത മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ വിജയാണെങ്കിലും ശരി, ഇപ്പോൾ ഓപ്പോസിറ്റ് നിന്നിരുന്ന ആൾക്കാരോട് പോലും പോയിട്ട് വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കുകയും അവരോട് ഇടപഴകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ആരും വെറുക്കാതിരിക്കട്ടെ, വെറുക്കാത്ത രീതിയിലേക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ്, പുതുമയുള്ള കാര്യങ്ങളാണ്. അതിനെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്യാം. ഒരു പാർട്ടിയെ, വ്യക്തിയെയോ മതത്തെയോ അങ്ങനെ ഒന്നും നോക്കാതെ മനുഷ്യരായി ചേർത്ത് നിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഫൈനലി നമ്മുടെ വീക്കെൻഡ് മൂഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രത്യേക റിലാക്സേഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ എന്നാലും 11 മണി മുതൽ 2 മണി വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ഉച്ചസമയം അല്ലെങ്കിൽ ഈ ഒരു മിഡ് മോർണിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കളർഫുൾ ആക്കാം. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീക്കെൻഡ് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഫാഷൻ ലോകത്തും ഒരുപോലെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. പ്രിൻസസ് ഫ്രം ദ സ്ലം അഥവാ ചേരിയിലെ രാജകുമാരി എന്നിപ്പോൾ ലോകം മുഴുവനും ആ പെൺകുട്ടിയെ വിളിക്കുകയാണ്. മലീഷ ഖർവ എന്നാണ് ഇയാളുടെ പേര്, ഈ പെൺകുട്ടിയുടെ പേര്. 14-കാരിയാണേ. അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലാണ് അത് മാറി മറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. അതായത് മുംബൈയിലെ ഒരു ചേരിയിൽ വളരെ സാധാരണ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ഈ മലീഷ എന്ന പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു അവിചാരിതമായി നടന്ന കൂടിക്കാഴ്ചയാണ്. ആരുമായിട്ട്? ഹോളിവുഡ് നടനായ റോബർട്ട് ഹോഫ്മാൻ ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് മുംബൈയിലെത്തി. ആ സമയത്താണ് യാദൃച്ഛികമായിട്ട് മലീഷയെ കാണുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ആത്മവിശ്വാസവും ആ മുഖത്തെ ആ ഒരു തിളക്കവും ഒക്കെ കണ്ടപ്പോൾ ഇത് വലിയൊരു ടാലൻ്റാണ് ഈ കുട്ടിയിലുള്ളതെന്ന് പുള്ളിക്കാരന് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം മലീഷയെ സഹായിക്കാനായിട്ട് തീരുമാനിക്കുകയും ആ കുട്ടിക്കായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ, തുടങ്ങുകയും ചെയ്തു. അവിടെ നിന്നാണ് മലീഷയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. മലീഷയുടെ അച്ഛൻ മുംബൈയിലെ തെരുവുകളിൽ ഈ പറഞ്ഞ പോലെ ജോക്കറെ പോലെ കോമാളി വേഷമൊക്കെ കിട്ടിയ ആളുകൾ ചിരിപ്പിച്ചാണ് അദ്ദേഹം കുടുംബം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ കോമാളിയുടെ മകൾ എന്ന ലേബലിൽ നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു മോഡലായിട്ട് മലീഷ മാറിയത് എത്ര പെട്ടെന്നായിരുന്നു അല്ലേ. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ അവളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡുകൾക്ക് പുറമെ ഇന്റർനാഷണൽ ബ്രാൻഡായ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ ഫേസ് ആയിട്ട് മലീഷ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അതും നോക്കണ്ട, അതും ഒരു ചെറിയ കാര്യമൊന്നുമല്ല ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില രൂപങ്ങളില്ലേ, എന്നാൽ ആ സങ്കല്പങ്ങളെയൊക്കെ മലീഷ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ആള് നല്ല ഭംഗിയാണ്, നിറം കുറച്ച് കുറവാണ്, പക്ഷെ അതൊന്നും അല്ല ഒരു സൗന്ദര്യത്തെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ തവിട്ട് നിറമുള്ള കണ്ണുകളും നിറഞ്ഞ ചിരിയുമായിട്ട് ആ കുട്ടി ആ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പുതിയൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലേ. മലേഷ്യയുടെ ആഗ്രഹം ഒരു സൂപ്പർ മോഡലാവുക എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല, അവർ പഠിച്ചു വളർന്ന ആ ചേരിയിലെ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതും കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത നമുക്ക് നൽകുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട്. എന്താണ്? നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ, നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അത് നമ്മളെ തേടി എത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിയായ സമയത്ത് ശരിയായ ആൾക്കാരെ കണ്ടുമുട്ടുക എന്ന് പറയുന്ന ഒരു ലക്കാണെങ്കിലും ആ അവസരം മുതലാക്കാനുള്ള മലീഷയെ പോലുള്ള പെൺകുട്ടികളുടെ ആത്മവിശ്വാസം നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഫാഷൻ ലോകം മലീഷയുടെ പിന്നാലെയാണ്. അവളുടെ ഓരോ മാറ്റവും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾക്കും ഇല്ലേ ഇതുപോലെ എന്തെങ്കിലും വലിയ വലിയ സ്വപ്നങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്കൊരു പക്ഷേ വോസായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സ്വപ്നത്തിൽ നിന്നും പിന്മാറരുത് എന്നുള്ളതാണ്. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, എത്ര വലിയ യുദ്ധങ്ങൾ വന്നോട്ടെ, എത്ര വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നോട്ടെ, സ്വപ്നങ്ങൾക്ക് അടിത്തറയുണ്ടെങ്കിൽ, സ്വപ്നങ്ങൾക്ക് ഒരു ഡെപ്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് വിട്ടുകളയരുത്, നമുക്കായിട്ടൊരു ദിവസം വരും എന്നുള്ളതാണ് മലീഷ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ മലീഷ എന്ന് പറയുന്ന ആ ഒരു മിടുക്കിയായ പെൺകുട്ടിയെക്കുറിച്ച്, 14-കാരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. പറയുന്ന വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചുകൊണ്ട് എൻ്റെ കൂടെ ചേരാം. ഹാപ്പി വീക്കെൻഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അറിയിക്കാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞപോലെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലെ മിഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുചേരാം കേട്ടോ. സിനിമ ടിക്കറ്റ് ഉള്ളപ്പോൾ മാത്രം എന്നോട് കൂട്ടുകൂടാൻ വരരുത്, എന്നോട് എപ്പോഴും കൂട്ടുകൂടി തന്നെ നിൽക്കണം, എങ്കിലേ അടുത്ത സിനിമ ടിക്കറ്റ് വരുമ്പോൾ നിങ്ങളെ ഞാൻ ഓരോരുത്തരെ ഓർക്കുള്ളൂ കേട്ടോ. ഓക്കെ, വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: Trending song of the hour. I'm not a man.

ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ.

പറയായിരുന്നത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. Yes.

ഏ മൈ ഫേവറേറ്റ് സോങ് ആണ്. ഓ എത്ര പേർക്ക് ഈ പാട്ട് ഇഷ്ടമാണ്? മുത്തശ്ശിപ്പി, നമ്മളെങ്ങനെ മറക്കുന്നില്ല നല്ല സിനിമകളും നല്ല പാട്ടുകളും ഒക്കെ. ഇപ്പം ഞാനിങ്ങനെ ഓരോ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ എല്ലാ ടെലിവിഷനുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുരുകുമോ കാത്തിരിക്കുക അല്ലേ? അങ്ങനെ ഒരു ദേഷ്യവും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്തായാലും നമുക്ക് മൂന്ന് പേരിൽ നിന്ന് ഒരാൾ തീർച്ചയായിട്ടും മന്ത്രിയായി മുഖ്യമന്ത്രിയായി വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടേ പറ്റൂ. നമ്മൾ ആര്, ഇവർ മൂന്ന് പേരിൽ ആരായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ കേരളത്തിലൊരു മുഖ്യമന്ത്രി വേണ്ടേ? ഇങ്ങനെ എല്ലാവരും എന്താ പറയുക, തമാശയ്ക്ക് പോലും ട്രോളുകൾ ഇറങ്ങുന്നത് മലയാളികളെ സംബന്ധിച്ച് ഇടക്കാലം വരെ, അതായത് ഇന്നലയ്ക്ക് മുമ്പ് വരെ. പിന്നെ ഞാനും അവർ പറഞ്ഞിരുന്നത് പോടാ പോടി എന്താ മുഖ്യമന്ത്രി ഇല്ലാത്ത ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും പോരാ. നമ്മുടെ കേരളം ലോകം മുഴുവൻ എടുത്താൽ പോലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി ഒത്തിരി ഉന്നതിയിൽ നിൽക്കുന്ന നാടാണ്. അപ്പോൾ ആ നാടിനൊരു മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുക, 10 ദിവസത്തോളം നമ്മൾ അതിൻ്റെ പേരിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അതൊക്കെ മാറി, മാനമൊക്കെ തെളിഞ്ഞു, മഞ്ഞൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല പോലെ ചേർന്ന് എല്ലാ ആൾക്കാരുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനി എപ്പോഴെപ്പോഴും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇനി നിങ്ങളെ സത്യം പറഞ്ഞാൽ കേൾപ്പിക്കാൻ എനിക്കൊരു ശബ്ദമുണ്ട്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ ഒരു വാർത്ത പറയണമെന്നാണ് കരുതിയത്. എനിവേ, നമുക്ക് അതിലേക്ക് പോവാം.

ആയിരം കണ്ണുമായി തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ഇപ്പൊ പാടിക്കൊണ്ടിരുന്നത് മറ്റാരുമല്ല. അത് വളരെയധികം നമ്മളെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഇന്നലെ വന്നതിൽ. സംഗീതത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അതായത് നമ്മുടെ മലയാളം പാട്ടുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ഭുതം സൃഷ്ടിച്ച അമേരിക്കൻ ഗായകൻ ഗ്രേഡി ലോങ് ഇന്നലെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് നിങ്ങളിപ്പോ കേട്ടത്. തീർച്ചയായിട്ടും ഒരു വിദേശിയായിരുന്നിട്ടും മലയാളം ഇത്ര മനോഹരമായിട്ട് പാടാൻ കഴിയുമോ എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു ഗ്രേഡി ലോങ്. അമേരിക്കയിലെ നാഷ്വില്ലി സ്വദേശിയായിട്ടുള്ള ഗ്രേഡി ലോങ് എങ്ങനെയാണ് ഒരു മലയാളി മനസ്സിലേക്ക് ചേക്കേറുന്നു ആലോചിക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നു അല്ലെ. മലയാളം ഭാഷ കൈകാര്യം ചെയ്യാൻ മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികളല്ലാത്ത ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഗ്രേഡി വളരെ അക്ഷര സ്ഫുടതയോടുകൂടി ഈ മലയാളം പാട്ട് പാടുന്ന കേട്ടാൽ അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. ശരിയാണ്, ചെറിയ അറിയാം മലയാളി എല്ലാം പാടുന്നതെന്ന് അറിയാം, ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടില്ലേ. ആ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് അദ്ദേഹത്തെ നമ്മുടെ പ്രിയപ്പെട്ടൊരു ഗായകനാക്കി മാറ്റിയത്. സത്യത്തിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗർ ആയിരുന്നു കേട്ടോ, പക്ഷെ മലയാളം സിനിമയോടും സംഗീതത്തോടും അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ജെറി അമൽദേവ് ആണല്ലോ ഈ പാട്ടിന്റെ സംഗീതം നൽകിയിരിക്കുന്നത്. ഈ പാട്ട് ഇപ്പോൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുമ്പോൾ ഈ പാട്ട് മറ്റൊരു ചാനലിലിരുന്ന് അദ്ദേഹം പാടുകയാണ്. അപ്പോൾ അത് കേൾക്കാനായിട്ട് അത് കണ്ട് ആസ്വദിക്കാനായിട്ട് ജെറി അമൽദേവും മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി, അതായത് മലയാളികൾക്ക് പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ സംഗീത സംവിധായകർ ഈ പാട്ടുകൾ ഇറക്കുന്നത്. അത് വേറൊരു നാട്ടിൽ മലയാളം പോലും അറിയാത്ത ഒരാളിരുന്നത് ആലോചിച്ച് അത് കൃത്യമായിട്ട് വരികൾ മനസ്സിലാക്കിയ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സന്തോഷം അത് വളരെ വലുത് തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. കേരളത്തിലെ പല പ്രമുഖ സംഗീത സംവിധായകരും അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നത് ഈ പറഞ്ഞ പോലെ ജെറി അമൽദേവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കാൻ പോകുന്നതുപോലെ തന്നെ പോയതുപോലെ തന്നെ വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളികളോട് വലിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇൻ്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മലയാളം പാട്ടുകളുടെ വരികളിലെ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഗ്രേഡി എന്നുള്ളത്. നമ്മൾ കേട്ടുമടുത്ത പാട്ടുകൾ പോലും ഗ്രേഡിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ പുതിയൊരു ഫീൽ ആയിരുന്നു. ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടി മലയാളം പാട്ടുകൾ കേട്ട് നോക്കുക കേട്ടോ. സംഗീതത്തിന് അതിർവരമ്പുകൾ ഇല്ലാന്ന് തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മരണം ഒരു കലാകാരനെ നമ്മളിന്ന് കൊണ്ടുപോകുമ്പോഴും അവർ ബാക്കി വെച്ചു പോകുന്ന കല അല്ലെങ്കിൽ അവരുടെ ശബ്ദം, അവരുടെ മ്യൂസിക്, അവരുടെ വരികൾ അതെന്നും ജീവിച്ചിരിക്കും അല്ലേ. അപ്പൊ ഗ്രേഡി ലോങ് എന്ന പ്രതിഭയ്ക്ക് നമുക്ക് വിട നൽകാം. അദ്ദേഹത്തിന്റെ ശബ്ദം മലയാളികളുടെ കാതുകളിൽ ഇനിയും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. സംഗീത ലോകത്തിന് അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ നോക്കത്ത ദൂരത്ത് കണ്ണുനിറഞ്ഞ സിനിമയിലെ ആ ഒരു ഐക്കോണിക് സോങ്ങിലൂടെയാണ്, ആയിരം കണ്ണുമായി. എല്ലാവരും പാടുന്നൊരു പാട്ടല്ലേ. ഇപ്പൊ ഗ്രേഡി പാടിയ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അതിനുവേണ്ടി എത്രമാത്രം എഫർട്ട് എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആ പാട്ട്, അദ്ദേഹം പാടിയ പാട്ട് നമ്മൾ ജസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ഞാൻ കേൾപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് ആ പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ആ പാട്ടിന് ഒരുപാട് ഓർമ്മകളുണ്ടാവും. എന്തായാലും ഇന്നലത്തെ ദിവസം അദ്ദേഹം നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ പാട്ടിലേക്ക് കടക്കുമ്പോൾ നമുക്കും കാണും അദ്ദേഹവുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന ഓർമ്മകളാണെങ്കിലും അല്ലെങ്കിലും മറ്റു തലത്തിലുള്ള ഒരുപാട് ഓർമ്മകൾ ഈ പാട്ടുമായിട്ട് ചേർത്ത് വയ്ക്കാനുണ്ടാവും. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Mid Mornings with Nithya.
2: Nithya.
3: എന്റെ വണ്ടിയുടെ കാര്യം.
4: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിക്ക് പുതിയ ശൈലി, കൂടുതൽ സുരക്ഷ വേണ്ട. പ്രധാനമന്ത്രി UAE. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎയിലെത്തി. യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് യുഎഇ നൽകിയത്. ഊർജ്ജം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ച നടന്നു. യുഎഇ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ 6 ദിവസത്തെ സന്ദർശനത്തിൽ മോദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎഇയും ചർച്ച ചെയ്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹനവ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്നുകണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ.
4: സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. 102 എംഎൽഎമാരുടെ പിന്തുണക്കത്ത് ഗവർണർക്ക് കൈമാറി. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തിയുള്ള സത്യപ്രതിജ്ഞ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തരവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടുനൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തി വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്കാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രിയടക്കം 12 പേരാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക.
5: മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ,
3: പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. രണ്ട് മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA പാർട്ടിക്കുള്ളത്. UDFൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് VD സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി. രമേശ് ചെന്നിത്തല പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. നീറ്റ് UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. June 21 പരീക്ഷ. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ US ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു.
6: Home FM News was brought to you by Danya Group of Companies since 1982.
7: Time check.
6: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12:07.
7: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 32°C, ഹ്യൂമിഡിറ്റി 53%.
7: Weather update.
6: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പം നമ്മൾ ഓരോരോ പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കനത്ത മഴയും ഇടിമിന്നലൊക്കെ യു പിയിൽ 117 മരണമാണ് രേഖപ്പെടുത്തിയത്. അത് മാത്രമല്ല, അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ടുള്ള മഴയും ഇടിയും കാറ്റുമൊക്കെ വന്നപ്പോൾ ഒരു കർഷകനാണെന്ന് തോന്നുന്നു, ഒരു മനുഷ്യൻ എന്താ പറയുക, ഈ ഒരു ഷീറ്റൊക്കെ വെച്ച് വീടുണ്ടാക്കില്ലേ ആസ്പെറ്റോസ്, അതിലിങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കായിരുന്നു. ഭയങ്കരമായ കാറ്റ് വന്നപ്പോൾ ഈ ആസ്പെറ്റോസ് പറന്നു പോവുകയും അദ്ദേഹം കിലോമീറ്ററുകൾ ദൂരെ തെറിച്ച് വീഴുകയും ചെയ്തു. പക്ഷെ വന്ന് വീണത് ഒരു കൃഷി നടത്തുന്ന അല്ലെങ്കിൽ ഒരു വയലിനിടയിലേക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം രക്ഷപ്പെട്ടത് കേട്ടോ. അദ്ദേഹം പിന്നീട് ചികിത്സയിലായിരിക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഞെട്ടിപ്പോയി ആ വാർത്ത കാണുമ്പോൾ തന്നെ, ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയം നമുക്ക് വല്ലാണ്ട് ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ പ്രശ്നമാണ് അല്ലേ, എന്തൊരവസ്ഥയാണ്. പിന്നെ അത് മാത്രമല്ല, നാട്ടിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്, നമ്മുടെ വീട്ടിലെ ഫാമിലിയൊക്കെ ഓക്കെ അവർ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു സാഹചര്യം, ഇവിടെ ചൂടാണെങ്കിലും മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്ത് പോകാൻ അറിയാം. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എപ്പോഴും സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ സബ്സിഡിയും മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരുപോലെയല്ല നമ്മുടെ നാട്ടിൽ. എന്താ പറയുക, ഒരു ചപ്പാത്തി എടുത്ത് മണലിലിട്ടാൽ പോലും ചുട്ടു വരുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ മുട്ടയൊക്കെ പുഴുങ്ങി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്രയ്ക്കും ചൂടാണെന്ന് സാരം, ഹ്യൂമിഡിറ്റിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം മഴ പെയ്തെങ്കിൽ കുറച്ച് തണുക്കും, അടുത്ത ദിവസം മഴ പെയ്തില്ലെങ്കിൽ അതിനേക്കാൾ ചൂട് കൂടുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചിലരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1920 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, വലിയൊരു വെള്ളപ്പൊക്കം വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിന് മുമ്പോ പിൻപോ ഇതുപോലെ ചൂട് കൂടിയൊരു സാഹചര്യം വന്നിരുന്നു. ഇങ്ങനെ എന്താ പറയുക, വാഹനങ്ങൾ കത്തുക, അത്തരത്തിൽ ചൂട് കൂടിയൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു ചൂട് കൂടിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വളരെ വലിയ മീൻസ് അനിവാര്യമാണ്, അദ്ദേഹം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. 2026 May 15 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്, അല്ലെങ്കിൽ വേൾഡ് ഫാമിലി ഡേ ആണ്. എനിക്കൊന്ന് രാവിലെ അക്ഷയ് നിങ്ങളോട് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കുടുംബ ദിനമാകുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായിക്കോട്ടെ, എത്ര വലിയ ബിസി ആയിക്കോട്ടെ, നമ്മളെ നമ്മളായിട്ട് നിലനിർത്തുന്നതും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുന്നതും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ കുടുംബമാണ് അല്ലേ. കൂടുമ്പോൾ ഇമ്പമാകുന്നതാണ് കുടുംബം. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, 1993 യു എൻ ജനറൽ അസംബ്ലി ഇങ്ങനെ ഒരു ഡേ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹം കുടുംബങ്ങൾക്കും അവയുടെ നിലനിൽപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നതിൻ്റെ ഒരു ഒരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ അല്ലെങ്കിൽ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ വെറും ഒരു സെലിബ്രേഷൻ എന്നതിനേക്കാളൊക്കെ ഉപരി കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗൗരവകരമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഒരു അവയർനെസ് കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു ഫാമിലി ഡേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന പലതരം സോഷ്യൽ എക്കണോമിക് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതായത് സമൂഹത്തിലെ മാറ്റങ്ങൾ, അതുപോലെ സാമ്പത്തിക അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തെയും ഭദ്രതയെയും ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും ഓരോ വർഷവും ഈ അന്താരാഷ്ട്ര ദിനം നമുക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തിന് ഒരു വലിയ വാല്യൂ ഉണ്ട്. പലരും ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ച് നമ്മുടെ നാട്ടിലെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ ദൂരം എത്രയാണെങ്കിലും ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെയോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ ഇല്ലേ, അത് ലോകത്ത് മറ്റെന്ത് ചെയ്താലും മറ്റെവിടെ പോയാലും കിട്ടത്തില്ല. അത് ലോകത്ത് ഇവിടെ എന്താ, നമ്മൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒന്നാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ നിന്ന് ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയല്ലേ. ലോകത്ത് എവിടെ പോയാലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ ഫാസ്റ്റ് വേൾഡിൽ നമ്മൾ പലപ്പോഴും അറിയാതെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സമയം മാറ്റി വയ്ക്കാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ജോലിയും കരിയറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അവസാനം നമ്മൾ മടങ്ങിയെത്തുന്നത് നമ്മുടെ കുടുംബത്തിലേക്കാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയങ്ങളും ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നാട്ടിലുള്ളവരോട് അല്പം കൂടുതൽ സമയം സംസാരിക്കുക. അവർക്ക് നമ്മളോടുള്ള സ്നേഹവും കെയറും തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നോർപ്പിച്ചുകൊണ്ട് ഇന്ന് ഫാമിലിയൊക്കെ തീർച്ചയായിട്ടും ഇത്രയും അടുത്ത് ചേർന്ന് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു കുഞ്ഞു അസുഖം വന്നാലോ. യെസ്, അതിനെക്കുറിച്ച് അടുത്ത ലിങ്കിൽ കൃത്യമായിട്ട് പറയാം. കുടുംബമോ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന കുടുംബത്തിന് പറ്റിയൊരു പാട്ട് കൂടി കേൾക്കാം. എൻജോയ് ദി സോങ് ഓൺ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഒരുപാട് ആൾക്കാർ ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി ഡേ ആയതുകൊണ്ട്, അന്താരാഷ്ട്ര കുടുംബദിനമായതുകൊണ്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു, അതുപോലെ മെസ്സേജ് അയച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പേര് പറയുന്നില്ല, അയച്ച എല്ലാവർക്കും താങ്ക് യു കേട്ടോ. കാരണം കൃത്യമായിട്ട് കേട്ടിട്ട് അതിന് ഒരാശംസ അറിയിച്ചതിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബം ആണെങ്കിലും, കുടുംബമുണ്ടാകുന്ന കുടുംബമാണെങ്കിലും സന്തോഷത്തിന് എപ്പോഴും ഒരു മുടക്കം വരുന്നത് എന്താണ്, ചില രോഗാവസ്ഥകളിലേക്ക് പോകുമ്പോഴാണ് അല്ലേ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് പോലും നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ ന്യൂസുമായിട്ടാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ന്യൂറൽ സമ മെഡിക്കൽ സെന്ററിൽ മെയ് 16-ാം തീയതി, അതായത് നാളെ ശനിയാഴ്ച, ഒരു ഫ്രീ ജി പി കൺസൾട്ടേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. വെറും വൺ ഡേ പ്രോഗ്രാമാണിത്, വൺ ഡേ ക്യാമ്പാണിത്. അപ്പം നിങ്ങളുടെ ബി പി, ഷുഗർ അല്ലെങ്കിൽ മറ്റ് ജനറൽ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ന്യൂറൽ സമ മെഡിക്കൽ സെന്റർ ഒരുക്കുന്നത്. അപ്പോൾ അൽനാദയിലുള്ള മൈ ടവറിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് അവിടെ എത്തി ഡോക്ടറെ കാണാനുള്ള അവസരമുണ്ട്. മറക്കേണ്ട, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ആ ടൈം ഉള്ളത്. മൈ ടവറിലാണ്, അൽനാദയിലുള്ള മൈ ടവറിലാണ് ഇത് നടക്കുന്നത്. ബി പിയോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്ത് ചെക്കപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് ന്യൂറൽ സമ മെഡിക്കൽ സെന്ററിൽ. നാളെ ഒരു ഫ്രീ ചെക്കപ്പ് കൺസൾട്ടേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുള്ള കാര്യം ഓർമ്മിക്കാൻ വേണ്ടും. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനോ കൂടുതൽ വിവരങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന നമ്പറിൽ വിളിക്കാം. 0585938600 എന്ന നമ്പറിലേക്ക്, 0585938600 എന്ന നമ്പറിലേക്ക് വിളിക്കുക. സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ന്യൂറൽ സമ മെഡിക്കൽ സെന്ററിന്റെ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമുക്ക് നല്ലൊരു തമിഴ് സോങ് ഒക്കെ കേട്ടതിന് ശേഷം തിരികെ എത്താം. വിശേഷങ്ങളുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ മാപ്പിലെ തത്സമയ വിവരങ്ങൾ പ്രകാരം ദുബായ് ഷാർജ ഭാഗങ്ങളിലുള്ള റോഡുകളിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അൽ ഇത്തിഹാദ് റോഡ് എടുക്കുമ്പോൾ, ഈ 11 എടുക്കുമ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന ഭാഗത്ത്, അതായത് അൽമുല്ല പ്ലാസ മുതൽ ഗലദാരി ഇന്റർസെക്ഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ നല്ല റെഡ് സോണിലാണ് കാണിക്കുന്നത്. വാഹനങ്ങൾ വളരെ സ്ലോ മൂവിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് എടുക്കുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന വശത്ത് മിർദീഫ് സിറ്റി സെന്റർ കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ കനത്ത തിരക്കാണ് കാണിക്കുന്നത്. അതുപോലെ ഷാർജ ബോർഡർ ഏരിയയിലും റെഡ് മാർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ബെയ്റൂത്ത് സ്ട്രീറ്റ് എടുക്കുമ്പോൾ അൽനാദ ഭാഗത്ത് നിന്നും എയർപോർട്ട് റൂട്ടിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക അതുവഴി പോകുമ്പോൾ. പിന്നെ ഈ 11 ഷെയ്ഖ് സയ്യിദ് റോഡ് എടുക്കുമ്പോൾ ദുബായ് ഭാഗത്തേക്ക് പോകുന്ന വശത്ത് ബിസിനസ് ബേ ക്രോസിങ്ങിനടുത്ത് ഇപ്പോൾ മാപ്പിൽ റെഡ് കളറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ലഞ്ച് ബ്രേക്ക് സമയത്ത് തിരക്കൊക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അൽഖെയിൽ റോഡ് എടുക്കാം, ഈ 44 ഈ റോഡിൽ അൽമീദാൻ പാലത്തിന് സമീപത്ത് ദുബായ് ഭാഗത്തേക്കുള്ള യാത്രയിലും അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ റോഡ് എടുക്കാം, ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഇന്റർസെക്ഷനുകളിൽ പ്രത്യേകിച്ച് മലീഹ റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് കുരുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നവർക്കും തിരിച്ചും ഇത്തിഹാദ് റോഡിനേക്കാൾ അല്പം കൂടി ഭേദം എനിക്ക് തോന്നുന്നു. EMB സൈഡ് അല്ലെങ്കിൽ ഈ 311 അല്ലെങ്കിൽ എമിറേറ്റ്സ് റോഡ് ആയിരിക്കും എന്നാണ്. അപ്പോൾ എങ്കിലും എല്ലായിടത്തും ചെറിയ രീതിയിലുള്ള അത്യാവശ്യം ഇന്ന് ഈ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്ലോ ട്രാഫിക്കാണ്. പുറത്ത് നല്ല ചൂടുണ്ട്, റേഡിയേറ്റർ വെള്ളവും ടയർ പ്രഷറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ട്രാഫിക്കിൽ പെട്ടുപോലും ക്ഷമയോടെ ഡ്രൈവ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Mid Mornings with Nitya.
5: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
6: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
5: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
7: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
5: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nithya.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു കിഡിലൻ വാർത്തയാണ് കേട്ടോ. കാരണം യു എയിൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വമ്പൻ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വിസ്മയം നമ്മുടെ അബുദാബിയിലേക്ക് എത്താൻ പോവുകയാണ്. അതായത് ലാസ് വേഗസിലെ ഒരു ഐക്കണിക് ലാൻഡ് മാർക്ക് ആയിട്ടുള്ള സ്ഫിയർ. സ്ഫിയർ എന്ന് പറയുമ്പോൾ അതൊരു റൗണ്ട് ബോഡി ഷേപ്പുള്ള ഒന്നാണ്. അതുപോലെ തന്നെ 3D ഡയമെൻഷനിൽ വരുന്ന ഒരുതരം ഗ്ലോബൽ പോലെ അല്ലെങ്കിൽ മീൻസ് ഗ്ലോബ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം സ്ഫിയർ എന്താണെന്ന് ലോസ് വേഗസിലുള്ള സ്ഫിയർ എന്താണെന്ന് അറിയാവുന്നവർക്ക് ഒരു പക്ഷേ ഒരുപാട് ഡീറ്റെയിൽഡിൻ്റെ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്തായാലും അതിനി നമ്മുടെ അബുദാബിയിൽ എത്താൻ പോവാണ്. യു എസിന് പുറത്ത് ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അത് കണ്ടവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്താണ് ഇനി സ്ഫിയറിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതൊരു സാധാരണ ബിൽഡിംഗ് അല്ല എന്നുള്ളത് തന്നെ ആദ്യമേ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഫെറിക്കൽ സ്ട്രക്ചറാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു എന്താ ഒരു ജയിന്റ് ഒരു ഒരു ബോൾ ഇരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്സൈഡിൽ അതിൻ്റെ പുറം ഭാഗത്തുള്ള ഒരുതരം എക്സോസ്കെൽട്ടൻ ആണ്. ലക്ഷക്കണക്കിന് LED ലൈറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം. ഈ ഒരു കൂറ്റൻ ഡിസ്പ്ലേ പോലെ

ആണ് ഇത് വോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അബുദാബിയിലെ ആകാശത്ത് ഇനി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അല്ലെങ്കിൽ അതിശയകരമായ വിഷ്വൽസ് ഒക്കെ മിന്നി മറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ത്രൂ സ്ഫിയർ. എന്തായാലും അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ഈ സ്ഫിയർ എന്റർടൈൻമെന്റും ചേർന്നാണ് ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറും ഒരു എന്താ വിഷൻ അല്ലെങ്കിൽ വെറും ഒരു ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച എന്നതിനേക്കാളൊക്കെ ഉപരി ഇൻഡോറിൽ ഏകദേശം 20,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണിത്. അവിടെ നടക്കുന്ന കോൺസെർട്സും ഇവന്റ്സും ഒക്കെ നമുക്ക് നൽകുന്ന എന്താ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു വിഷ്വൽസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും അവരതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അബുദാബി ഇപ്പോൾ ഗ്ലോബൽ ടൂറിസം മാപ്പിൽ എത്രത്തോളം വളർന്നു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ശരിക്കും ഇത്തരത്തിലുള്ള സ്ഫിയറൊക്കെ ഇവിടെ എത്തുക. ലോസ് വേഗസിൽ അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്ത് ലോകത്ത് ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് എത്തുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ യുഎയിൽ യുഎയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ അബുദാബിയിലാണ് എന്നത് തന്നെ. ഇപ്പോൾ ദുബായ് ഫ്രെയിമും മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഒക്കെ കാണാൻ നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി കാത്തു നിന്ന ദിവസങ്ങളില്ലേ, അതുപോലെ തന്നെ ഇനി ഈ സ്ഫിയർ കാണാനായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകാൻ പോവാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അബുദാബിയുടെ ഒരു ആ ഒരു സിറ്റി സ്കൈലൈൻ തന്നെ പാടെ മാറാൻ പോവാണ്. അപ്പൊ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരു ലൈറ്റിംഗ് ഷോ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കില്ലേ. പ്രവാസികളായ നമ്മളെ സംബന്ധിച്ച് ഇതൊരു അഭിമാനമുള്ള സമയമാണ്. കാരണം ലോകം അത്ഭുതത്തോടു കൂടി നോക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലൂവ്ർ അബുദാബിക്കും യാസ് ഐലൻഡിലും ഒക്കെ ശേഷം ഇനി എല്ലാവരുടെയും ശ്രദ്ധ ഈ സ്ഫിയറിലേക്കായിരിക്കും. ഈ ഒരു വണ്ടർഫുൾ ബിൽഡിങ്ങിലേക്കായിരിക്കും. ഹാ, എന്തായാലും കാത്തിരിക്കാം. നിർമ്മാണം തുടങ്ങുന്നതിനും പൂർത്തിയാകുന്നതിനും ഒക്കെ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ പ്രോജക്റ്റ് ഒന്നും അല്ല കേട്ടോ. വരും വർഷങ്ങളിൽ ഈ അബുദാബിയുടെ എക്കോണമിയിലും ടൂറിസത്തിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ മലയാളികളും ഒരുപാട് ഇൻട്രസ്റ്റോടുകൂടി വാച്ച് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും നമ്മുടെ യുവേ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പുതുമയുള്ള വിശേഷങ്ങളുമായി ഞാൻ ഉണ്ടാകും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുമായിട്ട്. നല്ല നല്ല പാട്ടുകളും വാർത്തകൾക്കൊക്കെ ശേഷം അടുത്ത മണിക്കൂറിൽ കൂടെ ചേരണം. അടുത്ത മണിക്കൂറിൽ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തിറക്കി ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും, പുതിയ കൂട്ടുകാരെയും കൂടെ അടുത്ത്. ഓരോരോ മണിക്കൂറിൽ നമ്മൾ ഇങ്ങനെ പല പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ, കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടുകയാണല്ലോ. 11 മണിക്കുള്ളവർ മാത്രമായിരിക്കുമല്ലോ 12-1. അപ്പോൾ ഈ 2 മണിക്കൂറുള്ള ആൾക്കാരും പുതിയ ആൾക്കാരുമായിട്ട് നമുക്കിനി 1-2 കേൾക്കാം ഒരുപാട് വിശേഷങ്ങളുമായിട്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അടുത്തൊരു എവർഗ്രീൻ ഹിറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് അയക്കുമല്ലോ അല്ലേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: മുഖ്യമന്ത്രിക്ക് പുതിയ ശൈലി, കൂടുതൽ സുരക്ഷ വേണ്ട. കാവൽ മുഖ്യമന്ത്രിയെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച, മഞ്ഞൊരുക്കമെന്ന് സൂചന. പ്രധാനമന്ത്രി യുഎഇ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎയിലെത്തി. യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് യുഎഇ നൽകിയത്. ഊർജ്ജം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ച നടന്നു. യുഎഇ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ 6 ദിവസത്തെ സന്ദർശനത്തിൽ മോദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎഇയും ചർച്ച ചെയ്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണ പരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്ന് കണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ.
4: സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. 102 എംഎൽഎമാരുടെ പിന്തുണക്കത്ത് ഗവർണർക്ക് കൈമാറി. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തിയുള്ള സത്യപ്രതിജ്ഞാ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തി വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്കാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രി അടക്കം 12 പേരാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. കെ സി വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് സൂചന. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു.
3: മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്.
4: 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA മാരാണ് പാർട്ടിക്കുള്ളത്.
3: യു ഡി എഫിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് വി ഡി സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി.
4: രമേശ് ചെന്നിത്തല പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ.
3: എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം.
4: പി കെ ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ എം വി ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി.
3: കണ്ണൂരിലെ തിരിച്ചടിയെ ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. കണ്ണൂരിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. തളിപ്പറമ്പ് എല്ലാ കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ല. പി കെ ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വത്തെയും കെ കെ രാഗേഷ് ന്യായീകരിച്ചു.
4: നീറ്റ് യു ജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21 പരീക്ഷ. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3 നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് യു ജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്.
3: നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി.
4: ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിലവർദ്ധനവുണ്ടായതെന്നാണ് കേന്ദ്രം പറയുന്നത്.
3: ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ യുഎസ് ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു.
4: അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ക്യൂബൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിരുന്നു കൂടിക്കാഴ്ച. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ക്യൂബയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായിരിക്കെയാണ് സിഐഎ മേധാവിയുടെ സന്ദർശനം. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ക്യൂബൻ സർക്കാർ ആവർത്തിച്ച് ആരോപിക്കുന്ന സംഘടനയാണ് സിഐഎ.
3: ഐപിഎല്ലിൽ ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ് സീസണിലെ 4 ജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനായി അരങ്ങേറിയ മത്സരത്തിൽ 1 പന്ത് ബാക്കി നിർത്തി 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യം കണ്ടു.
4: അടുത്ത വാർത്ത 2 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
5: Good afternoon, ഇപ്പോൾ സമയം 1:09.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
6: 53%. Weather update. Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: A very good afternoon and welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്ന ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ആ ഒരു ലാസ്റ്റ് അവറിലേക്ക് എത്തുമ്പോൾ ഇനി നമുക്ക് കുറച്ച് കൗതുകവും അല്ലെങ്കിൽ ട്രാവലും ഒക്കെ ഇടങ്ങോട്ട് പോകാം അല്ലേ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന ചില ഗുഹകളെക്കുറിച്ച്, കുറച്ച് കേവ്സിനെ കുറിച്ച് പറയുകയും അറിയുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ ഈ പ്രകൃതി തന്നെ ഒരു ശില്പിയെ പോലെ പണിയെടുത്ത ഒരു അത്ഭുത ലോകത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ബോറ കേവ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ബോറ ഗുഹകൾ, ഇത് വിശാഖപട്ടണത്താണ്, കേട്ടിട്ടുണ്ടാവും പേരൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവൽ പ്ലാൻസിനൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ട്രാവലിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ആന്ധ്രാപ്രദേശിലെ അരാക്കു വാലിയിലുള്ള ഈ കേവ്സ് എന്ന് പറഞ്ഞാൽ വെറും കേവ്സ് ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പ്രകൃതിയുടെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ നിർമ്മാണം. ആരാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ വേറെ ആരുമില്ല. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആ മാന്ത്രിക കരങ്ങൾ വേറെ ആരുടെയല്ല, അത് പ്രകൃതിയുടെ തന്നെയാണ്. നേച്ചറാണ് ശരിക്കും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഗുഹകളിൽ ഒന്നുകൂടിയാണ് ഈ ബോറ കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനുള്ളിലെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ശില്പങ്ങളാണ്. മനുഷ്യരോ മൃഗങ്ങളോ ഒന്നുമല്ല ഈ ശില്പങ്ങൾ നിർമ്മിച്ചത്, അത് പ്രകൃതി തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ശില്പി എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലെ പാറകളിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന കാൽഷ്യം ബൈകാർബണേറ്റ് കലർന്ന വെള്ളം വർഷങ്ങളെടുത്ത് ഉറഞ്ഞുകൂടിയാണ് ഈ അത്ഭുതമുള്ള രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ സയന്റിഫിക് ആയിട്ട് സ്റ്റാലക്റ്റൈറ്റ്സ് എന്ന് പറയും, അതായത് സ്റ്റാലക് മൈറ്റ്സ് എന്നും വിളിക്കും കേട്ടോ. അതായത് ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കുന്നതും അല്ലെങ്കിൽ നിലത്ത് നിന്ന് മുകളിലേക്ക് വളരുന്നതും അല്ലെങ്കിൽ ഈ രണ്ട് രൂപങ്ങളും കൂടി ചേർന്ന് അവിടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ തനിയെ ഉണ്ടായതാണ്. അതായത് ആരും നിർമ്മിച്ചതല്ല. ഈ ഉപ്പുവെള്ളം പോലെ വീണിങ്ങനെ തൂങ്ങി തൂങ്ങി അല്ലെങ്കിൽ പല രീതിയിലുള്ള ഷേപ്പുകളായിട്ട് നിൽക്കുന്ന സംഭവങ്ങളില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ പോകുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് അവർ ഓരോ ശില്പത്തിലും ഇങ്ങനെ ഓരോ രൂപങ്ങൾ കാണാൻ സാധിക്കും. ശിവപാർവതിമാരുടെ രൂപം കാണാം, അമ്മയും കുഞ്ഞും, സിംഹം അല്ലെങ്കിൽ ക്രോക്കഡൈൽ, ഇങ്ങനെയുള്ള പല രൂപങ്ങളും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുള്ളതാണ്. അല്ലാതൊരു രൂപം നിർമ്മിച്ചു വെച്ചിരിക്കുകയല്ല, ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില രൂപങ്ങളിൽ കുറച്ച് ഷേപ്സ് ഒക്കെ ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയിട്ട് ചില ചിത്രങ്ങൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ചില ശിവപാർവതി പോലെയോ സിംഹം പോലെയോ അമ്മയും കുഞ്ഞും പോലെയൊക്കെ തോന്നി. അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എന്തും അവിടെ കാണാം. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ ഒരു വൈബായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഗുഹകളുടെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 80 മീറ്റർ വരെയാണ് കേട്ടോ. അത്രയും ആഴത്തിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വിസ്മയം കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അവിടെ വരാറുണ്ട്. 1807, അതായത് 1807 വില്യം കിങ് എന്ന ബ്രിട്ടീഷ് ജിയോളജിസ്റ്റാണ് ഈ ഒരു കേവ്സ് കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഗുഹയുടെ ഉള്ളിൽ ഗവൺമെൻറ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റുകൾ പാറകളിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളർ കോമ്പിനേഷൻ ഇല്ലേ, അത് ശരിക്കും വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനുള്ളിലെ തണുപ്പും ആ ഒരു നിഗൂഢതയും ഒക്കെ നമ്മളെ അമ്പരപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അരാക്കു വാലിയിൽ പോകുന്ന ആൾക്കാർക്ക് ട്രെയിൻ യാത്രയും ഈ ഒരു ഗുഹ വിസിറ്റ് ചെയ്യാൻ ഒക്കെ ചേരുമ്പോൾ അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും. നിങ്ങളപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബോറ കേസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട. പ്രകൃതിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് ഈ ശില്പങ്ങളൊക്കെ കൊത്തിയെടുക്കാൻ കഴിയുന്നത് നമ്മൾ ശരിക്കും ചിന്തിച്ചു. അങ്ങനെയാണ് അവിടുത്തെ നിർമ്മിതി. എന്തായാലും നമ്മുടെ ഈ ബിസി ലൈഫിനിടയിൽ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതൊക്കെ തന്നെ ഒരു റിഫ്രഷിംഗ് ഫീൽ അല്ലേ. പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിലെ ചൂടിൽ നിന്ന് മാറി അല്പം തണുപ്പുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ കൂടി നടന്നു പോകുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ നടക്കേണ്ട, ഇഷ്ടം പോലെ പ്രകൃതി ഒരുക്കിയ ശില്പങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള കേവ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറ കേവ്സ് എന്നുള്ളത് അറിയുമ്പോഴും തീർച്ചയായും ചരിത്രത്തിന്റെ ഭാഗമായ ചില നിർമ്മിതികളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു മനോസുഖമില്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ, അതുപോലെ തന്നെ എവിടേക്കെങ്കിലും സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വിശാഖപട്ടണത്തിലെ ഈ ബോറ കേവ്സും കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: மிட் மார்னிங் வித் நித்யா.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക, വേൾഡ് ഫാമിലി ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഫാമിലി വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന ഒരാളും എൻ്റെ കൂടെ ഉണ്ട്. ആൾ വെറുതെ ഇവിടെ വന്നിരുന്ന കേട്ടോ, ഇരുന്ന് പുറത്തൊക്കെ ഇരുന്ന് പാട്ടൊക്കെ ഇട്ടിങ്ങനെ. ഞങ്ങളുടെ ഷീ ഈസ് ഓൾസോ അവർ മ്യൂസിക് മാനേജർ, മിസ് ഷീബ ഈസ് ഹിയോ, പ്ലീസ് കം. യെസ്, ഇവിടെ വന്നാ പിന്നെ നമ്മൾ അപ്പോഴേ ഓണർ കയറും. ഇതിൽ ഏതെടുത്ത് വെക്കും എന്നാണല്ലേ, വെച്ചോളൂ വെച്ചോളൂ, സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കളിച്ചിട്ട് പോവാം. ഏത് മൈക്ക് വേണം, തേർഡ് വേണോ ഫോർത്ത് വേണോ? പാവം, പെട്ടെന്നായതുകൊണ്ടേ ഒന്നും കുട്ടിക്ക് ഇങ്ങോട്ട് പിടിയിട്ടണില്ല.
2: ഹാപ്പി ഫാമിലി ഡേ ടു യു.
1: താങ്ക് യു, താങ്ക് യു, സെയിം ടു യു.
2: ശരി, നോക്കട്ടെ. ഹലോ ഹലോ, ഇല്ലടാ വന്നിട്ടില്ല. വന്നു വന്നു, ഇത്രയും വേണ്ട.
1: യെസ്, അതാണ് ഫാമിലി എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തരുമെന്നല്ലേ പറയാം. പറയല്ല, നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നതാണ് അല്ലേ. അതിനിപ്പോ അച്ഛനമ്മയുടെയും കൂടെ ആണെങ്കിലും, ചേച്ചിമാരുടെ കൂടെ ആണെങ്കിലും, മക്കളുടെ കൂടെ ആണെങ്കിലും, ഹസ്ബൻഡ് വൈഫായിട്ടാണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും, എല്ലാം ഫാമിലി അല്ലേ. ഹൗ ഡു യു ഫീൽ?
2: എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ. അതിപ്പോ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ചേച്ചിമാര്, നമ്മുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബവും, ഇപ്പൊ എന്റെ ഹസ്ബൻഡും മക്കളും അടങ്ങുന്ന കുടുംബവും, എല്ലാരും കൂടെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഫാമിലിയുടെ നടുവിൽ ഇരിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷമാണ്.
1: അപ്പൊ കിട്ടുന്ന ഒരു ഫീൽ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത് കുടുംബത്തിലാണെന്ന് പറയുമ്പോൾ അല്ലേ, ഇത് വേറെ എങ്ങനെ കിട്ടത്തില്ല അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എവിടെ പോയാലും അതെല്ലാം നമ്മുടെ കുടുംബം പോലെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റും. അത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇതുവരെ എത്ര വർഷമായി നമ്മൾ തമ്മിൽ കൂട്ടുകൂടിയിട്ടല്ലേ. ഇടയ്ക്ക് വെച്ച് നമ്മൾ പല റേഡികളിലേക്ക് അങ്ങ് പിന്തിരിഞ്ഞ് വഴിതിരിഞ്ഞ് പോയെങ്കിലും ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി ഗായ്സ്.
2: അത് നമ്മുടെ നിത്യയുടെ ഹസ്ബൻഡ് വന്നപ്പോ അബുദാബിയിലായിരുന്നു ജോലി. അപ്പൊ നിത്യ അബുദാബി റേഡിയോയിലേക്ക് പോയി. പക്ഷെ എങ്കിലും നമ്മുടെ ആ ഒരു റേഡിയോ ഏഷ്യ എന്ന ആ ഒരു കുടുംബത്തിലൂടെയാണ് നമ്മൾ വന്നത്, ഞാനും നിത്യയൊക്കെ. അത് നമുക്ക് ഭയങ്കര ഭാഗ്യം. നമ്മുടെ മിനി പത്മയും അതെ,
1: തീർച്ചയായിട്ടും. യെസ്, ഇതെല്ലാരും ആ റേഡിയോ ഏഷ്യയുടെ ഭാഗമാണ്. ഞങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, കാരണം യു എയിലെ ഫസ്റ്റ് മലയാളം റേഡിയോ ആണ് റേഡിയോ ഏഷ്യ 106.9 AM. അതിലൂടെ അതൊരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഒരു ഏറ്റവും മുതിർന്ന കുടുംബാംഗം എന്ന പോലെ തന്നെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും സംബന്ധിച്ച് ഞങ്ങൾക്ക് എവിടെ പോയാലും ആ ഒരു ഫീലാണ്.
2: അതെ അതെ,
1: ഇനി എന്താ പറയാനുള്ളത്.
2: അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ 2025 മുതല് ഇപ്പം നമ്മൾ 26 ജൂണിലെത്തി നിൽക്കുമ്പോഴും നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ്റെ ഒരു പേരും കൂടിയാണ്, ഹോം എന്ന് പറയുന്നത്. അതും ഫാമിലിയാണ്, കുടുംബമാണ്, വീടാണ്, അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ. ഇവിടെ ഇവിടെ ശരിക്കും നമ്മുടെ ആ ഒരു ഫാമിലി വൈബ് തന്നെയാണ് ഇവിടെ. നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങ് വന്നാലും നമ്മുടെ ഒരു ജോലി സ്ഥലത്തേക്ക് വരുവാണ്, ആ ഇനി പോയിട്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പണിയെടുക്കണം, ആ പരിപാടി ഒന്നുമില്ല.
1: നമുക്കിവിടെ ഫ്രീ ആയിട്ട് അങ്ങനെയല്ല, എല്ലാ ജോലിക്കും ശരിയാണ് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ടെൻഷനുണ്ട്. ഇപ്പൊ നമ്മളെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർക്കൊക്കെ എന്താ സുഖമില്ല, സുഖമായിട്ട് അങ്ങോട്ട് പോയി. ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളതെല്ലാം ചിരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഓരോ നിമിഷവും. ഇനി നാളെ എന്തുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ.
2: കറക്റ്റ്.
1: അപ്പൊ ഈ നിമിഷത്തെ ഞങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ചാ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെ പോയാലും ഞങ്ങൾക്ക് ഇങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രകളും,
2: അതെനിക്ക് നിത്യയ്ക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റിയിൽ ഒന്നായിട്ട് തോന്നുന്നത്, എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അവിടെ നമ്മൾ പറയില്ല വെള്ളം പോലെ ഇങ്ങനെ അലിഞ്ഞ് ചേരുമെന്ന് പറയത്തില്ലേ, ഇങ്ങനെ അങ്ങനെ അലിഞ്ഞ് ചേരുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ നിത്യ.
1: ഷീപ്സും അങ്ങനെ തന്നെയാണ്. അയ്യോ, ഷീപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വരും മെസ്സേജ്, ഷീപ്സിന് ഷീബ എന്തിനാണ് ഷീപ്സ് എന്ന് വിളിച്ചത്.
2: ഞങ്ങളെ കുട്ടി ഭയങ്കര സ്വീറ്റാണ്, ഇത്ര വർഷമായിട്ട് ഞാൻ അറിയുന്നു. ഇച്ചിരി മധുരം കൂടി പോയതേ ഉള്ളു.
1: അപ്പൊ ഞങ്ങൾ ഇന്ന് ലോക കുടുംബ ദിനത്തെ കുറിച്ച് പറയാനാണ്. ഞങ്ങളിപ്പം വേറെ ആരും എല്ലാരും ബിസിയാണ്. സോ ഞങ്ങൾ രണ്ടുപേരും, ഷീപ്സ് സാധാരണ ഇങ്ങോട്ട് വരാറേയില്ല, എപ്പോഴും ബിസിയാണ് പാട്ടുകളുമായിട്ട്. പാട്ടുകളുടെ ലോകത്ത് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടേ, നമ്മുടെ കേൾക്കുന്ന പാട്ടുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കൊണ്ട് റെഡിയാക്കി തരുന്നത് ഞങ്ങളുടെ മ്യൂസിക് മാനേജർ കൂടിയിട്ടുള്ള ഷീബ്സ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ പൊക്കി എടുത്ത് കൊണ്ടുപോകുന്നത്.
2: ഞാൻ വെറുതെ ഇങ്ങനെ ഈ ഒരു വഴിപോക്കിനെ പോലെ ഈ വഴി പോയതാണ്, നമ്മുടെ തകില് പുകില് കേട്ടപ്പോഴത്തേക്ക് ആ എന്നാ നമ്മുടെ നിത്യുവിൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട് പറഞ്ഞു വന്നത്.
1: ഒന്ന് സ്റ്റെപ്പ് വെച്ചിട്ട് ഇരുന്നത് അടുത്ത പാട്ടിൽ ഡാൻസ് ചെയ്യാം, പക്ഷെ അപ്പോഴേക്കും ഞാൻ പൊക്കി.
2: അപ്പൊ എന്നോട് പറയാ ഇവിടെ ഇരിക്കും കൂടി എനിക്ക് ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പോവാഹോ എന്ന്. അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോ ശരിക്കും നിത്യന്റെയും എന്റെയും ഫാമിലിയും ട്രിവാൻഡ്രം ആണ്. നിത്യ പിന്നെ കൊല്ലം കൂടെ ഉണ്ട്, ട്രിവാൻഡ്രം ആൻഡ് കൊല്ലമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് പോയി നമ്മുടെ ഫാമിലിയോട് കൂട്ടുകൂടിയിരിക്കുന്നതിന്റെ ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് വേറെയാണല്ലോ.
1: സത്യട്ടോ,
2: ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് ഈ വൈകുന്നേരത്തെ ചിരിയും കളിയും കട്ടച്ചായയും കുടിക്കല്.
1: എനിക്കിപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചി, എല്ലാ റിലേറ്റീവ്സ് ഒക്കെ തന്നെയായിരിക്കും, ഫ്രണ്ട്സുമായിട്ടല്ല നമ്മൾ കൂടുതൽ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടായിരിക്കും. അപ്പൊ എനിക്കിങ്ങനെ ഒരു ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റൂൾ ഉണ്ട് നമ്മുടെ വീട്ടില്, അത് ഉപയോഗിക്കരുത് അതിനെ തിരിക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. കാരണം അത് ചെറുതായിട്ട് പൊട്ടിയിരിക്കും, പക്ഷെ ഞാൻ അതിലിരിക്കും,
2: വെരി ഗുഡ്,
1: എത്രയോ തവണ വീണിരിക്കുന്നു. പക്ഷെ എനിക്ക് അതിലിരിക്കണം, തൊട്ടും ഫ്രണ്ടിൽ ഒരു ടീപ്പ ഉണ്ട്, അതിൽ ചായ വെക്കണം, പിന്നെ അമ്മയോടാണോ ചേച്ചിമാരോടാണോ ഇങ്ങനെ നുണയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചിരിക്കും.
2: അതൊരു പ്രത്യേക ഫീൽ, എത്ര നമുക്ക്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മളിങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ പറയാറുള്ളതാണ്, എന്തൊക്കെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോയി നമുക്ക് പുറത്ത് മറ്റുള്ളവരുടെ വീട്ടിലോ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ പോയില്ലെങ്കിലൊന്നും വൈകുന്നേരത്ത്, അത് ഉച്ചയ്ക്കൊക്കെ എല്ലാവരും തിരക്കായിരിക്കും, വൈകുന്നേരത്ത് ഒരു 6 മണി 6:30 ആകുമ്പോൾ ഉള്ളൊരു ചായ കുടി, അത് 1.5 ചായ കുടിയാണ്
1: ഒരു ദിവസം മുഴുവനും. ചായ കുടിച്ചാലും ഞങ്ങൾക്ക് ആ ഒരു ടൈം ഭയങ്കര വാല്യൂ ഉള്ള ടൈമാണ്.
2: ശരിക്കും ഒരു 6 മണിക്കോ അല്ലെങ്കിൽ 5:30 ഒരു ചായ, കാരണം എന്റെ വീട്ടിൽ ഇപ്പൊ ചേച്ചിമാരൊക്കെ, മൂത്ത ചേച്ചി ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അവള് വന്നു, പിന്നെ രണ്ടാമത്തെ ചേച്ചി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, അതുകൊണ്ട് പിന്നെ അവൾക്ക് കൃത്യം സമയമൊന്നുമില്ല. പുള്ളിക്കാരത്തി വൈകുന്നേരം എന്തായാലും വേഗം ഓടി വീട്ടിൽ വരും, എല്ലാരും ഒരേ വീട്ടിൽ തന്നെ കേട്ടോ. അപ്പൊ എല്ലാരും വന്നിട്ട് മക്കളുമാരും എല്ലാരും കൂടി ഇരുന്ന് അമ്മയും എല്ലാരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാലും ഉണ്ടല്ലോ, നിത്തു തീരൂല.
1: എപ്പോഴും
2: എനിക്ക് എപ്പോഴും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മുടെ എന്റെ അച്ഛൻ മാത്രമാണ് ഇല്ലാത്തത്, പക്ഷെ എങ്കിലും ഞങ്ങൾ ആ ഒരു പെൺകരുത്ത് പെണ്ണുങ്ങൾ മാത്രം വിളിച്ചിരുന്നു. അത് ഏറ്റവും ഇപ്പം എന്റെ ഏറ്റവും ഇളയതെന്ന് പറഞ്ഞാൽ എന്റെ മോൻ അയാനാണ്, അവനാണ് ഇപ്പൊ 8 വയസ്സായിട്ടേ ഉള്ളു. അതിന് തൊട്ട് മുകളില് രണ്ടാമത്തെ ചേച്ചിയുടെ മോളാണ്, ചെറിയ മോളാണ്, അവൾക്ക് ഇപ്പൊ 13 വയസ്സായി. പാത്തു നമ്മള് വിളിക്കുന്ന പ്രാർത്ഥന, അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം കോളേജ് കുമാരികള് ഒക്കെയാണ്. ഇതെല്ലാം ചെറുത് മുതൽ വലുതുവരെ ഇരുന്നിട്ട് ഓരോ കാര്യം പറഞ്ഞില്ലാണ്.
1: ശരിക്കും ഓരോ ലെവലിലുള്ള ആൾക്കാരുടെയും വർത്തമാനം കേൾക്കാൻ പറ്റുന്നു.
2: അതിൽ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ അയാൻ മാത്രമേ
1: ഉള്ളൂ, പെൺകുട്ടികളുടെ കൂടെ അല്ലേ. അടിപൊളി ചേച്ചി, ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഈ ടൈമിൽ ഒരുമിച്ചിരിക്കണം. ചിലപ്പോ കൂടെ കാണുന്ന എപ്പോഴും അമ്മ മാത്രമായിരിക്കും, വേറെ എല്ലാവരും പല തിരക്കുകളിൽ. ഇന്നലെ ഇരുന്നില്ല, ഇനി എന്നും വന്ന് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവരവരുടെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് എന്താ 4:30 ആകുമ്പോൾ ഒന്നും വന്നോ, ഞാൻ എല്ലായിടത്തും ചായ ഇടാൻ പോകും, എത്ര പേര് വരും. കാരണം ഞാനാണ് ചായ ഇടുന്നത്, ആ സമയത്ത് എനിക്ക് തന്നെ ചായ ഇട്ട് കൊടുക്കണം, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ചായ കൃത്യസമയത്ത് ഇട്ട് കൊടുക്കും. അപ്പൊ ഇവരൊക്കെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് സമയമില്ല നീ ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞ് എന്നെ ഓടിച്ചു വിടും, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന്, കുഴപ്പമില്ല, ഞാൻ 2 ചായ. അത് കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവർ ഓരോരുത്തരായിട്ട് വരും, പിന്നെ ഞാൻ ഓടണം.
2: ആർക്കുണ്ട് ചായ കുടിക്കാൻ? ചായ കുടിക്കാനില്ലേ, മറ്റേ ബോയിങ് ബോയിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് സുകുമാരി ഒന്ന് ചോദിക്കുന്നില്ല ചായ കുടിക്കാൻ ഉണ്ടാവും
1: എന്നും. എനിക്കിത് തന്നെ, എനിക്ക് കൂടുതൽ ചായ ഇടാൻ അറിയത്തില്ല. ഒരു കൂടിപ്പോയ 4 ചായ അതുവരെ കറക്റ്റ് ആയിട്ട് മധുരവും കടുപ്പും ഒക്കെ ആവും, അത് കഴിഞ്ഞിട്ട് അയ്യോ 5-6 ചായ ഒക്കെ ഇടേണ്ടി വന്ന് ഞാൻ പെട്ടുപോകും. അങ്ങനെ ഒന്നും വരുമ്പോ ജ്യൂസ് മതിയല്ലേ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കല പതിവ്.
2: അല്ല, നിത്യ ഇന്നാളെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് ചേച്ചി, ഞാനിങ്ങനെ കട്ടൻ ചായന്റെ ഉള്ളില് മിക്സ്ചർ ഇട്ട് കഴിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ചില സമയത്ത് പപ്പടത്തിന്റെ ടിൻ എടുത്തോണ്ട്. സത്യം തന്നെ, ഇതൊക്കെ നമ്മുടെ നാട്ടില് നമ്മൾ ചെയ്തിട്ടുള്ള. പിന്നെ കൊറേ ചക്ക വറുത്തത് കാണും, കൊറേ ചിപ്സ് കാണും. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ, ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് വയസ്സായില്ലേ, ഇപ്പൊ 70 ആവാറായി അമ്മയ്ക്ക്, 70 ആയി അമ്മയ്ക്ക്. അപ്പോ അമ്മ മുമ്പ് എപ്പോഴും പലഹാരം ഉണ്ടാക്കുമായിരുന്നു
1: ഈവനിങ്ങിൽ,
2: വൈകുന്നേരം ഈ സമയം പോകുന്നു,
1: ജസ്റ്റ് നോക്കിയത്.
2: അപ്പൊ എന്തെങ്കിലും പഴംപൊരി, പരിപ്പ് വട, ഉഴുന്നോട, അമ്മയ്ക്ക് എല്ലാ പലഹാരം
1: ഉണ്ടാക്കി.
2: ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഭാഗ്യം നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാരും ഈ തലമുറയിൽ എല്ലാരും പണിയെടുക്കുന്നതാണ്, പാരന്റ്സ് അമ്മയെ അച്ഛനൊക്കെ പണിക്ക് പോയിട്ട് വരുന്ന സമയത്ത് അവര് അതുപോലെ മക്കളുമാര് പറയുകയില്ല. അതൊക്കെ മാറി ഇപ്പൊ നമ്മുടെ കൾച്ചർ മാറിയിട്ട് ബർഗറും സാൻഡ്വിച്ചിലേക്ക്
1: പോയി,
2: അതെ ആ ഒരു സെക്ഷനിൽ. പക്ഷെ നമ്മുടെ കാലത്ത് അങ്ങനെ അല്ലല്ലോ, നല്ല ചൂട് പരിപ്പുവട, ഈ
1: കളിപ്പുരി,
2: കളിവടക്ക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പോഴും കഴിച്ചാ ഓക്കെ, പിറ്റേ ദിവസം കളി, അയ്യോ പല്ലിന്റെ കാര്യം പോയി. കളി അടയ്ക്കാന്നാ ഞാൻ പറയുന്നത്.
2: ഞങ്ങൾ കളി ഉടക്കാണ് അത് ചേർത്ത് പറയുന്നത്.
1: ഈ പറയുന്ന പോലെ ഈ സ്നാക്സ് ഞാൻ ഇവരോട് നമ്മൾ ഈ പറഞ്ഞതല്ലോ കട്ടൻ ചായയുടെ കൂടെ നിങ്ങൾ എന്താ ആഡ് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും ഇതുപോലത്തെ എനിക്ക് മിക്സ്ചറാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങള് മിക്സ്ചറും പപ്പടവും അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കട്ടൻ ചായയോട് അങ്ങനെ വല്ല ട്രെൻഡി സാധനങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ.
2: കട്ടൻ ചായയും മിക്സ്ചറും ആണോ അതോ ഇനി
1: കട്ടൻ ചായയും ബിസ്ക്കറ്റും ആണോ?
2: ശരി, അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഈ കട്ടൻ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി തിന്നണ പരിപാടി.
1: ഓ മൈ ഗോഡ്, അല്ല ഞാൻ എപ്പോഴും കേക്കും ബിസ്ക്കറ്റും ഒക്കെ അതിലിട്ട് മുക്കിക്കൊണ്ട് ഇങ്ങനെ ആ തന്നെ വീഴാൻ വേണ്ടി ഇരിക്കുന്നത്. അയ്യോ വീണു, ഞാനല്ല, കാരണം എന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. അമ്മ പറയും ഭക്ഷണം കഴിക്കുമ്പോ മര്യാദക്ക് കഴിക്കണം, ഇതുപോലെ കൂത്തൊന്നും ഇവിടെ നടക്കില്ല, അടി കിട്ടും എന്ന് പറയും. എനിക്കിപ്പോഴും കിട്ടാറുണ്ട്, അത് വേറെ കള്ളി വല്ലി മാറ്റ അമ്മമാർക്കല്ലേ അടിക്കാൻ പറ്റുമോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും
2: എല്ലാ നല്ല കുടുംബം ശരിക്കും പറഞ്ഞാൽ അതൊരു
1: ഭാഗ്യമാണ്,
2: അത് ഭാഗ്യമാണ്.
1: അതിനപ്പുറത്തേക്ക് ഒരു വാക്കേ ഇല്ല അല്ലേ,
2: അത്രേ ഉള്ളൂ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
2: എല്ലാവർക്കും നല്ല ഫാമിലി ഉണ്ടാവട്ടെ, എല്ലാ ഇപ്പൊ ഫാമിലി ഉള്ളവർക്ക് എല്ലാവർക്കും ആശംസകൾ അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ബാക്കി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഫാമിലി ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ 2 to 4 നിങ്ങൾക്ക് പാട്ടിലൂടെ കേൾക്കാം. കാത്തിരിക്കുക, നമ്മുടെ ഷീപ്സ് ഇവിടെ തന്നെയാണ്, ഞാൻ വിടുന്നില്ല. അപ്പൊ പാട്ടുകളൊക്കെ അയച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഇപ്പൊ തന്നെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്,
2: 0585829200. പതുക്കെ പറയാൻ പറയില്ല, തെറ്റിപ്പോകും.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് നമുക്കൊരു തമിഴ് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം
2: അല്ലേ. ഓക്കെ
1: ഓക്കെ.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: യേസ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. റിസൾട്ട്സ് ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ഡി ഒ വി ഡോട്ട് ഇന്നിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വിജയം പെൺകുട്ടികൾക്ക് സംബന്ധിച്ച് 99.22% ആണ്, വിജയം ആൺകുട്ടികളിൽ 98.93% ആണ്. ഇതൊരു വലിയ വിശേഷം തന്നെയല്ലേ. വാട്സപ്പിലൂടെയും ഫലം അറിയാം കേട്ടോ. 9188619958 എന്ന നമ്പറിൽ എന്താ പറയുക, സഫലും കൈറ്റ് ആപ്പിലും ഈ ഒരു പിന്നെ റിസൾട്ട് കിട്ടും. അപ്പം നമ്മുടെ കേരള ആപ്പിലും ഇതിൻ്റെ ഫലം അറിയാൻ സാധിക്കുമെന്നാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും ഭയങ്കര ഒരു ബിഗ് ബ്രേക്ക് എന്നല്ല, വിജയ ശതമാനത്തിൽ പെൺകുട്ടികളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എസ് എസ് എൽ സി പരീക്ഷയിൽ 99.07 വിജയമാണ്. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് 30,514 പേരാണെന്ന് അറിയാൻ പറ്റുന്നത്. ആൺകുട്ടികളുടെ വിജയ ശതമാനം 98.93 ആണ്. എനിക്ക് വയ്യ, പെൺകുട്ടികളാണെങ്കിൽ കൂടുതലാണ്, 99.22. ഓഫ്, അത് ഏറ്റവും കൂടുതൽ എ പ്ലസ് കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിനെ കളിയാക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ പാഠമായിരിക്കട്ടെ. ഫുൾ എ പ്ലസ് ആൺകുട്ടികൾ 9,900 സംതിങ് ആണ്. പരീക്ഷ ഫലം കാത്തിരുന്നത് 417,000 സംതിങ് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ വിജയശതമാനം കൂടുതൽ റവന്യൂ ജില്ല പട്ടണം, മീൻസ് സോറി, പത്തനംതിട്ടയാണ്. വിജയശതമാനം കുറവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. എ പ്ലസിലും പെൺകുട്ടികൾ ഇപ്പോൾ മുന്നിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കൂടുതൽ എ പ്ലസ് കൊല്ലം ജില്ലയിലാണെന്ന് വീണ്ടും വീണ്ടും വീണ്ടും അഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 767 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയമാണ് വന്നിരിക്കുന്നത്. 930 എയ്ഡഡ് സ്കൂളുകൾക്ക് 100% വിജയം വന്നിട്ടുണ്ട്. 408 അൺ എയ്ഡഡ് സ്കൂളുകൾക്കും 100% വിജയമാണ് കൊയ്യാൻ പറ്റിയിരിക്കുന്നത്. ലക്ഷദ്വീപ്

0: വിജയ ശതമാനം 97.67% ഗൾഫില് പരീക്ഷ എഴുതിയ 633 പേരും വിജയിച്ചിരിക്കുകയാണ്. ഗൈസ് വെബ്സൈറ്റിലൂടെ ഇതിന്റെ ബലം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്നാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്.
1: You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പൊ നമ്മൾ എസ് എസ് എൽ സി റിസൾട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. വിജയ ശതമാനം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയ്ക്കായിരുന്നു, അതുപോലെ കൂടുതൽ എ പ്ലസ് കൊല്ലം ജില്ലയ്ക്കാണ്. ഗൾഫിൽ പരീക്ഷ എഴുതിയ 633 പേർക്കും പൂർണ്ണമായും വിജയമുണ്ട്. 767 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം, 930 എയ്ഡഡ് സ്കൂളുകൾക്കും 100% വിജയമാണ് നേരിടാൻ സാധിച്ചത്. 408 അൺഎയ്ഡഡ് സ്കൂളുകൾക്കും 100% വിജയമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ നേടാൻ സാധിച്ചത്. 2015 സ്കൂളുകൾക്കും 100% വിജയം. പുനർമൂല്യനിർണയത്തിന് നാളെ മുതൽ അപേക്ഷ, ജൂൺ ആദ്യമായിരിക്കും സേ പരീക്ഷ നടക്കുന്നത്. ഈ മാസം 21 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ സേ പരീക്ഷ അടുത്ത മാസം ജൂൺ ആദ്യമായിരിക്കും എന്നറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ സേ പരീക്ഷ ഫലപ്രഖ്യാപനം അടുത്ത മാസം അവസാനം, ജൂണിൽ അവസാനം തന്നെയായിരിക്കും. പിന്നെ ലക്ഷദ്വീപിലെ വിജയ ശതമാനം 97.67 ആണ് കേട്ടോ. ഗൾഫിൽ പരീക്ഷ എഴുതിയ നേരത്തെ പറഞ്ഞാൽ 633 പേരും വിജയിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ നിന്ന് അറിയാൻ സാധിച്ച എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ആശംസകൾ. ജയിച്ചവരെ പോലും വെറുതെ അല്ല, വലിയ വിജയങ്ങൾ എ പ്ലസ് എന്നതിനേക്കാൾ ഉപരി എഴുതി ജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തോറ്റുപോയവർക്കോ അല്ലെങ്കിൽ ഇനിയും എഴുതി കുറച്ചും കൂടെ മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും സേ എക്സാം ജൂൺ ആദ്യമായിരിക്കും, അതിന്റെയും റിസൾട്ട് വരുന്നത് ജൂൺ ലാസ്റ്റിലായിരിക്കും. ഇതൊന്നും ഒരിക്കലും അപ്പം പരാജയപ്പെട്ടു പോയവർക്ക് ഇതൊന്നും ഒരിക്കലും ഒരു അവസാനമാക്കല്ല. നന്നായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് ജൂൺ ആദ്യം തന്നെ സേ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. വിജയിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു വിശേഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വലിയ ആഡംബര വിസ്മയത്തെക്കുറിച്ചാണ് പറയുന്നത്, പാലസ് ഓൺ വീൽസ്. നമ്മൾ പലതവണ ഇതിനെക്കുറിച്ചുള്ള പല വാർത്തകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാലസ് ഓൺ വീൽസ് ഒരു ചരിത്രപരമായ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 43 വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു വലിയ പാരമ്പര്യം തന്നെ തിരുത്തിക്കൊണ്ട് ഈ മെയ് മാസത്തിൽ, നമ്മുടെ ഈ മാസത്തിലും എന്താ പറയുക, ട്രെയിൻ സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് സാധാരണയായിട്ട് ഏപ്രിൽ മാസത്തോടെ അവരുടെ ഈ പാലസ് ഓൺ വീലിന്റെ സീസൺ അവസാനിപ്പിച്ച് ശരിക്കും അതൊരു റെസ്റ്റിലേക്കൊക്കെ പോകാറുള്ള ഒരു കൊട്ടാര വണ്ടിയാണിത്. ആദ്യമായിട്ടാണ് ഈ ചുട്ടുപൊള്ളുന്ന വേനലിലും ഈ പാലസ് ഓൺ വീൽസ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയും രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്നാണ് ഇങ്ങനെ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത് കേട്ടോ. ഒന്ന്, ഈ വിദേശ സഞ്ചാരികൾക്ക് പുറമെ ഇന്ത്യയിലുള്ള ആഭ്യന്തര സഞ്ചാരികൾക്കിടയിൽ ഈ ഒരു ട്രെയിനിനോടുള്ള താല്പര്യം കൂടുതലായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് പോകുന്ന ആൾക്കാർ പോലും ഇതിൻ്റെ ഒരു ഭംഗിയും ആഡംബരവും ഒക്കെ കണ്ട് ഇതിനൊന്ന് ട്രൈ ചെയ്യാൻ, ഒന്ന് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മെയ് മാസത്തിലേക്കും കൂടി ഈ പാലസ് ഓൺ വീൽസ് ട്രാക്കിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രാജസ്ഥാന്റെ വേനൽക്കാല ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലക്ഷറി എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളത് കൂടിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ മെയ് മാസത്തിലും ഏപ്രിൽ അവസാനത്തോടുകൂടി അവസാനിപ്പിക്കേണ്ട പാലസ് ഓൺ വീൽസ് വീണ്ടും ട്രാക്കിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പം മെയ് മാസത്തിൽ സർവീസ് നടത്തുക എന്ന് പറയുന്നത് റെയിൽവേ സംബന്ധിച്ചൊരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം രാജസ്ഥാനിലെ കടുത്ത ചൂടാണ്, നമ്മുടെ ഇവിടുത്തേക്ക് പോലെ തന്നെയാണ്. എന്നാൽ യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അത്യാധുനികമായ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങളും പ്രീമിയം സൗകര്യങ്ങളും ഈ പാലസ് ഓൺ വീൽസിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഈ വേനൽക്കാല യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ മെയ് മാസത്തേക്കുള്ള ഒട്ടുമിക്ക സീറ്റുകളും ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ മീൻസ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം അറിയാലോ, എല്ലാ പ്രാവശ്യവും ഏപ്രിലോടുകൂടി അവസാനിപ്പിക്കുന്നത് മെയ്യിൽ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ബുക്ക് ചെയ്യുകയാണ്. നമുക്കറിയാം, പേരുപോലെ തന്നെ ഇതൊരു ചലിക്കുന്ന കൊട്ടാരമാണ്. രാജകീയമായ കിടപ്പുമുറികളും മികച്ച വിഭവങ്ങൾ തരുന്ന റെസ്റ്റോറൻസും സ്പാ വൈഫൈ സൗകര്യം, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഭിക്കുന്ന എല്ലാ ലക്ഷറി ഐറ്റംസും അല്ലെങ്കിൽ എല്ലാ ആഡംബരങ്ങളും ഈ ട്രെയിനിനുള്ളിലുണ്ട്. ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് ജയ്പൂർ, അതുപോലെ ജയ്സാൽമീർ, ജോധ്പൂർ, ഉദയ്പൂർ തുടങ്ങി രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട സിറ്റികളിലൂടെയുള്ള ഈ യാത്ര എല്ലാ സഞ്ചാരികളെയും ഈ പറഞ്ഞ പോലെ ഒരു ഡ്രീം ജേണി തന്നെയായിരിക്കും അവർക്ക്. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ മാറ്റം ഇന്ത്യൻ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവ് നൽകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ ഓഫ് സീസണിലും ടൂറിസം സജീവമാക്കി നിർത്താൻ ഇങ്ങനെയുള്ള ചുവടുവയ്പ്പുകൾ സഹായിക്കും അല്ലേ. അപ്പൊ രാജസ്ഥാനിലെ ആ കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെ വേനൽക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് പുതിയൊരു അനുഭവമല്ലേ. അപ്പൊ നിങ്ങളൊരു റെയിൽവേ പ്രേമിയാണെങ്കിൽ അല്ലെങ്കിൽ ആഡംബര യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പാലസ് ഓൺ വീൽസിന്റെ ഈ പുതിയ ചരിത്രയാത്രയെക്കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആഗ്രഹമുള്ളവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് ഈ ജൈത്ര യാത്ര ആരംഭിക്കുകയാണ് ഗൈസ്. അപ്പൊ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് എപ്പിസോഡിൽ നിന്നാണ് ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നത്. ഇന്ന് ഹാപ്പി വീക്കെൻഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വീക്കെൻഡ് തലേ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു പ്രതീക്ഷകളും എന്താ പറയുക, നാളെ എന്ത് നല്ല കുറച്ച് നേരം കൂടെ ഉറങ്ങാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലൊരു വീക്കെൻഡ് ആയിരിക്കട്ടെ. ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്, മെയ് മാസം 18 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടൂറിസം ഡേ ആണ്. സോ 16 നാളെയും ശനിയും ഞായറും തിങ്കളും നിങ്ങൾക്ക് അബുദാബി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യു എ ഉൾപ്പെടെ പല ടൂറിസം മേഖലകളിലേക്ക് മീൻസ് ടൂറിസം അല്ല മ്യൂസിയത്തിലേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി കിട്ടും. എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയുന്നതെന്ന് അറിയാൻ പറ്റും. ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ഇടണം തിങ്കളാഴ്ച ഞാൻ വരുമ്പോൾ. അപ്പൊ ടാറ്റ ബൈ ബൈ ഫ്രം ഇറ്റ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിക്ക് പുതിയ ശൈലി. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച, മഞ്ഞൊരുക്കമെന്ന സൂചന. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎയിലെത്തി. യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് യുഎഇ നൽകിയത്. ഊർജ്ജം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ച നടന്നു. യുഎഇ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ 6 ദിവസത്തെ സന്ദർശനത്തിൽ മോദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎഇയും ചർച്ച ചെയ്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്നുകണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തരവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തം വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്കാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രി അടക്കം 12 പേരാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെ ആകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA മാരാണ് പാർട്ടിക്കുള്ളത്. യു ഡി എഫിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് വി ഡി സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി. രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. യു ജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21-നാണ് പരീക്ഷ. ഈ മാസം 3-ന് നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3-ന് നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് യു ജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ യു എസ് ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by
6: Afternoon Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
7: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
8: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
7: Weather update.
8: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വട മക്കളേക്ക് എറിവ ആശകൾ ആയിരത്തിലെ നമ്മുടെ 14 രാവിന്റെ കേട്ടുകൊണ്ടാണ് നമ്മളിതാ എത്തിയിരിക്കുന്നത്. എവിടെ ഇതാ ഇവിടെ ഇത് ഹോം ഇടാ നമ്മുടെ വീടെടാ ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഞാൻ ഷീബ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്നവർക്കും ഇടത് സൈഡിൽ നിൽക്കുന്നവർക്കും നേരെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും ചുറ്റിലും ഒരു റൗണ്ട് അടിച്ച് കളയാൻ കേട്ടോ. ഞാനിവിടെ നിന്ന് കറങ്ങുകയാണ്. ശരി, എന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മാന്യ സദസ്സിന് നമസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് പണ്ട് സ്റ്റേജിലെ വണ്ടിയിൽ കയറി എന്ന് പറയുന്ന ഓർമ്മയാണ് വന്നത്. സ്റ്റേജിൻ്റെ മണ്ടയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ മുകളിൽ കേട്ടോ. മൈക്കിൻ്റെ മുന്നിൽ വരുമ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയാണ് ആദ്യമൊക്കെ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു തന്നത് അതേപോലെ പോയി പറയാന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെയാണ്, മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് ഇതാണ്, ഒ എൻ വി കുറുപ്പ് സാറ് രചിച്ച കൃഷ്ണപക്ഷത്തിലെ പാട്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുകയാണ്. പെട്ടെന്ന് എപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ വന്നാലും ഒരു ചെറിയൊരു നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ അയ്യോ ശരിയാവണേ എല്ലാം ഓക്കെ ആവണേ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചില്ലെങ്കിലും ആ ഒരു തുടക്കത്തിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. ഇത്ര കാലമായിട്ടതൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ മലയാളിയിടാ കേൾക്കാനായിട്ട്? എന്തോ അതാണ്ട് ആരോ രണ്ടു പേര് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന്, ചുമ്മാ റേഡിയോ വെച്ചപ്പോൾ കേട്ടു എന്നെ കേട്ടല്ലേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നും പറയരുത്, ഞാൻ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹിച്ചാണ് ഇവിടെ വരുന്നത്. 2 മണി മുതൽ 4 മണി വരെ നമ്മുടെ സമയമാണ്. പിന്നെ ഫ്രൈഡേയിൽ അറിയാം നമുക്ക് വരുമ്പോഴത്തേക്ക്, പിന്നെ 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ ഈ വർത്തമാനം കേൾക്കേ വേണ്ട. ഓ സമാധാനം, 2 മണിയാകുമ്പോൾ മിണ്ടാതിരിക്കുമല്ലോ എന്ന് റേഡിയോ വെച്ചാൽ നിറയെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് പോകാമെന്ന് അല്ലേ. അങ്ങനൊന്നുമില്ല, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം. ശരി, അപ്പോൾ കയറി വന്നോ. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ മലയാളി ഡയൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടും പിന്നെ നിങ്ങളുടെ ആശംസകളും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ വീക്കെൻഡായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? വീക്കെൻഡായിട്ട് ഒരു പരിപാടി പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ മൂവി കാണുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ, ആമസോൺ പ്രൈം ഒക്കെ ഇരുന്ന് ടി വി. കാരണം നമുക്ക് എല്ലാ സിനിമയും ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ട്. ഞാനും ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് കേട്ടോ, ഇരുന്ന് നല്ല മൂവിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മിസ്സായിപ്പോയി ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ എല്ലാ വീക്കെൻഡിലും ഒന്നും നടക്കില്ല, എങ്കിലും പറ്റുന്നതൊക്കെ കാണാം. കഴിഞ്ഞ ആഴ്ച മോഹിനിയാട്ടം 2 തവണ കണ്ടു എന്നുള്ളതാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ചാക്സ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മാസം ഇറങ്ങിയ നമ്മുടെ ദുരൂഹ സാഹചര്യത്തിലുണ്ടല്ലോ ആ മൂവി എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ അത് കാണാം. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാണാം. എന്തായാലും ദുരൂഹ സാഹചര്യത്തിലെ പാട്ട് ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാമെന്ന്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ടും പിന്നെ ആശംസകൾ അറിയിക്കാനായിട്ടും ചുമ്മാ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടും ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
3: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandamakam. Admissions are now open.
4: ശൈലി മാറ്റം പ്രഖ്യാപിച്ച വി ഡി സതീശൻ. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, ഇന്ധന സെസ് പിൻവലിച്ചേക്കും. പിണറായി വിജയനെ ചെന്നുകണ്ട് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തല അയയുന്നു പുതിയ മുഖ്യമന്ത്രിയുടെ ശൈലി.
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-922-0. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
6: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
7: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
6: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
8: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
6: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's 055-666-5859.
14: Home 92.2 FM. Home is a feeling.
15: Malayalita.
16: Kerala.

0: ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് നിതിൻ ആണ്. അപ്പോൾ നിതിൻ പാട്ട് കേട്ടുകൊണ്ട് ഇന്നിപ്പോൾ തന്നെ താങ്ക് യു ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു നിതിൻ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും കൂടെ ചേർന്നതിനും ഒക്കെ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പം നമ്മുടെ നിർമ്മലിനാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക സംശയം, ഇന്ന് ഉച്ചയ്ക്ക് പുട്ടാണോ കഴിച്ചതെന്ന്. ടണ്ടാങ് പുട്ട് കഴിച്ചെന്ന് പറയുമ്പോൾ ഞാൻ എന്തോ പറഞ്ഞു തള്ളി എന്നല്ലേ അതിൻ്റെ അർത്ഥം സുഗുണ? പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നഹി നഹി, പുട്ട് നഹി ഖായ കേട്ടോ. അപ്പോഴാണ് വേറൊരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചിരിക്കുന്നത്, ഇന്ന് ഫ്രൈഡേ ആയിട്ട് ബിരിയാണി കഴിച്ചില്ലേ ഷീബ എന്ന്. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ബിരിയാണി എനിക്ക്, ഞാൻ വലിയ ബിരിയാണി പ്രേമിയല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ബിരിയാണി കഴിക്കാറുണ്ട്. ഇന്ന് ബിരിയാണി നഹി ഖായ. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ട്, ഹായ് ഷീബേച്ചിയെ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സന്തോഷ്, ഞാനും ഇവിടെ ഉണ്ട് സന്തോഷേ. പിന്നെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഷിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, മൂവി ടിക്കറ്റ് ഒന്നും ഇല്ലേ എന്നാണ് ചോദിച്ചത്. നമുക്ക് ഈ വീക്കെൻഡിൽ സ്പെഷ്യൽ സ്ക്രീനിങ് ഇല്ല കേട്ടോ, അടുത്ത വീക്കെൻഡിലുണ്ടല്ലോ. നമുക്ക് ദൃശ്യമുണ്ട്, പിന്നെ സുൽത്താനാണ്, സുൽത്താനല്ലേ മറ്റേ കാട്ടാളൻ മൂവിയുണ്ട്, അത് ഡബ്ബിംഗ് മൂവിയാണ്. അടുത്ത വീക്കെൻഡിൽ നമുക്ക് രണ്ട് മൂവിയുണ്ട് കേട്ടോ. ഈ വീക്കെൻഡിൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. നമുക്ക് ഹോം തിയേറ്ററില്ല, പക്ഷെ നിങ്ങൾക്ക് പോയിട്ട് തിയേറ്ററിൽ സിനിമ കാണാമല്ലോ. നമ്മുടെ സൂര്യയുടെ കറുപ്പൊക്കെ വന്നിട്ടുണ്ട്, നല്ല സിനിമയായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ നിർമ്മൽ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഉച്ചയ്ക്ക് പുട്ടാണോ കഴിച്ചതെന്ന് ചോദിച്ച്, അപ്പോഴേക്കും പിണങ്ങിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചോദ്യമാണ്, നിങ്ങളോടൊക്കെ ഞാൻ എന്തിനാ പിണങ്ങുന്നത്? എനിക്ക് ആരോടും പിണക്കമില്ല, വഴക്കുമില്ല, അതാണ്. എനിക്കിഷ്ടമല്ല, ആരോടും പിണങ്ങിയിരിക്കുന്നതോ ഇഷ്ടമല്ല, എനിക്ക് വഴക്കിടുന്നതോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിണങ്ങാതെയും വഴക്കിടാതെയും നോക്കും എപ്പോഴും. പിന്നെ അതിനുള്ള അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഒരു പുട്ടാണോ കഴിച്ചതെന്ന് ചോദിച്ചു, അതിനെന്താ? അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് കൂടുതലായിട്ട് തള്ളി പറഞ്ഞിരിക്കും, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത്. ഓക്കെ, പിന്നെ റിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. നമ്മുടെ ഷിബി, ഓഹോ ഷിബി പരുമല ചെരുവിലെ പടിപ്പുര വീട്ടിൽ പാടി ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വഴിയുണ്ടാക്കാം. പിന്നെ നാസർ ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതാരാണ്? നമ്മുടെ ഹരീഷ്, ഹരീഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ഹരീഷ്, എന്താ ഭക്ഷണം കഴിക്കാൻ പോയോ എന്ന്. എന്താണ് ഇന്ന് എല്ലാവരും ഭക്ഷണത്തിൻ്റെ കാര്യം, നിങ്ങൾക്ക് എന്താണ്, ആരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണോ? കുട്ടികളെ, നിങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ കേട്ടോ. നിങ്ങൾ എന്താണ് ഈ വീക്കെൻഡിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയിക്കാവുന്നതാണ്. ചുമ്മാ ഒരു വീക്കെൻഡ് ആശംസ. പിന്നെ ഇന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ ആലോചിച്ച് നോക്കൂ. ഇന്ന് ജന്മദിനമോ വിവാഹ വാർഷികമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറന്നു പോകണ്ട. പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഓർത്ത് കാണും, അപ്പം പിന്നെ മെസ്സേജ് അയച്ചു 0585829220 എന്ന നമ്പറിലേക്ക്.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? brought to you by ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സമ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ ജി പി കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും മെയ് 9 തീയതി അൽഖരാമയിലും മെയ് 16 അൽനാദയിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ ജി പി കൺസൾട്ടേഷന് വെറും 30 ദിർഹംസ്. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ ന്യൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0525352084.

0: മന്ദാകിനിയിലെ വിധുമുഖി എന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് ജിൻസൺ ആണ്. അപ്പൊ ജിൻസന്റെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാട. കേറി വാടാ മക്കളെ, കേറി വാ. അപ്പോൾ നമ്മുടെ ഹോം FM കേട്ട് അനുസരണയോടെ ഇരിക്കുന്ന ഒരൊറ്റ ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് നിർമ്മൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, എന്താണ് നിർമ്മലെ വീക്കെൻഡ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, വീക്കെൻഡായിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഷീബ, ഭയങ്കര ചൂടാണ്, പിന്നെ നിത്യ പറഞ്ഞു മ്യൂസിയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീ ആണ് എന്ന്. പക്ഷെ പോവാൻ വയ്യ, ഭയങ്കര മടിയാണ്, പിന്നെ ഷീബ ഇങ്ങനെ വെച്ചിട്ട് പോകുന്ന പാട്ടൊക്കെ കേട്ടോണ്ട് ഞാൻ ഇവിടെ മിണ്ടാതിരുന്നോളാ, അങ്ങനെയാണ് വീക്കെൻഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു പാവം കുട്ടി, കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചാണ് ഉച്ചയ്ക്ക് പുട്ടാണോ കഴിച്ചതെന്ന്. മനസ്സിലാകുന്നുണ്ട് കുട്ടി, എന്തായാലും കൊള്ളാം. ചില വീക്കെൻഡിൽ നമുക്ക് മടിയാകാം, ആഹാം, അങ്ങനെ ആഹാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞാനും അങ്ങനെയാണ്, മിക്കവാറും വീക്കെൻഡിൽ ഞാൻ അങ്ങനെ മടിച്ചി ഇരിക്കാറാണ് പതിവ്. വല്ലപ്പോഴും ഒരിക്കാണൊന്ന് പുറത്ത് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്വന്തമായിട്ട്. പക്ഷെ അങ്ങനെ ഒത്തിരി പുറത്ത് പോയി, ഇനിയിപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് തീരെ നമുക്ക് ആർക്കും അങ്ങനെ പുറത്ത് പോകാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവില്ല. എങ്കിലും ചിലപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്ത് പോയാലോ എന്നൊക്കെയുള്ള ആഗ്രഹം പറയുമ്പോൾ പോവും ഇല്ലേ, വൈകുന്നേരമൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനും മിക്കവാറും ഇതുപോലെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോറൻസ് വന്നിട്ടുണ്ട്. ഹായ് ലോറൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, സുഖമാണെന്ന് മനസ്സിലായി, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അസറു, അതുപോലെ മെഹബൂബ. പിന്നെ റിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിബിയുടെ പാട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം കേട്ടോ. വിൻസെൻ്റ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഓ, നമ്മുടെ ഹരീഷ് പറഞ്ഞിരിക്കുന്നത് ഷീബ എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുമല്ലേ, അതുകൊണ്ട് ഷീബയ്ക്ക് വേണ്ടിയിട്ട് ഒരു സോങ് ഹരീഷ് പാടുമോ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ നിത്യനെ കൊണ്ട് പാടുവിക്കാം. നിത്യ ബാ, കമോൺ കമോൺ റാ. നമ്മുടെ സഹല് ഇവിടെയുണ്ട്, സഹല് പാടുമെന്നാണ് പറഞ്ഞത്. സഹൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റയിൽ കാണുന്ന എല്ലാ വീഡിയോസും മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്, നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹലാണ്. കൊച്ചു മിടുക്കനാണ്, ചെറിയ കുട്ടിയാണ്. ഇതെന്ത് ഇവിടെ കിടുന്നത്, കസേർ കളിയാ? ഇത് മൂന്നാമത്തെ മൈക്കല്ലടാ. ശരി സഹൽ മോനെ, വാ ഒരു പാട്ട് പാടിട്ട് വേണം. ഇല്ലെന്ന്
1: സഹല് പാട്ട് പാടാൻ വരില്ല. സഹല് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ വന്നു, ഓക്കെ ഡൺ. ആ ആ പോയി വന്നിരുന്നു. ആ ഓക്കെ ഓക്കെ ഡൺ ഡൺ. ആ ഹാ നൈസ്.
0: ശരി,
1: ഞാൻ കഴിഞ്ഞ 3 മണിക്കൂർ ആൾക്കാരെ ശല്യപ്പെടുത്തി കൊന്നിട്ട് പോയതാ.
0: അങ്ങനെ പറയരുത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. പ്രത്യേകിച്ച് നമ്മള് നമ്മുടെ ഇന്ന് മിനി പത്മ ഇവിടെ ഇല്ല, ഒരു പത്രസമ്മേളനം ഒക്കെ ആയിട്ട്
1: പുള്ളി ബിസിയാണ്.
0: അതെ, ബിസിയാണ്,
1: അപ്പൊ ഞങ്ങൾ മിസ് ചെയ്യുന്നു.
0: അപ്പൊ ഇന്ന് നിത്യാമണിയുടെ മനോഹരമായ പാട്ടിലേക്കാണ്.
1: പാട്ടൊക്കെ പാടാൻ വല്ല കാര്യമുണ്ട്,
0: കാരണം ഈ വീക്കെൻഡ് അവർക്ക് എന്നും ഓർമ്മയിൽ നിൽക്കണം.
1: കാരണം
0: ഇവര് ഞെട്ടി ഉണരണം. സാധാരണ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മള് വരുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടിട്ട് ഓർക്കാൻ കൊടുത്തിട്ട് നമ്മൾ പാട്ടൊക്കെ പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിടയ്ക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഉണരും, ദൈവമേ ഞാനത് എവിടെയെന്ന് വെച്ചാൽ. അപ്പൊ ആ ഒരു നല്ല ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്.
1: ഏത് പാട്ട് വേണം? അയ്യോ വേണ്ട,
2: കൂടെ വീട് കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? അയ്യോ അയ്യോ,
1: അത് വേണ്ടിയിരുന്നില്ല, കാക്ക പോലും മറന്നു
0: പോകും. നിത്തുന് ഇഷ്ടമുള്ള നല്ലൊരു
1: ഇഷ്ടപോലെ പാട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് പറഞ്ഞ പാടാൻ നോക്കി ഭയങ്കര പാടാണല്ലോ. അങ്ങനെ നോക്കുമ്പം
0: വിട്ടോ

0: അവളേ ശിബ
1: ഒരു കാതിലൊരു കമ്മലും
0: രണ്ടുപേരും കുണങ്ങാൻ പാകത്തിൽ.
1: ഞാൻ ഇത്രമാത്രം പ്രതീക്ഷിച്ചില്ല. നിത്തു ഭയങ്കര രസമായിട്ട് പാടേ, എനിക്ക് ഇഷ്ടമാണ്.
0: ആൾക്കാരോട് പറയണം, അവര് പിന്നെ മിണ്ടൂല കേട്ടോ.
1: പ്രിയമുള്ളവളെ
0: എന്തോ
1: നിനക്ക് വേണ്ടി. അല്ല, നമുക്കൊരു കാര്യം,
0: നമ്മൾ ഒരുമിച്ച് പാടാൻ ഒരുപാട് പാട്ടുകൾ ആഗ്രഹിച്ചിരുന്നു അല്ലേ.

0: ഏത് പാട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ? ഏതായിരുന്നു?
1: ഇന്ന് നമ്മൾ പരുമല ചെരുവിലെ അറിയോടാ?
0: ആ പരുമല ചെരുവിലെ, പരുമല ചെരുവിലെ
1: പടിപ്പുര വീട്ടിൽ പതിനെട്ടാം പട്ട തെങ്ങു വച്ചു.
0: അയ്യോ
1: കണ്ണീർ കൊടുത്ത്, അല്ല തണ്ണീർ കൊടുത്ത്.
0: ഞാൻ പാട്ട് തപ്പിക്കൊണ്ടിരിക്കട്ടോ.
1: തണ്ണീർ തേവി വെള്ളമൊഴിച്ചു, കുളർ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. നമുക്ക് അന്താക്ഷരി കളിക്കാം.
0: അയ്യോ പാട്ട് തപ്പണോ.
1: ശരി ശരി, റെഡി. ഫോണൊക്കെ മാറ്റി
0: റെഡി.
1: ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അന്താക്ഷരി കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു.
0: നമ്മൾ രണ്ടുപേരും കണ്ടിരുന്നെന്ന് തോന്നുന്നു.
1: അതായത് നമ്മുടെ കുറച്ച് കാലതാമസം എടുത്തല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ട്. അപ്പോ മുഖ്യമന്ത്രി അന്താക്ഷരി എന്നാണ് ആ അന്താക്ഷരിയുടെ പേര്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരാള് അതെന്ത് രസമായിട്ട് പാടിയിരിക്കുന്നത് എത്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായ. അപ്പൊ ഞാൻ വിചാരിച്ചാണ് നമുക്ക്, പക്ഷെ നമ്മുടെ പത്മയെ മിസ് ചെയ്യുന്നു. നല്ല നമുക്ക് ഓക്കെ,
0: ആളൊരു പാട്ട് പാടാൻ തുടങ്ങി. എന്തുമാത്രം പാട്ട് പാടുന്നറിയ നമ്മുടെ മിനി.
1: ഓക്കെ, അപ്പൊ തുടങ്ങാം. അന്താക്ഷരിയിൽ എപ്പോഴും നമ്മൾ ആദ്യത്തെ അക്ഷരം ആയാണല്ലോ, ആയിൽ തുടങ്ങിക്കോ.
0: അമ്മ

0: 짠짝꿍. 짠짝꿍. 짠짝꿍 땡미.
1: 아, 아.
0: 달라 땡짠미.

0: വേഗം നിർത്തരുത്.
1: ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ബാക്കി എനിക്ക് അറിഞ്ഞു.

0: ശരിക്കും ഞാനും ഷീപ്സും കൂടെ പഴയ പാട്ടുകൾ ഒന്ന് പാടണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ് അല്ലേ?
1: അതെ,
0: പഴയ പാട്ടുകളാണെങ്കിൽ അന്താക്ഷരിയിൽ നമ്മൾ തുല്യരായി ജയിച്ചിരിക്കുന്നു.
1: നിങ്ങൾ അവിടെ നിന്ന് കൈയടിച്ചോളൂ.
0: നമ്മൾ ഒരു പാട്ട് പറഞ്ഞിരുന്നില്ലേ, നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വെള്ള അല്ലല്ലോ പാട്ട് വെള്ളത്താമര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടല്ലോ, പഴയ പാട്ട്.

0: கண்ணனு மாலைக்கு கல்யாணி களவாணி.
1: ஓ மை காட்,
0: நின்ற இடத்தை கண் பொறிகம் துடிக்கணண்டோ, நின்ற நெஞ்சினகத்தொரு மோகம் முளைக்கணண்டோ, தத்தம்மே கூட்டினகத்து கமழ்ந்து கிடந்து மயங்கும் போலாரோ, புறத்து வச்சில மிதியடிட்டு நடக்கணண்டோ.
1: கல்யாணி களவாணி எனக்கு பயங்கர இஷ்டமுள்ள ஒரு பாட்டாட்டோ. அம்படி ഇത്രയും ലിറിക്സൊക്കെ അറിയാലേ
2: എനിക്ക് ഭയങ്കര ഒരുപാട്. കാരണം വെച്ചാല് ഈ പാട്ടൊക്കെ അമ്മ പണ്ട് പാടുമായിരുന്നു കേട്ടോ. എനിക്ക് അമ്മ പാടുന്ന ചില പാട്ടുകൾ ഇപ്പം അങ്ങനെ പാടുകയില്ല. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരത്തി പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ.
1: ശരിയാണ്, ഈ പഴയ പാട്ടുകളും പഴയ കാലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാട്ടിലെ കറണ്ടാണ്. കറണ്ട് പോകുന്ന സമയങ്ങളിൽ പണ്ട് കാലത്ത് നമ്മൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ വെളുത്തൊക്കെ കത്തിച്ചു വെച്ചിട്ട്. എന്റെ വീട്ടില് മെഴുകുതിരി കഴിഞ്ഞെങ്കിൽ എന്താ ചെയ്യുന്നത് അറിയാമോ, നിലവിളക്ക് അപ്പോഴേക്കും അണഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എന്റെ അമ്മയുടെ അമ്മ വന്നിട്ട് അതെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എല്ലാവരും ഈ ഈയമ്പാറ്റ പാറി പറക്കുന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാം ചുറ്റിനും വന്നിരിക്കും. മുതിർന്നവരാണ് പഴയ പാട്ടിൽ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് വലിയൊരു ശീലമായി മാറി. കറണ്ടിനെ മറക്കാൻ പറ്റില്ല,
2: കറണ്ടിനെയും മറക്കാൻ പറ്റില്ല, അന്താക്ഷരിയും മറക്കാൻ പറ്റില്ല, പഴയ പാട്ടുകളും മറക്കാൻ പറ്റില്ല എന്നുള്ളത്.
1: ഇപ്പൊ മനസ്സിലേക്ക് ഏത് പാട്ടാ വരുന്നത്?
2: എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പാട്ടും കൂടെ ഉണ്ട്. ഹലോ സാപ്പാസ പാടട്ടെ ഞാൻ.

0: യെസ്, ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. കാരണം പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് എപ്പോഴും ഡാൻസ് കളിക്കുന്ന ഞങ്ങൾക്ക് പഴയ പാട്ടുകളും വഴങ്ങും.
1: ആക്ച്വലി പഴയ പാട്ടുകളെല്ലാം എനിക്ക് ഈ പാട്ടൊക്കെ എൻ്റെ അമ്മ പാടി, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ചും നമ്മള് കുട്ടികളായിരിക്കുന്ന സമയത്ത് കൂടുതൽ പാടി ഉറക്കാനും, പിന്നെ നമ്മുടെ മക്കൾ വന്നപ്പോഴും അമ്മമാരാണല്ലോ അവരെ പാടി ഉറക്കുന്നത്.
0: ശരിയാ, എന്റെ ഈ പാട്ടുകൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എട്ടാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾക്ക് ഒരു സ്പോർട്സിന്റെയും എന്താ പറയാ ആർട്സിന്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. എന്റെ പേരെന്തായിരുന്നു? ആ എനിവേ, അവിടെ അല്ലല്ല ഒരു ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അപ്പൊ ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരാണ്. അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ കൂട്ടത്തിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇതിൽ പോകുമ്പോൾ ചെറിയ പിള്ളേരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയും ഞായറും ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ നേരം ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയൊക്കെ അവിടെ കൂടണം, മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അന്നേ ദിവസങ്ങളിൽ തലേ ദിവസം ആഴ്ച തന്നെ പറഞ്ഞിരിക്കും ചില പാട്ടുകൾ പഠിച്ചിട്ട് വരണം എന്ന്. എന്നിട്ട് അവിടെ അന്താക്ഷരി ഉണ്ടാവും, അതോടൊപ്പം തന്നെ പഴയ പാട്ടുകളുടെ ഒരു ഒരു മത്സരം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പഠിച്ചിട്ട് പോകുന്നത്, എനിക്ക് അങ്ങനെ വലിയ സമ്മാനമൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പഠിക്കാനുള്ളൊരു ഒരു ത്വര ഉണ്ടായിരുന്നു.
1: എനിക്ക് പിന്നെ വീട്ടിൽ എപ്പോഴും അച്ഛൻ ഇളയരാജ ഫാനാണ് കേട്ടോ. അത് തമിഴ് മലയാളം എനിക്ക്, ഞാൻ ഇപ്പോഴും പഴയ തമിഴ് പാട്ടൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ നീത്തു, എനിക്ക് ഇതിന്റെ ലിറിക്സ് അറിയാമല്ലോ ഞാൻ കൂടെ പാടും. കാരണം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ എപ്പോഴും തമിഴ് പാട്ട്, ഇളയരാജ സാറിന്റെ പാട്ട്, മലയാളം പാട്ട് എല്ലാം കേട്ട് കേട്ട് കേട്ട് കേട്ട് അന്ന് നമ്മൾ കേട്ട ലിറിക്സ് ആണ് ഇപ്പോഴും നമ്മുടെ
0: മനസ്സിൽ കിടക്കുന്നത്. ശരി, ഇന്നലെ ഞാനും ഇനി പത്മയും കൂടി ഇങ്ങനെ പറയായിരുന്നു. ആക്ച്വലി ഇപ്പൊ കേൾക്കുന്ന പാട്ട് കേൾക്കുമ്പോ എന്താണ് കൂടത്തുള്ളു എന്നൊക്കെ പറയുന്ന പാടില്ലേ റാപ്പ്, അതൊക്കെ ശരിയാ. കൂടത്തുള്ളാന്ന് പറയുമ്പോ നമ്മള് കൂടത്തുള്ളാണ്, കൂടെ പാടുന്നില്ല, അങ്ങനൊരു വ്യത്യാസമുണ്ട്. പാട്ടുകൾ മോശമാണെന്നല്ല, പഴയ കാലത്തെ പാട്ടുകളും ഇടക്കാലത്തെ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ നമ്മള് വരികൾ മിസ്സായി പോകുന്നു, നമ്മള് കൂടെ അങ്ങ് എൻജോയ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, എൻജോയ് ചെയ്യുമായിരുന്നു, നമ്മള് കൂടെ പാടുകയും ചെയ്യായിരുന്നു.
1: പക്ഷെ എനിക്ക് തോന്നുന്നടാ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ പുതിയ പാട്ട് അവര് അതിന്റെ ലിറിക്സ്
0: എന്തിനേറെ പറയുന്നു. നമ്മുടെ ആസിഫ് ഇന്നലെ പറയാണ്, വാട്ട് ഈസ് ദിസ് യുവർ, ഞങ്ങൾ കൂടത്തുള്ള റാപ്പ് ഇട്ടിട്ട് ഞാനും മിനി പത്മ ശരിക്കും ഇവിടെ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറയാം, ഞങ്ങൾ ഇതിലെ ആൾക്കാരൊന്നുമല്ല, ഞങ്ങളൊക്കെ 2K kids ആണ്, ഞങ്ങളുടെ ഉള്ളിലാണ് ഈ കൂടത്തുള്ള റാപ്പ് ഉള്ളത്. ഞങ്ങൾ പുറമേ പാടുന്ന കേൾക്കുന്ന പാട്ടുകൾ ഇപ്പം ഈ നമ്മൾ പറഞ്ഞ പോലെ അവിടുന്ന് ഗാനമൊക്കെയാണെന്ന്.
1: അവർക്ക് പഴയ പാട്ടുകൾ ഇഷ്ടമാണ്, പുതിയ പാട്ടുകളും ഇഷ്ടമാണ്. എന്റെ മനസ്സിലെങ്കിൽ ഒരു പാട്ട് കിടന്ന് കളിക്കുന്ന നിത്തുനറിയും മറ്റേ പഴയ കുറെ ഡ്രാമ സോങ്സ് വരുമായിരുന്നല്ലോ, വെല്ലാരം കുന്നിലേ കാട്ടിലേ,
0: ഞാൻ പാട്ട് ലിറിക്സ്
1: എടുക്കാം. എനിക്ക് അങ്ങനത്തെ ഡ്രാമ സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: അയ്യോ, ഞാൻ പാട്ട് എടുത്തപ്പോ വേറെ ആയിപ്പോയി, അത് കുഴപ്പമില്ല. അടുത്ത്
1: എല്ലാരും കുന്നിലേറിയല്ലേ,
0: എല്ലാരും കുന്നിലേ, ആ നല്ല പാട്ടാണ്.
1: കാട്ടിലേ, അതെ, നമുക്ക് ഇനി അടുത്ത മണിക്കൂർ പാടിയാലോടാ.
0: അടുത്ത മണിക്കൂർ ആൾക്കാരെ ഇനി വെറുതെ നശിപ്പിക്കണ്ട,
1: മണിക്കൂർ കഴിയാറോ പോയി.
0: അല്ല, ഈ മണിക്കൂർ ഞാൻ നശിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്തായാലും അടുത്ത മണിക്കൂർ സ്വസ്ഥമായിട്ട് ഞങ്ങളുടെ ഷീപ്സ് പരിപാടി ചെയ്യുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഞാൻ വന്നോളാം.
1: ഇല്ല, അപ്പൊ ശരി, ഇന്നത്തേക്ക് ഇത് മതി ഞങ്ങളുടെ ഗാനം. നിങ്ങൾ അടുത്ത മണിക്കൂറിൽ നിങ്ങളുടെ മറ്റുള്ള പാട്ടൊക്കെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. കേട്ടോണ്ടിരിക്കുക ഹോം 92.2 FM.
2: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: കാവൽ മുഖ്യമന്ത്രിയെ വീട്ടിലെത്തിക്കണ്ട നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി UAE. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎയിലെത്തി. യുഎ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് യുഎഇ നൽകിയത്. ഊർജ്ജം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ച നടന്നു. യുഎഇ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ 6 ദിവസത്തെ സന്ദർശനത്തിൽ മോദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎഇയും ചർച്ച ചെയ്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിനു മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്ന് കണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തരവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തൻ വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്കാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രി അടക്കം 12 പേരാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. കെ സി വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് സൂചന. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA മാരാണ് പാർട്ടിക്കുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ എം പി ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. നീറ്റ് യുജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21-നാണ് പരീക്ഷ. ഈ മാസം 3-ന് നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3-ന് നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് യുജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നേടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്ന് ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ യുഎസ് ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു. അടുത്ത വാർത്ത 4 മണിക്ക്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Brought to you by Ozone Cargo.
7: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
5: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
6: Brought to you by Aldras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 32°C, ഹ്യൂമിഡിറ്റി 54%.
5: Weather update.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ആണ് ഇന്ന് സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. കഴിഞ്ഞ മണിക്കൂറിലെ മെസ്സേജ് അയച്ചതാണ്, പക്ഷെ എനിക്കിപ്പോഴാണ് പ്ലേ ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങളുടെ വീക്കെൻഡ് സ്പെഷ്യൽ ഞാനും നിത്യം കൂടെയുള്ള പാട്ട് മത്സരമായിരുന്നു, കാവിലെ പാട്ട് മത്സരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു. നിങ്ങൾ കേട്ട് കേട്ട് നിങ്ങൾ തോറ്റു, അവസാനം മതി എന്ന് പറഞ്ഞ മെസ്സേജ് നല്ല രസമായിരുന്നു. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ എപ്പോഴും നല്ല ഭയങ്കര എല്ലാവരും നല്ല പാട്ടുകളല്ലേ കേൾക്കുന്നത്, ശ്രുതിയും നമ്മൾ പറയില്ല പിച്ചും ഒക്കെ ഒരുമിച്ച് സ്വരത്തിലും ലയത്തിലും ഒക്കെ അലിഞ്ഞ് ചേർന്നൊക്കെ അല്ലേ പാടുന്നത് എല്ലാ. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ ഞങ്ങളെപ്പോലുള്ളവർ പാടുന്നത് നിങ്ങൾ കേൾക്കണം. ചുമ്മാ ആഗ്രഹം കൊണ്ട് പാടി പാടിപ്പോയതാണ്, ഓടിക്കരുത് ഞങ്ങളെ. ഓക്കെ, എന്തായാലും ഒരുപാട് പേര് നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. താങ്ക് യു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അന്താക്ഷരി കളിക്കൂലേ, അപ്പം നമ്മൾ എന്താ പാട്ടിൻ്റെ സ്വരവും ശ്രുതിയും ഒന്നും നോക്കൂല, അങ്ങ് പാടിയേക്കും, ജയിക്കണം എന്നുള്ളതാണ് മത്സരത്തിൽ. അങ്ങനെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിലെ അവസാന ഭാഗങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചൊരു ഉണ്ട്. ഭക്ഷണം കഴിച്ചത് കൂടിപ്പോയി അല്ലേ, എന്തെല്ലാം മനോഹരമായ കമൻറ്റുകളായിരുന്നറിയോ. അയ്യോ മിനി പത്മി ഓടിവായോ, രണ്ടും കൈവിട്ട് പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിർമ്മൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിർമ്മലിൻ്റെ ഓഫീസിൽ ഒരു കുട്ടിയുണ്ട് സുരഭി എന്ന് പറയുന്ന, സുരഭിയാണ് അവിടുത്തെ അന്താക്ഷരി കുട്ടി. അന്താക്ഷരി കുട്ടി നമ്മുടെ പാട്ട് കേട്ടിട്ട് ഭയങ്കര പാട്ടായിരുന്നു കൂടെ എന്ന് നളിനി അമ്മ ബാംഗ്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെ പാടിയപ്പോൾ കൂടെ പാടുമായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ, ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ മലയാളി ഡായിലെ അന്താക്ഷരി റൗണ്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഇത് ഹോമാണ്, ഞാൻ പറയാറില്ല ഇത് മലയാളി ഡായാണ്. നമ്മളിങ്ങനെ എപ്പോഴും നല്ല ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് പാട്ടൊക്കെ പാടി സംസാരിച്ച് അങ്ങനെയൊന്നും അല്ല, നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത് സഭ്യമായ രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. നമുക്ക് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പബ്ലിക്കായിട്ട്, അത് നമുക്കറിയാമല്ലോ. വീട്ടിൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേര് നിത്യ നമുക്ക് ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, കേട്ടോ. അടുത്ത ആഴ്ച നിങ്ങൾ ഈ പാട്ട് പാടണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊളിക്കും. നമ്മുടെ നളിനിയമ്മയും അതുപോലെ തന്നെ കുറച്ച് പാട്ടിൻ്റെ വരികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഈ പാട്ടൊക്കെ പാടണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണമ്മ. അടുത്ത് നമ്മൾ ലോകയിലെ പാട്ട് നീയേ പുഞ്ചിരി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് പ്രജിത്താണ്. നമുക്ക് കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM.
4: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
0: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
2: ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 800-6624.
5: ശൈലി മാറ്റം പ്രഖ്യാപിച്ച BD സതീശൻ. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, ഇന്ധന സെസ് പിൻവലിച്ചേക്കും. പിണറായി വിജയനെ ചെന്നുകണ്ട് BD സതീശൻ. രമേശ് ചെന്നിത്തല അയയുന്നു പുതിയ മുഖ്യമന്ത്രിയുടെ ശൈലി.
6: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
7: ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: പറക്കും തളിക പാട്ട്. ഈ പാട്ടിന്ന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അമീറാണ് ഈ പാട്ട് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഷാജഹാൻ ഒരു പുതിയ കാറ് വാങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജഹാന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതായി പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അമീർ സന്തോഷായിക്കാനും ഷാജഹാൻ അറിഞ്ഞോ അതോ ഷാജഹാൻ അറിയാതെയാണോ ഈ പാട്ട് ചോദിച്ചത്? എന്തായാലും ഷാജഹാൻ ഒരുപാട് സന്തോഷം, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പുതിയ കാറ് വാങ്ങിച്ചതിന് അഭിനന്ദനങ്ങൾ, ആശംസകൾ, സന്തോഷമൊക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. അമീറിനും ഒരുപാട് സന്തോഷം എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ചോദിച്ചത്. ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നമ്മുടെ ലോറൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ്. രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും നമ്മുടെ നിത്യയ്ക്കുമാണ് സ്പെഷ്യലായിട്ട് നന്ദി. ലോറൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിത്യ നമ്മുടെ പാട്ട്. താങ്ക് യു ലോറൻസ്. ഇനി ഞങ്ങൾ ഇച്ചത് ചെയ്യില്ല എന്ന്. ഇല്ല, അടുത്ത ആഴ്ച പാടാം കേട്ടോ. ഇനി നമ്മുടെ സുധീർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്ത പാട്ട് വരുമ്പോൾ സുധീറിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ആശയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹാപ്പി വീക്കെൻഡ് ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ആശ, തിരിച്ചങ്ങോട്ടും വീക്കെൻഡ് ആശംസകൾ അറിയിക്കുകയാണ്. വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് പാട്ട് കേൾക്കേണ്ട സമയമാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഇഞ്ചി ഇടിപ്പഴക എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിൻ്റെ റീമിക്സ് വേർഷൻ പ്ലേ ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിബി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പരുമല ചെരുവിലെ കേൾക്കാൻ വേണ്ടിയിട്ട്, സ്ഫടികത്തിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതും പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെയുണ്ട് ഒരുപാട് പാട്ടുകൾ പ്ലേ ചെയ്യാൻ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക ഹോം 92.2 FM.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ശൈലി മാറ്റം പ്രഖ്യാപിച്ച ബി ഡി സതീശൻ. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, ഇന്ധന സെസ് പിൻവലിച്ചേക്കും. പിണറായി വിജയനെ ചെന്നുകണ്ട് ബി ഡി സതീശൻ. രമേശ് ചെന്നിത്തല അയയുന്നു പുതിയ മുഖ്യമന്ത്രിയുടെ ശൈലി.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
7: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കും.
7: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

ഒഴിച്ചു, പിന്നെ വെള്ളം ഒഴിച്ചു. എത്ര വെള്ളം ഒഴിച്ചാലും മതിയാവില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ് ചിത്രചേച്ചി. എന്ത് രസമായിട്ട് അതങ്ങ് പാടിയിരിക്കുന്നത്, അങ്ങ് അലിഞ്ഞ് പാടിയിരിക്കുന്ന എന്താണെന്നറിയില്ല. എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോൾ നമ്മുടെ ഷിബിക്ക് ഈ പാട്ട് കേൾക്കണമെന്ന് പറയും. അയ്യോ ഷിബി, ഷിബി ആദ്യമായിട്ടാണ് തോന്നുന്നതെന്ന് എന്നോട് ചോദിച്ചത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ പാട്ട് ഞാൻ ഒരു ദിവസം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളിയാണോ വ്യാഴമാണോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും ഷിബിക്ക് ഇഷ്ടമുള്ള പാട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷിബി. എന്തായാലും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന നല്ലൊരു കിടിലം പാട്ടാണ്. ആ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ്. വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിലെ പാട്ട്. പറയൂ നിത്തു, ഏതാണ് പാട്ട്? വേനൽ കിനാവുകളിലെ പാട്ട്. തണ്ടടങ് ആകാശമേടയ്ക്ക് വാതിലുണ്ടോ. അപ്പൊ നമ്മൾ ആ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഗണേഷിന് ഇഷ്ടമാണോ? ഗണേഷേ വെള്ളമൊഴിച്ചു. ഓക്കെ,

ഓ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, അത് രണ്ടും ഏകദേശം ഒന്നുപോലെ തന്നെയാണ്. ഓ, പായലി ചുൻമുൻ ചുൻമുൻ ഹിന്ദിയാണ്, ഇഞ്ചി ഇടുപഴക തമിഴാണ് കേട്ടോ. ശരി, ഷിമി കേട്ടു കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ആകാശമേടിക്ക് വാതിലുണ്ട്, ആ പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നത് നമ്മുടെ ജോൺ ബോസ്കോ. ജോൺ ബോസ്കോ ആണ്, ഒരു മിനിറ്റ്. ആ യെസ്, ജോൺ ബോസ്കോയുടെ പാട്ടാണ്. ജോൺ ബോസ്കോ ചോദിച്ചിരിക്കുന്ന പാട്ട് തട്ടുമ്പുറത്ത് അച്യുതനുള്ള പാട്ടാണ്, നെഞ്ചിനുള്ളിലാകെ എന്നുള്ള പാട്ടാണ്. നല്ല രസമുള്ള പാട്ടാണ്. വിനീത് ശ്രീനിവാസനും രാധിക നാരായണനും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ടും ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് എവർഗ്രീൻ സോങ് കേൾക്കാം. എന്തേ

0: You are listening to Malayalida with Sheba.
1: ശൈലി മാറ്റം പ്രഖ്യാപിച്ച വി ഡി സതീശൻ. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, ഇന്ധന സെസ് പിൻവലിച്ചേക്കും. പിണറായി വിജയനെ ചെന്ന് കണ്ട് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തല അയയുന്നു പുതിയ മുഖ്യമന്ത്രിയുടെ ശൈലി.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

തട്ടുമുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിലെ പാട്ടിന് കേൾക്കാനായിട്ട് ജോൺ ബോസ്കോയാണ് മെസ്സേജ് അയച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ യോർക്ക് എന്ന കമ്പനിയിലെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇനി കുറേ പേരുടെ പാട്ടുകളിൽ നിന്നും പ്ലേ ചെയ്യാനുണ്ട്. എല്ലാവരുടെ പാട്ടുകളിലേക്ക് എനിക്ക് എല്ലാ ദിവസവും എത്താൻ പറ്റൂല, സമയം കുറച്ചേ ഉള്ളു, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞാലാണ് വീണ്ടും മലയാളി ഡയൽ ഒരുമിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. നല്ല നല്ല സിനിമകളൊക്കെ കാണാൻ പറ്റുന്നവർ കാണുക, പുറത്തു പോകാൻ പറ്റുന്നവരൊക്കെ പുറത്തു പോവുക, നല്ല സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും സന്തോഷമുള്ള നിമിഷങ്ങൾ എല്ലാവരുടെയും ലൈഫിലേക്ക് കടന്നു വരട്ടെ എന്നുള്ള ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി വീക്കെൻഡ് ഒരിക്കൽ കൂടി നേരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഹോം 92.2 FM മലയാളി ഡയൽ നിന്നും ഷീബയാണ്. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയാറില്ല, പക്ഷേ ഇന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അനർഘ നിർഗളമായി അങ്ങ് വന്നു പോയി. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാമേ. ടാറ്റാ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിക്ക് പുതിയ ശൈലി, കൂടുതൽ സുരക്ഷ വേണ്ട. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്നുകണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ.
4: സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന കോൺഗ്രസ്. ഇന്നലെ ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. 102 എംഎൽഎമാരുടെ പിന്തുണക്കത്ത് ഗവർണർക്ക് കൈമാറി. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 100,000 പേരെ അണിനിരത്തിയുള്ള സത്യപ്രതിജ്ഞാ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. മന്ത്രിമാരൊന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തരവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വഹിച്ചേക്കും. ആഭ്യന്തരവകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ ശക്തി വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം തുടങ്ങിയവരുടെ പേരുകൾക്കാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രിയടക്കം 12 പേരാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. കെ സി വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശക്തമായി ഇടപെടും എന്നാണ് സൂചന. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു.
5: മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്.
4: തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA പാർട്ടിക്കുള്ളത്.
5: UDFൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് വി ഡി സതീശനെന്നും കെ മുരളീധരൻ വെളിപ്പെടുത്തി.
4: രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎയിലെത്തി. യുഎ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് യുഎ നൽകിയത്. ഊർജ്ജം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചർച്ച നടന്നു. യുഎ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ 6 ദിവസത്തെ സന്ദർശനത്തിൽ മോദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധവും മേഖലയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും യുഎയും ചർച്ച ചെയ്തു.
4: നീറ്റ് യുജി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21 പരീക്ഷ. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്.
5: നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
4: CBI അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി.
5: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
6: Home FM News was brought to you by Danya Group of Companies since 1982. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയം തന്നെയാണ് വിഷയം, കേട്ടോ. ശൈലി മാറ്റം പ്രഖ്യാപിച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രി. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, ഇന്ധന സെസ് പിൻവലിച്ചേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യ അറിയിപ്പായി വരുന്നു, പ്രഖ്യാപനമായി വരുന്നു. പിണറായി വിജയനെ ചെന്ന് കാണുന്ന വി ഡി സതീശനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതോടൊപ്പം ചെന്നിത്തല അയയുന്നോ അതോ ആഭ്യന്തര വകുപ്പ് കിട്ടിയേ ഒക്കു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? പുതിയ മുഖ്യമന്ത്രിയുടെ ശൈലിയും കോൺഗ്രസ് ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്ത് ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് തന്നെ കൊടുക്കണമോ എന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-9220. എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ 22 നടക്കുന്നു. യു ഡി എഫിന്റെ നയപ്രഖ്യാപനം 28, ബജറ്റ് 5, കേരള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വരാനിരിക്കുന്ന തിങ്കളാഴ്ച മറ്റന്നാൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന സന്തോഷകരമായ വാർത്ത. സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നതാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയാകുന്നു തിങ്കളാഴ്ച. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഇന്നും സന്തോഷം നൽകുന്നത് തന്നെയാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്ന നിയുക്ത മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കാവൽ മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്ന നിയുക്ത മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നു. അതുപോലെ മുതിർന്ന നേതാക്കളുടെയൊക്കെ വീട്ടിലെത്തുന്ന മുഖ്യമന്ത്രി കരയരുത് എന്നാണ് ജി കാർത്തികേയന്റെ ഭാര്യ സുലേഖ വി ഡി സതീശനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിക്ക് കരയാനും പറ്റും, ഒരു മുഖ്യമന്ത്രിക്ക് ചിരിക്കാനും പറ്റും. നിയുക്ത മുഖ്യമന്ത്രി വരുമ്പോൾ പഴയ മുഖ്യമന്ത്രി നിറഞ്ഞ ചിരിയോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും, പിണറായി വിജയന് ചിരിക്കാൻ ഇത്തിരി മടിയാണ്, പിശുക്കാണ് എന്ന് പറയുന്നവർക്ക് മുന്നിൽ നിറപുഞ്ചിരിയുമായിട്ട് എന്ന പിണറായി വിജയൻ വരാനിരിക്കുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ചയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ എന്തൊരു സുഖമുള്ള കാഴ്ച, എന്തൊരു നല്ല കാഴ്ച എന്ന് നമുക്ക് തോന്നില്ലേ അല്ലേ? അങ്ങനെ നല്ല ഒരു അന്തരീക്ഷത്തിൽ നല്ലത് മാത്രം പറയുന്ന ഒരു ചർച്ചയായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാറ്റിയാലോ? എല്ലാ ദിവസവും അങ്ങനെ വേണമെന്നാണ്. ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു വീക്കെൻഡ് മൂഡിൽ നമുക്കൊരു ഹാപ്പി ആയിട്ട് എല്ലാവർക്കും സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് പിരിഞ്ഞാലോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ചന്ദ്രൻ, അജ്മാനിൽ നിന്ന്. യാത്ര ചെയ്യാണോ? നല്ല ഒരു ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാണ് അല്ലേ? ഓ, ആ കേക്കാം, പറഞ്ഞോളൂ.
1: ആക്ച്വലി ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണല്ല, ഒന്നുമല്ല തന്നെ പറഞ്ഞു. കേരളത്തിലെ ഒരു വി ഡി സതീശനെ പോലുള്ള ഒരു നേതാവ് അത്യാവശ്യമാണ്. കാരണം പുള്ളി ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോകണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ്. പുള്ളി പറഞ്ഞ പോലെ ഈ മതങ്ങളുടെ ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ മതത്തിന് വേണ്ടി എന്തെങ്കിലും പറയാം, ത്യാവ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സ്ട്രേറ്റ് ഫ്യൂച്ചർ, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കേരളത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം എനിക്ക് കാണാം പുള്ളി. പിന്നെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഇന്ധന സെസ് പിൻവലിക്കുക എന്ന് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനോ ഉപകാരപ്രദമായ ഒരു നടപടി നിലയ്ക്കും. പിന്നെ റവന്യൂ കമ്മി എന്ത് ചെയ്യും, ഐ മീൻസ് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അതിനെന്താണ് അവരുടെ ഒരു പ്ലാൻ ബി, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എന്താണെന്നുള്ളതൊന്നും പുള്ളി പറഞ്ഞൊന്നും കേട്ടില്ല. പിന്നെ നമ്മുടെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കാത്തിരുന്ന് കാണുന്നതാണ് തോന്നുന്നത്.
0: അപ്പൊ എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാന്നാണ് പറയുന്നത് അല്ലേ?
1: യെസ് യെസ്. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രീണനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്,
0: അത് ഒഴിവാക്കിയത് ആ പ്രീണനം ഒന്നും ഇല്ലാതെയല്ലേ മുഖ്യമന്ത്രി ആയത്?
1: അതെ, ആ പ്രീണനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് സംസാരിക്കുവാണെങ്കിൽ അതൊരു
0: അതെ, ആ അത്യാവശ്യമുള്ള ആ ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ കേരളം പോകട്ടെ. തങ്ങളുടെ സംസാരത്തിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിലും പറയുന്ന കാര്യത്തിൽ കുറെ നല്ല കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ കേട്ടിരുന്നതാണ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220. ആരാണിത്?
2: ഞാൻ
0: ഷാമോൻ, അബുദാബിയിൽ. നമ്മുടെ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ചിരിക്കാറില്ല, പിശുക്കനാണ് ചിരിയുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലൊക്കെ ആ ചിരിയോട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ പറ്റി, ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളം ആഹ്ലാദമാക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വൈറലാണിപ്പോ.
2: ഇതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിനെ ചെന്ന് കണ്ടത് വലിയൊരു ഇതുപോലെ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിണറായി ഗവൺമെന്റ് ആദ്യം അധികാരത്തിൽ വന്നപ്പോ ഉമ്മൻചാണ്ടിനെ പോയി ചെന്ന് അവരുടെ വീട്ടിൽ പുതുപ്പള്ളിയിൽ ചെന്ന് ചെന്ന് കണ്ടതാണ്, സംസാരിച്ചതാണ്. പിന്നെ ചിരിക്കുന്ന മുഖ്യമന്ത്രി ചിരിക്കാത്ത മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകൾക്കും വ്യക്തിപരമായിട്ടുള്ള ശൈലിയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാര് ചിരിച്ചാൽ അവര് നല്ലതും ചിരിക്കാത്തവര് മോശം എന്നുള്ളൊരു അഭിപ്രായം ഒന്നുമില്ല. അത്തരം അഭിപ്രായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് പാടില്ല. ചിരിക്കേണ്ട അവിടുത്തെ
0: പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും ഒരു ചിരി ആളുകൾക്ക് വലിയൊരു മെഡിസിൻ പോലെയാണ്. അപ്പോ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും ആരായാലും ചിരിക്കുന്നത് നല്ല കാര്യമാണ് ഷാമോൻ, അതൊരു മോശം കാര്യമൊന്നുമല്ല. എന്ന് വെച്ച് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ചിരിക്കാതിരുന്നത് ബോധപൂർവ്വം അല്ല. അദ്ദേഹം കടന്നു വന്ന കനൽ വഴികളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം
2: ഇല്ല എന്നാരാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ചിരിക്കേണ്ട ഇടങ്ങൾ അദ്ദേഹത്തിന് ചിരിച്ചിട്ടുണ്ട്, അല്ലാത്ത നിലപാടുകളിൽ അദ്ദേഹം നിലപാട്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു ചർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയാം, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശനുള്ള ഒരു അപ്പർ ഹാൻഡ് ഒരു 50% ഗവൺമെന്റിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പോകും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. കാരണം ആഭ്യന്തരം എത്രത്തോളം സക്സസ് ആവുന്നോ അത്രത്തോളം ഗവൺമെന്റിന് കൂടുതൽ ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഒരു പ്ലസ് പോയിന്റുകൾ കിട്ടും.
0: പക്ഷേ ശ്യാമോൻ, ആ ഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ആഭ്യന്തരവും അല്ലെങ്കിൽ പോലീസ് വകുപ്പും ഒക്കെ കയ്യിൽ വെച്ച പിണറായി വിജയൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു? ഏറ്റവും അധികം
2: ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പരിപൂർണമായിട്ടും പിണറായി വിരുദ്ധത കേരളത്തിൽ എഫക്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. ഭരണം മാറണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞൊരാളാണ്. നമുക്ക് വോട്ട് മാറ്റി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തില്ല. പക്ഷേ ഇതിന്റെ അകത്ത് പിണറായിക്ക് ആഭ്യന്തരത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ റിസൾട്ട്. ഇവിടെ രമേശ് ചെന്നിത്തല വരുമ്പോൾ നമുക്ക് കോൺഗ്രസ്സുകാരെല്ലാരും അറിയാം, മറ്റേ കോൺഗ്രസ്സുകാരെല്ലാരും നല്ലപോലെ ചിരിക്കുന്നവരാണ്. അതായത് കൂടെ നിന്ന് ചിരിച്ചിട്ട് തൊട്ടടുത്ത ദിവസം കാലു മാറുകയും അല്ലെങ്കിൽ കാലു മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമുള്ളവരാണ് കോൺഗ്രസ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം മാധ്യമങ്ങളിൽ നിന്ന് കേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് പോലെ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ വകുപ്പ് അദ്ദേഹം പറയുന്ന ആളുകളെ മന്ത്രിസ്ഥാനത്തിലേക്ക് എടുക്കുക. അപ്പൊ ഇത്രയൊരു ഫൈറ്റ് ചെയ്ത് വന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ രമേശ് ചെന്നിത്തലനെ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രതിസന്ധി ഭരണത്തിൽ ഉണ്ടാക്കും. കാരണം മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്താലേ കൂടുതൽ സുഗമമാവുള്ളൂ. അത് പിണറായി ഗവൺമെന്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം, വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി വരുന്ന ഗവൺമെന്റിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല. കാരണം കഴിഞ്ഞ 10 മുമ്പ് ഉമ്മൻചാണ്ടി വകുപ്പില് അവസാനത്തെ 2.5
0: ശേഷം
2: രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ് ഒരുപാട് കേസുകൾ.
0: രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് നല്ലതായിരുന്നില്ലേ?
2: ആ കുഴപ്പമില്ല. അതായത് രമേശ് ചെന്നിത്തല വന്നിട്ടാണ്, അതായത് അവരുടെ ഉമ്മൻചാണ്ടി സർക്കാരിനും ബാർക്കോഴ കേസുകളും സരിത കേസും ഒക്കെ ആദ്യം ഇട്ടത് തന്നെ രമേശ് ചെന്നിത്തലയാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗ്രൂപ്പിസം ഇവരുടെ ഭരണത്തിൽ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തിലാണ് ജനങ്ങൾ വി ഡി സതീശൻ വരണമെന്ന് പറഞ്ഞത്.
0: ആഭ്യന്തരമായാലും അത് മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കട്ടെ അല്ലേ.
2: കൈകാര്യം വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി കൈകാര്യം ചെയ്യലാണ് ആഭ്യന്തരം ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായമാണ്. കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിലപാടുകളുണ്ട്. വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു നിലപാടായിട്ടാണ് നിലവിൽ ഈ ഇതുവരെ നമുക്ക്
0: മനസ്സിലായത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലേ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ആഭ്യന്തരം കൂടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. മിനിസ്റ്റർ ധനകാര്യ വകുപ്പ് വല്ലതും ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത് ആ പ്രശ്നം ഒതുക്കലാണ് നല്ലതെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം വി ഡി സതീശന്റെ ആ സ്റ്റേറ്റ് ഫോർവേഡ് നമ്മൾ ഇടത് പിണറായി ആദ്യത്തെ പിണറായിക്കുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നോ അതാണ് ഇപ്പോഴത്തെ വി ഡി സതീശന് നിലവില് നമ്മൾ കണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായിയിൽ ഒരുപാട് വീഴ്ച പറ്റി, അതുപോലെ ആൾക്കും വരരുത് എന്ന് ഉള്ള ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത്.
0: വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഷാമോൻ, സന്തോഷം കേട്ടോ. വിളിച്ച് എല്ലായിടത്ത് കോൾ എടുത്താലോ, വിളിക്കാം 800-9220. ആരാണിത്?
3: ഹലോ, നമസ്കാരം. മിനി പത്മ.
0: നമസ്കാരം.
3: ഗുഡ് ഈവനിംഗ്.
0: സന്തോഷം. പറയൂ, ഇന്ന് നല്ല വാർത്തകളും ചിത്രങ്ങളൊക്കെയാണ് നാട്ടിൽ നിന്ന്.
3: തീർച്ചയായിട്ടും ഒരു ശുഭപ്രതീക്ഷ. എന്നെ ഏറെ സന്തോഷിപ്പിച്ചെന്ന് പറഞ്ഞു, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു, ആരും അദ്ദേഹത്തെ കുറ്റം പറയാനോ ഒന്നുമില്ല. പിന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യമൊക്കെ വളരെ എല്ലാവരോടും കൂടി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ആർക്കും പണക്കമൊന്നുമില്ല. ഇന്ന് അദ്ദേഹം ശ്രീമാൻ പിണറായി വിജയൻ, ഞാൻ ഒരിക്കലും എന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും പിണറായി വിജയനെ അധിക്ഷേപിക്കാത്ത ഒരാളാണ്, ഒരിക്കലും ആക്ഷേപിക്കുകയില്ല. പക്ഷെ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ വി ഡി സതീശൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ആ മുഖത്ത് കണ്ട ആ മന്ദഹാസം ഉണ്ടല്ല, ആ പുഞ്ചിരി, അത് ആ ഒരു പിണറായി വിജയനാണ് ഞാൻ ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുന്നത് എന്ന്
0: പറയുന്നത്.
3: അതെ, കാരണം അദ്ദേഹം പലപ്പോഴും ഈ പബ്ലിക്, അദ്ദേഹം എങ്ങനെ ഒരു ഇമേജ് ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് മുന്നിൽ വെച്ചിട്ടാണ് പലയിടത്തും കടക്കു പുറത്ത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അങ്ങനെയൊന്നും പറയരുത്, ഇന്നെ അങ്ങനെയൊന്നും പറയരുത്, അത് വേണ്ട ഇത് വേണ്ട എന്ന്. അതാണ് ജനങ്ങളുടെ മനസ്സിലിടം പിടിച്ചെന്നോ. നേരെ മറിച്ച് വി ഡി സതീശൻ നോക്കൂ, എല്ലാവരെയും അദ്ദേഹം പറഞ്ഞു എല്ലാവരും. എന്തുകൊണ്ട് അദ്ദേഹം പിണറായി വിജയനെ പൊക്കൊണ്ട്? അദ്ദേഹം വാം വെൽക്കം അല്ലേ പിണറായി വിജയൻ ചെയ്തത്? അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും അവിടെയാണ് ഒരു ശുഭ പ്രതീക്ഷ എല്ലാ പാർട്ടിക്കാരിൽ നിന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉണ്ടാകുന്നത്. അത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്, 100% നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറയുമ്പോൾ നാളെ തേനും പാലും ഒന്നും ഒഴുക്കുന്നില്ല നാളെ തന്നെ എന്ന്. പക്ഷേ മെല്ലെ മെല്ലെ മെല്ലെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ, സാധാരണ ജനങ്ങൾക്ക് അവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം നല്ലൊരു റിസൾട്ട് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷ 100% ഉണ്ട് മിനി പത്മ. താങ്ക് യു.
0: വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നല്ലൊരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയതുപോലെ നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ നിറ പുഞ്ചിരിയോടുകൂടി, അതൊരു ഫേക്ക് പുഞ്ചിരി അല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തെ കാണട്ടെ. മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും രണ്ടുപേരും നമുക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ തന്നെയാണ്. ഭരണപക്ഷം വേണം, അതിനെ എതിർക്കാൻ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ് ഒരു സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഭരണം ഉണ്ടാകുക എന്നാണ് പൊതുവെ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ഭരണത്തിനും ആ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തുന്ന, അത് കൊണ്ട് കണ്ടുപിടിച്ചിട്ട് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അടുത്തൊരു കോളോടെ എടുക്കുന്നു. വിളിക്കാം 800-922-0. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്?
4: ഹലോ മിനി പത്മ,
0: സുധീർ പറയൂ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ?
4: സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് തന്നെ സതീശന്റെ ആദ്യ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൈലറ്റ് ഒരു പൈലറ്റ് വാഹനം മതി, എസ്കോർട്ട് വാഹനം തന്നെ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു.
0: ശൈലി മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
4: അതെ അതെ, കാരണം അത് തന്നെയാണ് 20-40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി നമ്മളെ കേരളത്തിൽ 10 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ തടഞ്ഞു നിർത്തുന്നു ആശുപത്രിയിൽ. ആംബുലൻസ് പോയാൽ ആംബുലൻസിന് പോകാൻ പറ്റുന്നില്ല, ഇദ്ദേഹം പോയിട്ടേ പോകാൻ പറ്റൂ. ആദ്യം അത് പിണറായി വിജയനെ പോയി സന്ദർശിച്ചതിന് ശേഷം വന്ന പ്രഖ്യാപനമാണിത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അത് കണ്ടിന്യൂഷൻ ആണ്, ഇപ്പൊ ഗവൺമെന്റുകൾ വരുന്ന കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിൽ എത്ര രൂപ ലാഭം ഉണ്ടാവും എന്നറിയാമോ? ഈ 40 വണ്ടി കടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ജനങ്ങൾ കൈയടിക്കേണ്ട ഒരു
0: തീരുമാനമല്ലേ? പിൻവലിക്കാനുള്ള തീരുമാനവും ജനം കൈയടിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്.
4: അത് തന്നെയാണ്. അപ്പൊ ഇത് നല്ലൊരു രീതിയിൽ ഇപ്പൊ കാണുന്ന ഇതനുസരിച്ച് ഏറ്റവും നല്ല രീതിക്ക് ഇവർക്ക് ഭരിക്കാൻ കഴിയും. അടുത്ത 10 വർഷമല്ല ഇനി അങ്ങോട്ട് നല്ല ഭരണമാണെങ്കിൽ ഇനിയിപ്പോ എന്തായാലും ഇടതുപക്ഷം ഇപ്പൊ പെട്ടെന്നൊന്നും കയറി വരാവൂല. കാരണം അവര് തെറ്റ് തിരുത്താനാണെങ്കിലും വീണ്ടും മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിപക്ഷ നേതാവ് ആക്കൂലല്ലോ. അപ്പൊ അവർ തെറ്റ്
0: തിരുത്തൂലെന്ന് പറയാൻ പറ്റുമോ ശ്രീ സുധീർ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരാളുടെ കുഴപ്പം കൊണ്ടല്ല ഈ പാർട്ടി എല്ലാ സ്ഥലത്തും ഇങ്ങനെ തോറ്റത്. അങ്ങനെ താങ്കൾ പറഞ്ഞതിനോട് മുഴുവനായിട്ട് യോജിക്കാൻ പറ്റില്ല.
4: അങ്ങനെ
0: അത് ആ പാർട്ടിയുടെ അല്ലല്ല, അത് ആ പാർട്ടിയുടെ നിലപാടാണ്. വേറെ ഒരു വ്യക്തിയെ ഇരുത്താമായിരുന്നു അവർക്ക് പ്രതിപക്ഷ നേതാവായിട്ട്. പക്ഷെ അതല്ല, ഈ പാർട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത്.
4: അങ്ങനെയെങ്കിൽ ഈ ഘടകകക്ഷിയായ CPIയും നമ്മുടെ അവരുടെ വേറൊരു ഘടകകക്ഷി ഉണ്ടല്ലോ, ഇവരെയൊന്നും എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാൻ? അവരാണെങ്കിൽ ആദ്യം പറഞ്ഞത്
0: തോൽവിയിൽ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ SSLC പരീക്ഷാ ഫലം വന്നതാ. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാറ്റിനും കുറ്റമല്ലേ ഉണ്ടാവുക? വീട്ടുകാരും നാട്ടുകാരും വഴിയെ പോകുന്നവരെല്ലാം നമ്മളെ അറിയും. അവൻ പഠിച്ചില്ല, അവൻ സ്കൂളിൽ പോയില്ല, അവൻ കൂട്ടുകാരുടെ കൂടെ തെന്നി നടന്നു, ഇതൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും.
4: ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, മുഖ്യമന്ത്രിയുടെ പല കാര്യങ്ങളാണ് ഇത്രയും വലിയ തോൽവിക്ക് കാരണമെന്ന് അവരുടെ കമ്പനി തന്നെ വിലയിരുത്തുന്നു.
0: മുഖ്യമന്ത്രിയുടെ ശൈലിയും ഒരു ഘടകമായിട്ടുണ്ട്. അല്ലാതെ
4: ആ ശൈലി മാറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ ശൈലി
0: മാറ്റണമല്ലോ.
4: ഈ ശൈലി മാറ്റിയില്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിയും. അങ്ങനെയാണ്
0: പിണറായി വിജയൻ മാത്രമല്ലല്ലോ പാർട്ടി, പാർട്ടി എന്ന് പറയുന്നത്
4: പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണല്ലോ.
0: അത് സഭയ്ക്കകത്തില്, പുറത്ത് ഒരു പാർട്ടി എന്ന് പറയുന്ന വലിയ കടലോളം സാഗരം പോലെ ഒരു പാർട്ടി ഉണ്ട്. അത് തിരിച്ചു വരും ശ്രീ സുധീർ കേട്ടോ. വിളിച്ചില്ല, സന്തോഷം. സുധീറാണ് സംസാരിച്ചത്. വിളിക്കാം 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
5: ഹലോ, ജംഷീർ.
0: ജംഷീർ, ഇത് എവിടെയായിരുന്നു?
5: ഞാനിവിടെ തന്നെ.
0: അതെ, ശരി. ഇതേ നമ്മുടെ പാർട്ടി അന്നമ്മോ നമ്മുടെ പാർട്ടി ജയിച്ചു എന്ന് പറഞ്ഞ പോലെ ആ പാർട്ടി ജയിച്ചതിന് ശേഷം താങ്കളെ വലിയ രീതിയിൽ കണ്ടില്ല. നല്ല കാഴ്ചയല്ലേ വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന്? നമുക്ക് നല്ല
5: നല്ല കാഴ്ചകൾ മാത്രല്ല, ഇന്നൊരു സമരം കണ്ടിരുന്നു മഹിളാ മോർച്ചയുടെ.
0: അതെ, അതും കണ്ടു അതിനിടയിൽ.
5: അല്ല, പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, നമ്മളൊരു കല്യാണം ഉറപ്പിച്ചൊരു മരണം നടന്നാൽ സാറില്ല മുഹൂർത്തം താലി കെട്ടിട്ടെന്ന് പറഞ്ഞപോലെ.
0: അതെ,
5: അതുപോലെ മര്യാദ വേണ്ട ഒരു സമരത്തിൽ.
0: ശരിക്കൊരു മര്യാദ വേണ്ടെന്ന് നമുക്ക് BJPയോടൊക്കെ തോന്നിപ്പോകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു.
5: കാരണം ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്ന ഈ വണ്ടികളുടെ എണ്ണം കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ പുതിയ പെർമിഷൻ എടുക്കുമ്പോൾ ഒരു 22,000 എക്സ്ട്രാ ഉണ്ടല്ലോ, അതൊരു പക്ഷേ
0: ഈ
5: മന്ത്രിസഭയിലൂടെ ഇല്ലാതാവുന്ന നമ്മൾ ഏറ്റവും കൂടി പ്രതീക്ഷിച്ചിട്ടുള്ളതും ഇമെയിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി കാത്തിരിക്കുന്നതാണ്.
0: യെസ്, നോക്കട്ടെ, അതും ഉണ്ടാവും. ചിലപ്പോ ജനപ്രിയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരു സർക്കാരിന്റെ തുടക്കത്തിൽ ഉണ്ടാവേണ്ടതാണ്.
5: അല്ല, എല്ലാം നമുക്ക് പറ്റും. പക്ഷെ ഏറ്റവും നല്ലൊരു കാരണം വെച്ചാല് 10-24 വണ്ടികൾ ഒഴിവാക്കിയ ഒരു കാര്യം. അതാ പുള്ളി അന്ന് മുതലേ പറയുന്നതാണ്. അത് ആഡംബരമാണോ ആഡംബരമാണോ?
0: അല്ല, അത് പിണറായി വിജയൻ സർക്കാരിൽ നമ്മൾ കണ്ടതും ജനങ്ങൾ ദുരിതം അനുഭവിച്ചതും എല്ലാവർക്കും ഒരു വിഷമം തോന്നിയതാണ്. കാരണം നമുക്ക് ഈ ഗൾഫ് രാജ്യത്തൊക്കെ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ സൈഡിൽ കൂടിയിട്ട് വാഹനത്തിൽ കൂടിയിട്ട് ഒരു എസ്കോർട്ടും ഇല്ലാതെ നമുക്കിടയിൽ ഒരാളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ ഇവരാരെയാണ് പേടിക്കുന്നത് എന്ന് തോന്നിയിരുന്നു അല്ലേ?
5: തീർച്ചയായിട്ടും. അത് മാത്രല്ല, ഒരു നല്ലൊരു ഇന്നത്തെ മിനിസ്റ്റർ എന്ന് പറയാൻ കഴിയുന്ന അദ്ദേഹം നിയുക്തമാണെങ്കിലും എല്ലാ വീടുകളിലും എല്ലായിടത്തും പോകുന്നതും അതൊക്കെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാല് വെറുപ്പില്ലാത്തൊരു രാഷ്ട്രീയം വരുത്തുന്ന ആഗ്രഹിക്കുന്നതാണ്.
0: അല്ല, ആ കാര്യത്തിൽ എനിക്കൊന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം വരുന്ന മുഖ്യമന്ത്രി ആ ഒരു നിറപുഞ്ചിരിയോടെ മാറ്റിയിട്ട് ഒരു നല്ല പ്രതിപക്ഷ നേതാവാകുമെന്ന ചെറിയ സൂചനയും പിണറായി വിജയൻ തരുന്നുണ്ട്.
5: അല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു മഞ്ചാണിന്റെ പോയിട്ടും അന്ന് ഇപ്പം കണ്ടിരുന്നു അദ്ദേഹം മഞ്ചാണിന്റെ.
0: സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതെ,
5: അപ്പൊ അതിലൊന്നുമില്ല. എനിക്ക് എന്താ വെച്ചാലും നല്ലത് വരട്ടതിൽ ഒരു കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വരുന്നതിലൊരു ആദ്യ സൂചനയാണ് ഇന്നിപ്പോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള, അല്ല ഇവരെ ബി ജെ പി ഭാഗത്ത്
0: ഉണ്ടായിട്ടുള്ളത്.
5: അല്ല, സമരം വരട്ടെ, നാട് നന്നാവട്ടെ.
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവട്ടെ. അപ്പൊ
5: തീർച്ചയായിട്ടും സമരങ്ങൾ വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ.
0: അതെ, ഇപ്പൊ മറന്നുപോയ പല കസർത്തുകളും ഇന്ന് നമുക്ക് കാണാം. താങ്ക് യു, സന്തോഷം വിളിച്ചില്ല. ഹാപ്പി വീക്കെൻഡ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? ഹലോ,
6: ഹലോ,
0: അബ്ദുൾ അസീസ്. അവര് ഇത്രയും ആവേശത്തിൽ സംസാരിക്കും, എവിടെയാണ് ഈ പോകുന്നത്? ഉറക്കാണോ? എവിടെയാണ് നാട്? എവിടെയാണ് അബ്ദുൾ അസീസ്?
6: പാലക്കാട്.
0: പാലക്കാടാണ്. എന്താണ് വീതി ബൽറാം മന്ത്രിസഭയിലേക്കൊക്കെ വരുമോ? വരാതെ ഇവിടെ പോകുന്നല്ലേ? പ്രതീക്ഷ അതാണല്ലേ. ഒരു മന്ത്രി, ഒരു മന്ത്രിയെ തോൽപ്പിച്ച മണ്ഡലമാണ്, അതും എം പി രാജേഷിന്റെ പ്രതീക്ഷയുള്ള അവർ ജയിക്കുമെന്ന് കരുതിയ ഒരു മന്ത്രി കൂടിയാണ്. അപ്പൊ എന്താണ്
6: നമ്മളെ ഈ സി പി എമ്മിന്റെ ഈ ഇത്രയും 10 വർഷത്തെ അത് കഴിഞ്ഞ് ഇനിയിപ്പോ പ്രതിപക്ഷത്ത് വരുമ്പോ ഈ മറ്റേ പ്രതിപക്ഷ നേതാവായിട്ട് ഈ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ?
0: അത് ആ പാർട്ടിയുടെ തീരുമാനമല്ലേ? നമുക്ക് കോൺഗ്രസ് ഭാഗത്ത് ആര് തീരുമാനിക്കണം എന്നുള്ളത് അത് ആ പാർട്ടിയുടെ തീരുമാനമല്ലേ?
6: അതെ അതെ. അപ്പൊ പാർട്ടി തീരുമാനമാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഇതിപ്പോ ഉണ്ടായ പോലത്തെ ഒരു
0: നേരിടേണ്ടി വരുന്നോ? ചിലപ്പോ ആ തെറ്റുകൾ തിരുത്തിയിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ ആ പാർട്ടി തിരിച്ചു വരാൻ പറ്റിയാലോ ഇതേ നേതാവിനെ വെച്ച്? അത് ശരി. അല്ലല്ല സുഹൃത്ത് അബ്ദുൾ അസീസ്, താങ്കൾ ഇതുവരെ പിണറായി വിജയൻ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? നമ്മളൊരാൾ തോറ്റു, ഒരു പ്രസ്ഥാനം തോറ്റു, ഒരു പാർട്ടി തോറ്റു എന്ന് പറഞ്ഞിട്ട് വഴിയെ പോകുന്ന എല്ലാവരും പോയി അങ്ങോട്ട് മേടരുത്. അദ്ദേഹം കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം സംസാരിക്കേണ്ട സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മാധ്യമങ്ങളുടെ അടുത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. അത് എവിടെ നിന്നും പോയിട്ടില്ല. വീട്ടിൽ പോയി ചോദിക്കുക പറയുന്നതും നമുക്കറിയാം. അത് താങ്കളുടെ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ നമുക്ക് തോന്നില്ല ഇന്നയാൾ ആ പാർട്ടിയിൽ വരരുതെന്നുള്ളത് നമ്മുടെ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. ആ പാർട്ടിക്ക് അവർക്ക് ഏറ്റവും യോഗ്യൻ എന്ന് തോന്നിയ ഒരാളെ അവര് വെച്ചിരിക്കുന്നത് ആ പാർട്ടിയുടെ മാത്രം തീരുമാനമാണ്. അതിനെ അംഗീകരിച്ച് ഇന്ന് നമ്മൾ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ നല്ല സൗഹൃദത്തെയും സ്നേഹത്തെയും നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുതൽക്കൂട്ടാകാം. അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം അബ്ദുൾ അസീസേ.
6: ആയിക്കോട്ടെ. ഇനി ഇപ്പൊ തുടക്കമൊക്കെ കുറിക്കുന്ന നല്ലൊരു തീരുമാനമാണ്, നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ നമുക്ക് ആശംസിക്കാം.
0: ഓക്കെ, താങ്കൾ ആരാണ് മന്ത്രിയായിട്ട് വരണമെന്ന് അത്ര അധികമായിട്ട് ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ. എന്നാലും ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണമെന്ന് താങ്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു മന്ത്രി ആരാ? ഷാഫി പറമ്പിൽ എം പി സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് ഒന്നും കൂടി ഇരിക്കൂരോ മറ്റോ പോയി മത്സരിച്ചിട്ട് അല്ലേ? വരട്ടെ. അത്രയ്ക്കൊന്നും വലിയ ആഗ്രഹമൊന്നും ഇപ്പൊ വേണ്ട. അത്യാവശ്യത്തിന് മന്ത്രിമാർ എം എൽ എ മാരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഇടയ്ക്ക് വിളിക്കൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം.
7: ഹലോ, നമസ്കാരം.
0: ആരാണിത്? ഞാൻ വിചാരിച്ച പിന്നെ വോട്ടെടുപ്പിന്റെ ആ ഒരു മലവെള്ള പാച്ചിൽ താങ്കൾ ഒലിച്ചു പോയോന്ന്. അത് ശരി. അപ്പൊ വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞിട്ടാണോ പോകുന്നത് ഇങ്ങോട്ട്? അത് ശരി, ഞാനും അന്വേഷിച്ചതായിട്ട് പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധിയുടെ അടുത്ത്. പറയൂ ഷമീല. നല്ലത്.
8: രാഹുൽ ഗാന്ധി
0: ആരെ? ഉറപ്പാണോ? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് കെ സി വേണുഗോപാലിനെ അല്ലേ? ആയിക്കോട്ടെ.
8: അത് പാർലമെന്റ് പാർട്ടിയില്
0: അത്ര മാത്രം അല്ലേ? എല്ലാവരുടെയും പിന്തുണ ബി ഡി സതീഷ്
8: നല്ല ഉത്തരേന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഏത് ഏജൻസിയെ പഠിച്ചിട്ടുണ്ടോ ആ ഏജൻസിയിലെല്ലാം കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്ത മുന്നോട്ട് ബി ഡി സതീഷിന് അനുകൂല. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരായ എല്ലാ സിനിമകളും കെ മുരളീധരനും എ കെ ആന്റണിയും ഒക്കെ അനുകൂലിച്ചത് ബി ഡി സതീഷിന്. അപ്പൊ ഒരു രണ്ടു വെച്ചാലും അത്തരം ഇത്രയും അനുകൂല റിപ്പോർട്ടുകളുള്ള സതീഷിനെതിരെ രാഹുൽ ഗാന്ധി ചിന്തിച്ചു എന്ന് പറയുന്നത് വളരെ.
0: അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ആ അഭ്യന്തരം കൊടുക്കുന്ന തോന്നുന്നുണ്ടോ?
8: രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിട്ട് നല്ല മന്ത്രി തന്നെയായിരുന്നു. ആളുകൾ പറഞ്ഞിരുന്നില്ല. കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന പലിശ ഉണ്ടായിട്ടൊക്കെ നേരിട്ട കുബേര എന്ന് പറയുന്ന നേരിട്ട നല്ലൊരു അഭ്യന്തരമന്ത്രിയാണ്. പിന്നെ പോലീസ് വകുപ്പ് ആര് വരിച്ചാലും കുറെ പരാതികളുണ്ടാവും. ഹലോ,
0: അതാ വകുപ്പിന്റെ പ്രശ്നമാണ് അല്ലേ?
8: ആ അത് പോലീസുകാര് ജനങ്ങളെ കഴിഞ്ഞൊരു പ്രശ്നത്തില്
0: ഷമീറ എനിക്കൊന്ന് കേൾക്കുന്നില്ലല്ലോ. ഷമീർ എന്തോ യാത്ര ചെയ്യാൻ തോന്നുന്നു, മുറിഞ്ഞു വല്ലാണ്ട് പോകുന്നു അല്ലേ? നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് വരുന്നു അല്ലേ സംസാരം കേൾക്കുമ്പോൾ? എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഷമീർ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിളിച്ചാൽ നന്നായിരുന്നു. വിളിക്കാം 800-9220. ഒരു ചെറിയ ബ്രേക്ക്.
9: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
10: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
11: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ

0: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കടന്നിരിക്കുകയാണ്. 12 മന്ത്രി പദവി, സ്പീക്കർ പദവിയും കോൺഗ്രസിന് ലഭിക്കുന്നു. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം. UDF യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ സജീവമായിട്ട് വരുന്നത്. തിങ്കളാഴ്ച നമ്മുടെ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നു. മുസ്ലിം ലീഗിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തീരുമാനം നാളെയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പുതിയ മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചാണ്. ശൈലി മാറ്റം പ്രഖ്യാപിക്കുകയാണ്. വലിയ വലിയ എസ്കോർട്ടുകളൊന്നും തനിക്ക് വേണ്ട, യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, ഇന്ധന സെസ് പിൻവലിച്ചേക്കും. പിണറായി വിജയനെ ചെന്ന് കണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന വി ഡി സതീശനും തിരിച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പുതിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നത്. ആ പുഞ്ചിരി നിയമസഭയിൽ ഉണ്ടാകട്ടെ, അതിന്റെ വികസന നേട്ടം നമ്മുടെ കേരളത്തിനും ഉണ്ടാകട്ടെ. പിണറായി വിജയൻ സർക്കാർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകാൻ ഈ സർക്കാർ ശ്രമിക്കുമെന്ന് വി ഡി സതീശനും പറയുമ്പോൾ പ്രതീക്ഷയുണ്ടാക്കുന്നത് തന്നെയാണ് പുതിയ സർക്കാർ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
5: ഹലോ, നമസ്കാരം. മിനി പത്മ, അനൂപാണ്.
4: അനൂപ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെയായിരുന്നു?
5: നമ്മളെ ടൈമിംഗ് ഒന്നും ശരിയാവുന്നില്ല,
4: അതാണിപ്പോ പ്രശ്നം.
5: ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ എല്ലാ ദിവസവും ആഹ്ലാദ പ്രകടന.
4: അത് ശരി,
5: ഞങ്ങൾ അന്ന് തുടങ്ങി ആഹ്ലാദ പ്രകടനം ഇതേ ചെയ്തിട്ടില്ല.
4: എന്ന് കഴിയും?
5: അത് ഈ എന്ന് കഴിയുന്ന പറയാ കഴിയാറ്. ഇന്നലെ പാർട്ടി, ഇന്ന് രാവിലെ പാർട്ടി ആയിരുന്നു.
4: അതെയല്ലേ, അത് വേണമല്ലോ, കാരണം 10-12 ദിവസം കാത്തിരുന്നിട്ടാണല്ലോ ഒരു മുഖ്യമന്ത്രി ഉണ്ടായത് അല്ലേ.
5: അതെ, എല്ലാവരും ഞാനാണ് അന്ന് അഭിപ്രായം പറയുമ്പോൾ മിനിപത്മോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. കാരണം പിണറായിക്ക് ഒരു ശക്തമായ ഇതാണ്. കാരണം 10 വർഷം കൊണ്ട് ജനങ്ങളെ അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു വികസനമില്ലായിരുന്നു. ഓക്കെ, ഇതാണ് ആകെ കേരളത്തിലുണ്ട്. കേരളത്തിലെ കുട്ടി മാത്രമുണ്ട് ഇപ്പൊ. ഹലോ,
4: കേൾക്കുന്നുണ്ട് അനൂപേ? കേൾക്കുന്നുണ്ട്. ഒരു വികസനം നടത്താതെ, ഒരു ഒരു കാര്യമായിട്ട് ഒരു ഗുണവും നടത്താതെ ഒരു സർക്കാർ കടന്നുപോയി എന്നൊക്കെ അനൂപിന് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ?
5: ഒരു ഗുണമൊന്നും ഞാൻ പറഞ്ഞില്ല,
4: എനിക്ക് കേട്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. ഒന്നിനും
5: നമ്മള് ചോദിക്കുമ്പോ ഒരു സർക്കാരിനെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഒന്നും ചെയ്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും പക്ഷെ കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു. കുറെ ഇൻവെസ്റ്റ്മെന്റ്, കുറെ ഇൻവെസ്റ്റ്മെന്റ് അബ്സല്യൂട്ട്ലി സീറോ. ഏതൊക്കെ എത്ര പുതിയ കമ്പനി വന്നിട്ടുണ്ട്? ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എത്ര പുതിയ കമ്പനി, എത്ര ജോലി അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു കീ പ്രോജക്ടുകളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ കുറച്ച് മത്സ്യം കൊടുക്കുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഏത് സർക്കാർ ഒരു ആർക്ക് വേണം കൊടുക്കാം, അതിനാൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് പെൻഷൻ കൊടുക്കും, അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കേട്ടല്ലേ.
4: ശരി, അപ്പൊ എന്തായാലും പുതിയ സർക്കാർ വരുമ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണല്ലോ. എന്താണ് ചെയ്യാത്തത്? അതൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണല്ലോ.
5: അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കാനും.
4: അതെ,
5: നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് ഒരു മതനിരപേക്ഷമായ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സർക്കാരാണ്. ഈ പി ഡി സതീശൻ ഇപ്പൊ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് നമ്മളെ ഒരു ഇതില്ലെങ്കിൽ പറ്റി താഴെയാണ്, തീർച്ചയായിട്ടും.
4: സത്യമായിട്ടും അതെ, ആ രീതിയിൽ എന്തായാലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം കൊണ്ടുപോകണോ? വേണ്ട അല്ലേ?
5: ഇല്ല, അത് കൊടുക്കില്ല, അത് കൊടുക്കില്ല. അത് സതീശൻ തന്നെയാണ് ധനകാര്യമോ അല്ലെങ്കിൽ വേറെ ഒന്ന് കൊടുക്കുള്ളൂ. കാരണം ആഭ്യന്തരം കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. നമ്മുടെ പുറത്തൊക്കെ കുറച്ച് തട്ടുമുട്ടലൊക്കെ നടന്നതാ.
4: അതിനൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ? അതിനൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ട്? അങ്ങനെ
5: കാരണം ഇപ്പോഴത്തെ ഈ സതീശൻ പറഞ്ഞ പ്രവർത്തിക്കുമെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരന് കുറെ വാഗ്ദാനങ്ങൾ, ജനങ്ങളുടെ വണ്ടി പുറത്തിറക്കാൻ പറ്റത്തില്ല, അതില്ല ഇതില്ല, അനാവശ്യമായ, അതായത് വണ്ടിക്ക് തുറന്ന കളവാണെ ആക്സിഡന്റ് ഉണ്ടാവും, വെള്ള കളവാണെ ആക്സിഡന്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറെ നല്ല തീരുമാനങ്ങൾ പറഞ്ഞു വെച്ചില്ലേ. മനുഷ്യനെ മടുപ്പിച്ചു.
4: ശരി, നോക്കാം നമുക്ക് എന്തായാലും നല്ല ബോധനാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
5: അനൂപ്,
4: സന്തോഷം. അനൂപിനോട്
5: സംസാരിക്കാൻ പറ്റും.

0: അതെ, അഞ്ചു വർഷം മുഴുവനായിട്ടും കൊടുക്കണം, അങ്ങനെ കേരളത്തിന് ഉയർത്തിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കൊണ്ടുവരും, പ്രതീക്ഷയിൽ പോവാം. താങ്ക് യു അനൂപ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം നിതിൻ,
1: എന്തൊക്കെയാണ്
0: വിശേഷങ്ങള്? എന്താ, ഒരു ഉഷാറില്ലല്ലോ. വി ഡി സതീശൻ സർക്കാരൊക്കെ അധികാരമേൽക്കുന്നു പറഞ്ഞിട്ട് അത്രയ്ക്ക് ഒരു ആവേശം ഇല്ലല്ലോ.
1: ഈ ആവേശം കുറവൊന്നുമില്ല, കാരണം ഇപ്പൊ നമ്മുടെ തൃപ്പൂണിത്തുറയില് ദീപക് ജോലി ജയിച്ച പോലെ കോൺഗ്രസിന് വോട്ട് കുട്ടികൾക്ക് പോലും അറിയത്തില്ല
0: അതാരാണ്.
1: കോൺഗ്രസിന്റെ വിജയത്തിന് ഉപരി ഇത് സി പി എമ്മിന്റെ തോൽവി കാരണം കിട്ടിയ ഒരു വിജയമാണ് കോൺഗ്രസ്.
0: അതിനകത്ത് അല്ല, കോൺഗ്രസ് നല്ല രീതിയിൽ പണിയെടുത്തില്ല എന്നല്ല, വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നല്ലൊരു നിരയും ഉണ്ടായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ അതിലുപരിയായിട്ട് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിൽ വീഴ്ച. അവർ അവരുടെ അണികളെയോ അവരുടെ നേതാക്കളെയോ പോലും വിശ്വാസത്തിൽ എടുക്കാൻ അവർക്ക് പറ്റിയില്ല.
1: അതെ, നമ്മള് ഒരിക്കലും സി പി എം ഇതുപോലൊരു തോൽവി നേരിടുന്നു ഞാൻ
0: വിചാരിച്ചിട്ടില്ല.
1: ഞാനൊരു സി പി എം വിരോധിയാണെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല.
0: അതെ,
1: അപ്പം ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു മുഖ്യമന്ത്രി വന്നിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ ഇതുവരെ കണ്ട ഇതുപോലെയൊന്നുമല്ല. ഇപ്പൊ സി പി എം അക്രമങ്ങളും സമരങ്ങളും തുടങ്ങും. അല്ലാതെ മറ്റേ ഉമ്മൻചാണ്ടി കിട്ടിയവരെ വരുമ്പം മറ്റേ എസ്കോർട്ട് വണ്ടി തന്നെ കൂടും.
0: പിക്ചർ അബീബി ബാക്കി ദിവസം നമ്മൾ പറയേണ്ടി വരുമല്ലേ.
1: അതെ, ഇവര് വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇന്നിപ്പോ മുഖ്യമന്ത്രി ഒരേ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിന് ഒരു ക്ഷാമം അവിടെയും കാണുന്നുണ്ട്.
0: അത് ക്ഷാമാണോ, അത് അത് ഒരു ഒളിച്ചോട്ടം എന്നൊരു വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടി കൂടി ആയിരിക്കില്ലേ?
1: അല്ല, അങ്ങനെയല്ലല്ലോ, അതല്ലല്ലോ വേണ്ടത്. നമ്മുടെ പാർട്ടിയല്ലേ പ്രധാനം, ആര് നന്നായിട്ട് നയിക്കും, എന്താണ് ഇനിയിപ്പോ ഭാവിയിൽ ചെയ്യേണ്ടത്. ഇതുവരെ
0: പക്ഷെ നിതിൻ 10 വർഷം ഭരിച്ചു, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും സഭയിലില്ല, പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃനിരയിൽ അതിന് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ഒരു വ്യക്തി തന്നെ ഇല്ലെങ്കിൽ ആ പ്രതിപക്ഷം വളരെ വളരെ ശുഷ്കമായിട്ട് പോകും. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ തന്നെയല്ലേ? നമുക്ക് അങ്ങനെ ഒരു ആംഗിളിൽ ചിന്തിച്ചു നോക്കിക്കൂടെ? വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം
1: സഭയത്ത് പാർലമെന്റ് പലരും കഴിവുള്ള അല്ലെങ്കിൽ മുമ്പോട്ട് വരാൻ ഇവരെന്തായാലും ബഹുദ്ര മനുഷ്യനെ പ്രതിപക്ഷ നേതാവാക്കില്ല. ബാലഗോപാൽ എന്ന് പറഞ്ഞ തണുത്ത മനുഷ്യൻ എത്രത്തോളം ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്ന പറയാൻ പറ്റില്ല. പിന്നെ ആദിത്യ എന്തായാലും നല്ലൊരു മന്ത്രിസഭയെ അഴിച്ചു പണിഞ്ഞ് കഴിഞ്ഞ 5 വർഷം കുളമാക്കി. അപ്പം നല്ല മന്ത്രിസഭ നല്ല ആൾക്കാർ ഇല്ലാണ്ടായിപ്പോയത് ഇവരുടെ കയ്യിൽ പോയിട്ട് തന്നെയാണ്.
0: പക്ഷെ അങ്ങനെ തുടർച്ചയായിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അപ്പോഴും നമ്മൾ പറയില്ലേ ഇങ്ങനെ അധികാരത്തിന്റെ മത്ത് മൂത്തിട്ട് അവർക്ക് തന്നെ പിന്നെയും പിന്നെയും കൊടുത്തില്ലെന്ന് ഇതേ നമ്മൾ തന്നെ വിമർശിക്കില്ലേ സുഹൃത്തെ? കൂടുതൽ ആളുകൾ അധികാരത്തിലേക്ക് വരട്ടെ,
1: പാർലമെന്റ് വരട്ടെ.
0: അല്ല, അവിടെയും ചോദ്യമുണ്ട്, അവിടെയും നമ്മൾ കെ കെ ശൈലജ ടീച്ചർ വരട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ്.
1: നമുക്ക് അങ്ങനെ മന്ത്രിമാര് തുടരുന്നതിൽ നമുക്കൊരു വിരോധം ഇല്ലായിരുന്നു. കഴിവുള്ളവർ എന്തുകൊണ്ട് ശൈലജ ടീച്ചർ,
0: അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കല്ല വി ഡി സതീശൻ തന്നെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടക്കട്ടെ അല്ലേ?
1: ആഭ്യന്തര വകുപ്പ് ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് വരില്ല,
0: ഉറപ്പാണ്.
1: പ്രതികാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് തിരിച്ചടി ആയി
0: പോകുള്ളൂ.
1: രമേശ് ചെന്നിത്തലയെ ഇനി മാക്സിമം ഒതുക്കാനേ നോക്കുള്ളൂ.
0: രമേശ് ചെന്നിത്തലയെ മാക്സിമം ഒതുക്കാനേ നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിതിനെ പോയോ? കട്ടായി പോയോ അല്ലേ? വിളിക്കാം. 800-9220 ആരാണിത്? ആരാണ്? അയ്യോ, എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. മാവേലിക്കര എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഇതാരാണ് സംസാരിക്കുന്നത്? കട്ടായി പോയി, വിളിക്കണം. 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? ഹലോ, നമസ്കാരം. ആരാണ്? രതീഷ്, സുഖമായിരിക്കുന്നു. എവിടുന്നാ വിളിക്കുന്നത്? നന്നായി കേൾക്കാൻ
1: പറ്റുന്നു.
0: നാട്ടിലെവിടെയാണ്?
1: നാട്ടില് മലപ്പുറം ജില്ല തിരൂര്.
0: മലപ്പുറം തിരൂര് അല്ലേ? യെസ്. എന്തായാലും ഒരുപാട് മന്ത്രിമാരെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു. നല്ലൊരു മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച?
1: നല്ല കാഴ്ചയാണ്, ഞാൻ സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഒരു വലിയ റിക്വസ്റ്റ് ആണ് പറയാൻ.
0: എന്താണാവോ?
1: നമ്മുടെ നാട്ടിൽ അതിമനോഹരമായി വരുന്ന
0: മയക്കുന്ന
1: സർക്കാരായി
0: തമിഴ്നാട്ടിൽ വിജയ് പ്രഖ്യാപിച്ചതുപോലെ അതിലും ശക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ വേണം അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. കാരണം ഞാൻ എന്റെ നാട്ടിൽ തന്നെ അശോകന ഭരണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സീനായിട്ട്
0: കണ്ടിട്ടുണ്ട്.
1: പിന്നെ അതുപോലെ തന്നെ യുവാക്കളുടെ, ഞാൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റ് ആയിരുന്നു
0: നാട്ടില്.
1: അപ്പൊ നമ്മുടെ പിന്നെ കുട്ടികളുടെ, അതായത് കോളേജ് സ്റ്റുഡൻസ് വരുന്ന ഈ അമിതമായ മയക്കുമരുന്ന് ഉപയോഗം, അത് ഏതൊക്കെ രീതിയിലാണ് എനിക്ക് അറിഞ്ഞോളൂ, ഏതൊക്കെ രീതിയിലാണെങ്കിലും അവർ ഉപയോഗിക്കുന്നത് ഞാൻ ലൈവായിട്ട് കാണേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ.
2: അന്ന് ഞാൻ തീരുമാനിച്ച നല്ലൊരു സർക്കാർ നല്ലൊരു പോലീസ് നിയമങ്ങൾ കർശനമാക്കുന്ന രീതിയിൽ നമ്മുടെ
0: സർക്കാരിന്റെ മുന്നിൽ ഇത് വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കട്ടെ, മയക്കുമരുന്നിനെതിരെ അതിശക്തമായിട്ട് നടപടി എടുക്കട്ടെ ഈ സർക്കാർ അല്ലേ.
2: തീർച്ചയായിട്ടും
0: അതെ, സ്കൂൾ കുട്ടികളുടെ ബുദ്ധിയെ പോലും കാർന്നെടുക്കുന്ന രീതിയിലാണല്ലോ പോകുന്നത്.
2: അതെ, നമ്മൾ കൈമാറി കൊടുക്കുന്ന തലമുറക്കല്ലേ, ഓരോ തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ നമ്മൾ കേരളത്തിന് നല്ല നല്ല സംരംഭങ്ങളും നല്ല നല്ല വിജ്ഞാനവും വേണം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്റെ ഒരു വിഷനാണ്, എന്റെ ഒരു കാഴ്ചപ്പാടിന് മാത്രം തോന്നുന്നത്.
0: ഒരുപാട് ആൾക്കാർ പ്രതീക്ഷനോട് യോജിക്കുന്നുണ്ട്, ഒരുപാട് മാതാപിതാക്കള്, സഹോദരങ്ങളുള്ളവര്, സഹോദരികളുള്ളവര്, നമ്മളെ പ്രവാസി രക്ഷിതാക്കൾ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആശങ്കയാണ് നാട്ടിലുള്ളവരുടെ മക്കളെ സ്കൂളിൽ പോകുമ്പോൾ അവർ ഏതൊക്കെ ഇതുപോലുള്ള ശൃംഖലകളിൽ പെടുന്നു. മയക്കുമരുന്നിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് അങ്ങേയറ്റം എത്തിയതിനു ശേഷം മാത്രമേ രക്ഷിതാക്കൾക്ക് പോലും അറിയാൻ കഴിയുന്നുള്ളൂ എന്നതാണ്.
2: അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഞങ്ങളെ പോലത്തെ പ്രവാസികൾ, ഇപ്പൊ ഭാര്യയും മക്കളും നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അമ്മാനങ്ങളിൽ എന്റെ ഭാര്യയ്ക്ക് എത്തിപ്പെടാവുന്ന കണ്ണുകൾ വളരെ പരിമിതമായിരിക്കും. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് മുസ്ലിം എന്നെ മക്കൾ ശ്രദ്ധിക്കാൻ പറ്റുമായിരിക്കും. അതല്ലാതെ വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് ഈ പണത്തിന്റെ ഉപയോഗം വരുമായിരിക്കും, അതിലുപരി ഈ കൺട്രോൾ നമുക്ക് നിന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്.
0: നമ്മുടെ പ്രവാസികളുടെ ഏറ്റവും വലിയ റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നിൽ വയ്ക്കാം ഇത് കേട്ടോ.
2: അദ്ദേഹത്തിന് നന്നായി ഭരിക്കും, ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനോ ഞാൻ വേറൊരു പാർട്ടി വിശ്വസിക്കുന്ന ആളാണ്. എന്നിരുന്നാലും നല്ല പാർട്ടി നമ്മുടെ നമ്മൾ അംഗീകരിച്ചതാണ്, കേരള ജനത നൂറ് കഴിഞ്ഞിട്ട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് അവർക്കത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ എന്നാണ് വലിയൊരു പ്രാർത്ഥന.
0: യെസ്, വളരെ നന്നായിട്ട് പറഞ്ഞു. രതീഷ് ഇടയ്ക്ക് വിളിക്കൂട്ടോ. ഒരു കോളും കൂടെ എടുത്തിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, എന്താണ് വിളിച്ചിട്ട് കട്ട് ചെയ്ത് കളിക്കുക? നമസ്കാരം.
3: നമസ്കാരം,
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെന്നാ വിളിക്കുന്നത്? നാട്ടിൽ എവിടെയാണ്?
3: നാട്ടിൽ അടൂര്.
0: അടൂരാണ്?
3: അതെ.
0: സന്തോഷല്ലേ?
3: സന്തോഷമാണ്. സതീശൻ മുഖ്യമന്ത്രി ആയതില് സത്യം പറയാൻ സന്തോഷമുണ്ട്. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായതാവത്തില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ, പക്ഷെ എന്തായാലും അവസാനം സന്തോഷമായി.
0: അതെ, ഏറ്റവും വലിയ സന്തോഷമായി. എനിക്കൊന്ന് കേരള ജനത ഒന്നാകെ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ?
3: അതെ അതെ അതെ, അത് ഒരു മാറ്റം, നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റം തന്നെ കൊണ്ടുവരുന്ന ആദ്യം ഈ
0: മാറ്റി വെക്കുന്നു. ഈ ചീറിപ്പായുന്ന വണ്ടികളുടെ എണ്ണം കുറയ്ക്കുന്നു, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് നമുക്ക്.
3: അത് നല്ല കാര്യം തന്നെ. പക്ഷെ ഈ ഇനി ഏറ്റവും വലിയ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ശരിക്കും ഈ മന്ത്രിസഭ തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരാൻ പോകുന്നത് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തില് ഈ കാർഷികത്തിന്റെ പല രീതിയിലുള്ള പലിശത്താണ് വരാൻ പോകുന്നത്. അതിനൊക്കെ മന്ത്രി വേണമെങ്കിൽ, അതുപോലെ ധനകാര്യം വലിയ രീതിയിലുള്ള ചലഞ്ചസ് ആയിരിക്കും വരാൻ
0: പോകുന്നത്.
3: അതെങ്ങനെ നേരിടുന്നു എന്നുള്ളത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടി ശരിക്കും മുൻ സർക്കാരിന്റെ അത്ര വലിയൊരു നേട്ടമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഈ ഭാഗത്ത് ഈ ഈ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഉണ്ടാകട്ടെ.
3: അതെ, അതുപോലെ തന്നെ ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ, ഈ പ്രത്യേകിച്ച് ഈ മാനസിക ആരോഗ്യമായിട്ടുള്ള ഈ കേരളത്തിൽ ഇപ്പൊ വലിയൊരു ആവശ്യമായിട്ട് വേണ്ടി വന്നിരിക്കണം. കാരണം പല പ്രായമായിട്ടുള്ള ആൾക്കാർ കൂടുതലും ഒറ്റ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു
0: അതിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലേ? അതിനൊക്കെ മുൻകൂട്ടി.
3: അതെ, ഇത് ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
0: അതെ, അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്റെ പേരെന്താന്ന് പറയാ? ഷിബിൻ.
3: സിവിൻ. സിവിൻ
0: സിവിൻ അല്ലേ? അടൂര് അല്ലേ?
3: സിവിൻ
0: സിവിൻ.
3: ആ അതെ,
0: ശരി. വിളിക്കോട്ടെ. ആദ്യമായിട്ടാണോ വിളിച്ചത്? ഇന്ന്
3: വല്ലപ്പോഴും
0: വിളിക്കാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പരിചയമില്ലാതെ. ഇനി വല്ലപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് വിളിച്ച എല്ലാവരോടും. സന്തോഷം, സ്നേഹം, ഹാപ്പി വീക്കെൻഡ് ആണ്. അപ്പൊ നല്ല സുഖത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഹാപ്പി ആയിട്ട് നമുക്കൊരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും കിട്ടിയ സ്ഥിതിക്ക് തിങ്കളാഴ്ചത്തെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനായിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മനോഹരമായിട്ടുള്ള വീക്കെൻഡ് ആണ് വന്നിരിക്കുന്നത്. അത് നല്ല സന്തോഷത്തോടെ ആസ്വദിക്കുക. തിങ്കളാഴ്ച നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കേൾക്കാം. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
4: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ മോദിയെ സ്വീകരിച്ച യുഎഇ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 5 രാജ്യങ്ങളിലേക്കുള്ള വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ സന്ദർശിച്ചു. ഇന്ന് ഉച്ചയോടെ അബുദാബി വിമാനത്താവളത്തിലിറങ്ങിയ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. യുഎഇ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം വിളിച്ചോതുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളാണ് വിമാനത്താവളത്തിൽ നടന്നത്. പ്രധാനമന്ത്രിയുടെ വിമാനത്തെ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചാണ് വിമാനത്താവളത്തിലേക്ക് ആനയിച്ചത്. യുഎയുടെ ആകാശ പരിധിയിൽ പ്രവേശിച്ചതു മുതൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അകമ്പടി സേവിച്ചു. സന്ദർശനത്തോടുള്ള ആദരസൂചകമായി വ്യോമസേന സ്ക്വാഡ്രൺ ലീഡർ പ്രത്യേക അനുമതി വാങ്ങിയാണ് അകമ്പടി ഒരുക്കിയത്. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രിയും യുഎഇ പ്രസിഡന്റും തമ്മിൽ വിവിധ തന്ത്രപ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്തി. ഊർജ്ജം, സുരക്ഷ, പ്രതിരോധം, സമുദ്ര വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പുവച്ചു. ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായി യുഎയുമായുള്ള ബന്ധം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടെ കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന സൂചനകൾ ശക്തമാക്കി. ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിൽ. ആഗോള വിപണിയിൽ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 96 കടന്നു. വെള്ളിയാഴ്ച വ്യാപാരത്തിനിടെ 50 പൈസയുടെ ഇടിവോടെ 96.14 എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലേക്കാണ് രൂപയെത്തിയത്. വ്യാഴാഴ്ച 95.64 എന്ന നിലയിലായിരുന്ന രൂപ വെള്ളിയാഴ്ച വ്യാപാരം ആരംഭിച്ചത് 95.86 എന്ന നിലയിലായിരുന്നു. ഇതോടെ ഈ വർഷം ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറിയിരിക്കുകയാണ്. കേരളം പാപ്പരാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതാണെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 5 ഗ്യാരണ്ടികൾ നൽകാൻ വി ഡി സതീശന് ധൈര്യം വന്നതെന്ന് ബാലഗോപാൽ. എ കെ ആന്റണിക്ക് ഇക്കാര്യത്തിൽ ചില തെറ്റിദ്ധാരണകളുണ്ടെന്നും അദ്ദേഹം സമയം അനുവദിക്കുകയാണെങ്കിൽ നേരിട്ട് കണ്ട് വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ താൻ തയ്യാറെന്നും കെ എൻ ബാലഗോപാൽ. കഴിഞ്ഞ 10 വർഷക്കാലം സജീവ രാഷ്ട്രീയത്തിൽ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാത്തതുകൊണ്ടാകാം ആന്റണിക്ക് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടായതെന്നും കെ എൻ ബാലഗോപാൽ പറയുന്നു. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നു. ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ പങ്കെടുക്കില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് ക്ഷണക്കത്തയച്ച് ചീഫ് സെക്രട്ടറി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് കത്തയച്ചത്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അടുത്ത മാസം ബജറ്റ് അവതരിപ്പിക്കും. എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 നടക്കുക. യു ഡി എഫിന്റെ നയപ്രഖ്യാപനം ഈ മാസം 28 തന്നെ നടക്കും. ബജറ്റ് അടുത്ത മാസം 5 നടക്കും. ജൂൺ 5 കേരള ബജറ്റ്. ഇന്നത്തെ യു ഡി എഫ് യോഗം പൂർത്തിയായെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നാളെ മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും യു ഡി എഫ്. നാളെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനം അറിയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഘടകകക്ഷികളുമായി പ്രത്യേകം ചർച്ച നടത്തും കോൺഗ്രസ്. അതിനുശേഷം അന്തിമ പട്ടിക യു ഡി എഫ് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാതാസ് മുൻഷി രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ പ്രവേശനത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല പ്രതികരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദീപാതാസ് മുൻഷിയുടെ പ്രതികരണം വന്നത്. വി മുരളീധരൻ ബിജെപിയുടെ നിയമസഭാ കക്ഷി നേതാവാകും. ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച ധാരണ. കോർ കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവാകാൻ സാധ്യത എന്ന വിവരമുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായതിനാൽ രാജീവ് ചന്ദ്രശേഖരെ പരിഗണിച്ചില്ല. SSLC ഫലം പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 99.07 വിജയശതമാനം. വിജയശതമാനം ഇക്കുറി കുറഞ്ഞു. 414,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ട്. 30,514 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി KR ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീഷനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനു വേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെ ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം VD സതീശൻ നൽകി. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: 5 കഴിഞ്ഞ് 6 ആയിരിക്കുകയാണ് ഈ സമയത്തെ ദുബായിലെ താപനില. 32°C, അന്തരീക്ഷ ഈർപ്പം 56%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
4: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
5: Call 800-6624.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859. Help Sahaikinu.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മന്ത്രിസഭാ രൂപീകരണം നാളെ പൂർത്തിയാക്കും. കാവൽ മുഖ്യമന്ത്രിയെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി. ഇന്ത്യ യുഎഇ സുപ്രധാന കരാറുകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇക്ക് നന്ദി അറിയിച്ച ഇന്ത്യ. പ്രതിസന്ധിയിലും യുഎഇയിലെ ഇന്ത്യക്കാരെ കുടുംബാംഗങ്ങളെ പോലെ ചേർത്ത് പിടിച്ചതിന് യുഎഇ പ്രസിഡന്റിന് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. എല്ലാ സാഹചര്യങ്ങളിലും ഇന്ത്യ യുഎഇക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം വിളിച്ചോതുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളാണ് വിമാനത്താവളത്തിൽ നടന്നത്. യുഎഇ പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത്. യുഎഇ ആകാശപരിധിയിൽ പ്രവേശിച്ചതു മുതൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചാണ് പ്രധാനമന്ത്രിയുടെ വിമാനത്താവളത്തിലേക്ക് ആനയിച്ചത്. ഇന്ത്യ യുഎഇ തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം വരുന്നു. ഇന്ത്യയിൽ $500 കോടി നിക്ഷേപിക്കാൻ യുഎഇ. LPG LNG സംഭരണികൾ നിർമ്മിക്കാൻ കരാർ. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായില്ല. ഉഭയകക്ഷി യോഗത്തിന് ശേഷം വീണ്ടും UDF യോഗം ചേർന്ന് അന്തിമ ധാരണയിൽ എത്തും. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഈ മാസം 22-നാകും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം 28-ന്, അടുത്ത മാസം 5-നാണ് സംസ്ഥാന ബജറ്റ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി KR ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് പരിശോധിക്കുമെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയത്. KC വേണുഗോപാൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് KC വേണുഗോപാലിനും പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെ ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം VD സതീശൻ നൽകി. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി പോവുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് VD സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായി സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി VD സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളെന്നും VD സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും VD സതീശൻ പ്രതികരിച്ചു. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ VD സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കണ്ടു. തിരുവനന്തപുരം വഴുതക്കാട്ടെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. VD സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞൊരുക്കമുണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും VD സതീശൻ ചെന്നുകണ്ടു. വികാരാധീനനായാണ് VD സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് ക്ഷണം. ക്ഷണക്കത്ത് അയച്ച ചീഫ് സെക്രട്ടറി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷണക്കത്ത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർക്കും ക്ഷണമുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർക്കെല്ലാം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കും. രാഹുൽഗാന്ധി, പ്രിയങ്ക, മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെല്ലാം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങിനായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തും. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കേരളത്തിന്റെ ചുമതലയുള്ള ICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ പ്രവേശനത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല തന്നെ പ്രതികരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദീപദാസ് മുൻഷിയുടെ പ്രതികരണം. പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ വഹിക്കും. ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിലയിരുത്തൽ. മന്ത്രിസഭയിലെത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രിസഭയ്ക്ക് പുതുമയും യുവത്വവും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം വിൻസെന്റ്, എൻ ശക്തൻ, ചാണ്ടി ഉമ്മൻ, VT ബൽറാം തുടങ്ങിയവരുടെ പേരുകൾ സാധ്യതാ പട്ടികയിൽ മുൻതൂക്കമുണ്ട്. മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് കോൺഗ്രസ് പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. VD സതീശന് എല്ലാവിധ ആശംസയും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം രാവിലെ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDFൽ എല്ലാവരും ഒറ്റക്കെട്ടെന്ന് നിയുക്ത MLA കെ മുരളീധരൻ. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും. രമേശ് ക്യാബിനറ്റിൽ വരണമെന്നതാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം. മുഖ്യമന്ത്രിയായി താൻ വോട്ട് ചെയ്തത് VD സതീശനെന്ന് വെളിപ്പെടുത്തി മുരളീധരൻ. രമേശ് ചെന്നിത്തലയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിസഭയിൽ ചേരണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം, തള്ളാം. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ല. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് PJ കുര്യൻ. വി മുരളീധരൻ BJP നിയമസഭാ കക്ഷി നേതാവാകും. BJP സംസ്ഥാന നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ധാരണ. കോർ കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവാകാൻ സാധ്യത എന്ന വിവരമുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായതിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. രണ്ട് പദവി ഒരാൾക്ക് കഴിയില്ലെന്ന വാദമാണ് ഉയർത്തിയത്. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07 വിജയശതമാനം ഇത്തവണ. വിജയശതമാനം കുറഞ്ഞിട്ടുണ്ട്. 414,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. 30,514 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ മാസം 7 ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചതായി NTA വിവരം ലഭിച്ചു. സമൂഹമാധ്യമങ്ങൾ ചോദ്യപേപ്പർ ചോർത്താൻ വേണ്ടി ഉപയോഗിച്ചു. CBI വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന മാഫിയെ കണ്ടെത്തുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. നീറ്റ് UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. June 21 പുതിയ തീയതി. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും.

0: ഹോർമസ് ഉപരോധം ചർച്ച ചെയ്ത ഇന്ത്യയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറഗ്ചി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിക്കിടയിലാണ് അബ്ബാസ് അറഗ്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എസ് ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് അറിയുന്നത്. സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നത് അമേരിക്കയുടെ നിലപാട് മാറ്റം കാരണമെന്നും വിമർശനം. യു എസ് ഇറാൻ ആണവ ചർച്ച എങ്ങും എത്തിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി. തൽക്കാലം യു എസുമായി ആണവ ചർച്ചയില്ല. ആണവ ചർച്ചയിൽ അമേരിക്കയുടെ നിലപാട് ഇറാൻ സംശയിക്കുന്നു. അമേരിക്കയെ വിശ്വാസമില്ല. ന്യായവും സന്തുലിതവുമായ കരാറിന് തയ്യാറെന്ന് തോന്നുന്ന നിമിഷം അമേരിക്കയുമായി ചർച്ച നടത്തും. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംഭരിക്കാനുള്ള റഷ്യയുടെ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അറഗ്ചി. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ ധാരണയായെന്ന വാർത്ത. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം ഐ ടി, പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകും, എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം വരുന്നതേയുള്ളൂ, ഔദ്യോഗിക തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത്.
1: FM News was brought to you by Danya Group of Companies since 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
3: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
3: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI അക്രഡിറ്റഡ് ലാബ്, അക്സെപ്റ്റ്സ് ഓൾ മേജർ ഇൻഷുറൻസ്, ആംപിൾ കാർ പാർക്കിംഗ്. ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 04337-9040. New Apollo Polyclinic. Legacy built on trust since 1996.

0: Exclusive.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി UAE. കേരളത്തിൽ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ, മുഴുവൻ മന്ത്രിമാരും അധികാരമേൽക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യ UAE തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം വരുന്നു. ഇന്ത്യയിൽ $500 കോടി നിക്ഷേപിക്കാൻ UAE. LPG LNG സംഭരണികൾ നിർമ്മിക്കാൻ കരാർ. യുഎയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചത്. യുഎയ്ക്ക് നന്ദി അറിയിച്ച ഇന്ത്യ, പ്രതിസന്ധിയിലും യുഎയിലെ ഇന്ത്യക്കാരെ കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്ത് പിടിച്ചതിന് യുഎഇ പ്രസിഡന്റിന് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. എല്ലാ സാഹചര്യങ്ങളിലും ഇന്ത്യ യുഎയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് പ്രധാനമന്ത്രി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം വിളിച്ചോതുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളാണ് വിമാനത്താവളത്തിൽ നടന്നത്. യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. യുഎഇ ആകാശപരിധിയിൽ പ്രവേശിച്ചതുമുതൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചാണ് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിലേക്ക് ആനയിച്ചത്. ഹോർമുസ് ഉപരോധം ചർച്ച ചെയ്ത് ഇന്ത്യയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്തു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ബ്രിക്സ് ഉച്ചകോടിക്കിടയിലാണ് അബ്ബാസ് അറക്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എസ് ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നത് അമേരിക്കയുടെ നിലപാടുമാറ്റം കാരണമെന്നും വിമർശനമുണ്ടായി. യുഎസ് ഇറാൻ ആണവ ചർച്ച എങ്ങുമെത്തിയില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി ഡോളറിനെതിരെ 96 കടന്നു. ഇതോടെ ഈ വർഷം ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറി. ഈ വർഷം മാത്രം 6% ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായത്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന് ആശംസകൾ അറിയിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ മുഖ്യമന്ത്രി ചെറുപ്പമാണ്, ഊർജ്ജസ്വലനാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കേരളത്തിന്റെ വികസനത്തിനായി മികച്ച പിന്തുണ അദ്ദേഹത്തിന്റെ സർക്കാരിന് ഉണ്ടാകുമെന്ന് യൂസഫ് അലി. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വകുപ്പ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായില്ല. ഉഭയകക്ഷി യോഗത്തിനുശേഷം വീണ്ടും UDF യോഗം ചേർന്ന് അന്തിമ ധാരണയിലെത്തും. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഈ മാസം 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം ഈ മാസം 28. അടുത്ത മാസം 5 സംസ്ഥാന ബജറ്റ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്നു കണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ. മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA മാരാണ് പാർട്ടിക്കുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ MP ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. നീറ്റ് UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21 പരീക്ഷ. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3 നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBI അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ US ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 വിജയശതമാനമാണ് ഇത്തവണ. വിജയശതമാനം കുറഞ്ഞിട്ടുണ്ട്. 414,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു.
1: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
3: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
2: ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 800-6624.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി UAE. കേരളത്തിൽ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ, മുഴുവൻ മന്ത്രിമാരും അധികാരമേൽക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യ UAE തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം വരുന്നു. ഇന്ത്യയിൽ $500 കോടി നിക്ഷേപിക്കാൻ UAE. LPG LNG സംഭരണികൾ നിർമ്മിക്കാൻ കരാർ. യുഎയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചത്. യുഎയ്ക്ക് നന്ദി അറിയിച്ച ഇന്ത്യ. പ്രതിസന്ധിയിലും യുഎയിലെ ഇന്ത്യക്കാരെ കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്ത് പിടിച്ചതിന് യുഎഇ പ്രസിഡന്റിന് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. എല്ലാ സാഹചര്യങ്ങളിലും ഇന്ത്യ യുഎയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് പ്രധാനമന്ത്രി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം വിളിച്ചോതുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളാണ് വിമാനത്താവളത്തിൽ നടന്നത്. യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. യുഎഇ ആകാശപരിധിയിൽ പ്രവേശിച്ചതുമുതൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചാണ് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിലേക്ക് ആനയിച്ചത്. ഹോർമുസ് ഉപരോധം ചർച്ച ചെയ്ത് ഇന്ത്യയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്തു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ബ്രിക്സ് ഉച്ചകോടിക്കിടയിലാണ് അബ്ബാസ് റഖ്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എസ് ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നത് അമേരിക്കയുടെ നിലപാടുമാറ്റം കാരണമെന്നും വിമർശനമുണ്ടായി. യുഎസ് ഇറാൻ ആണവ ചർച്ച എങ്ങുമെത്തിയില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി ഡോളറിനെതിരെ 96 കടന്നു. ഇതോടെ ഈ വർഷം ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറി. ഈ വർഷം മാത്രം 6% ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായത്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന് ആശംസകൾ അറിയിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ മുഖ്യമന്ത്രി ചെറുപ്പമാണ്, ഊർജ്ജസ്വലനാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കേരളത്തിന്റെ വികസനത്തിനായി മികച്ച പിന്തുണ അദ്ദേഹത്തിന്റെ സർക്കാരിന് ഉണ്ടാകുമെന്ന് യൂസഫ് അലി. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വകുപ്പ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായില്ല. ഉഭയകക്ഷി യോഗത്തിനുശേഷം വീണ്ടും UDF യോഗം ചേർന്ന് അന്തിമ ധാരണയിലെത്തും. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഈ മാസം 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം ഈ മാസം 28. അടുത്ത മാസം 5 സംസ്ഥാന ബജറ്റ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ഇന്ധന സെസ് പിൻവലിക്കാൻ ആലോചന. ധനകാര്യ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ചർച്ച നടത്തി. വില വർധനവിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുവേണ്ടിയാണ് ഇന്ധന സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത്. വില കൂട്ടിയതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നു. തന്റെ യാത്രകൾക്ക് വാഹന വ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്രയെച്ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ നിന്നിറങ്ങി വന്നാണ് വി ഡി സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി ഡി സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി. വിമർശിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി മുതിർന്ന നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും വി ഡി സതീശൻ. പുതിയ ദൌത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്ന് കണ്ടതാണെന്നും വി ഡി സതീശൻ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരം വഴുതക്കാട്ട് വീട്ടിലെത്തിയായിരുന്നു ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ച. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. ആഭ്യന്തരം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നിരുന്നു. വി ഡി സതീശന്റെ സന്ദർശനത്തോടെ മഞ്ഞുരുക്കം ഉണ്ടായെന്നാണ് കരുതുന്നത്. ജി കാർത്തികേയന്റെ കുടുംബാംഗങ്ങളെയും വി ഡി സതീശൻ ചെന്നുകണ്ടു. വികാരാധീനനായാണ് വി ഡി സതീശൻ കാർത്തികേയന്റെ കുടുംബവുമായി സംസാരിച്ചത്. രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. ആ അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ലെന്നും പി ജെ കുര്യൻ. താൻ ആരുടെ പേരാണ് പറഞ്ഞതെന്ന് പറയില്ല. അഭിപ്രായം വ്യത്യസ്തമായിരുന്നു എന്നത് സമ്മതിക്കുന്നുവെന്ന് പി ജെ കുര്യൻ. മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി. മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പാണക്കാട് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലേതുപോലെ 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, കെ എം ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് സജീവ പരിഗണനയിൽ ഉള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നിലവിൽ 7 MLA മാരാണ് പാർട്ടിക്കുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ പി ജയരാജൻ കുറ്റപ്പെടുത്തി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയത് തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന് പുറത്തും വലിയ രീതിയിൽ ദോഷം ചെയ്തെന്നും വിമർശനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കമാണ് വിമർശനം ഉന്നയിച്ചത്. സമിതിയിൽ MP ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും വിമർശനമുണ്ടായി. നീറ്റ് UG പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. June 21 പരീക്ഷ. ഈ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും പരീക്ഷ എഴുതുന്നവർക്ക് പുതിയ രജിസ്ട്രേഷൻ വേണ്ട, അധിക ഫീസ് അടയ്ക്കേണ്ട. റദ്ദാക്കിയ പരീക്ഷയുടെ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 3 നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതോടെയാണ് നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBI അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇറാൻ വിഷയത്തിൽ തന്റെ ക്ഷമ നശിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ നീട്ടാൻ കഴിയില്ലെന്ന സൂചന നൽകി ട്രംപ്. ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്താമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതിനിടെ തായ്വാനിൽ US ഇടപെടരുതെന്ന് ചർച്ചയിൽ ചൈന ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 വിജയശതമാനമാണ് ഇത്തവണ. വിജയശതമാനം കുറഞ്ഞിട്ടുണ്ട്. 414,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
6: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
5: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
7: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
5: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
9: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
8: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
9: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
3: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degrees vandhamakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്തകുറുമ്പത്ത പൂതകയാക പണിത്തിടുവായ പാവൈ വിറകം പരുകിടുവായ ആയർദ്ദമായ നീവ ആയർദ്ദമായ

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Yeah.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

டக்கெட்டதும் தா டக்கெட்டதும் திம் டக்கெட்டதும் தி.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Ciao.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.